ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.

നടക്കുകയായിരുന്നു. എല്ലാം സത്യമാണ് എന്നായിരുന്നു നാടകത്തിന്റെ പേര്. പിൽക്കാലത്ത് ഹെൻറി എട്ടാമൻ എന്നു പേരുമാറ്റം നടത്തിയ ചരിത്ര നാടകം. നാടകത്തിലെ ഒരു രംഗത്തിൽ പീരങ്കി വെടി മുഴങ്ങുന്ന ഭാഗമുണ്ട്. നാടകാവതരണം പുരോഗമിച്ച് ആ ഘട്ടമെത്തിയപ്പോൾ പീരങ്കിയിൽ നിന്ന് ആകസ്മികമായി പുറത്തേക്ക് വന്ന തീയിൽ ഗ്ലോബ് തിയേറ്റർ കത്തി നശിച്ചുപോയി. ഇംഗ്ലീഷ് നാടക ചരിത്രത്തിലെ ആ ദുരന്ത ദിനമാണ് 1613 June 29. 1956 June 29. അമേരിക്കൻ നാടകകൃത്തും തിരക്കഥ രചയിതാവുമായ ആർതർ മില്ലറും മെർലിൻ മൺറോയും വിവാഹിതരാകുന്നു. 1995 June 29. അമേരിക്കൻ ഐക്യനാടുകളുടെ അറ്റ്ലാന്റിസും സോവിയറ്റ് യൂണിയന്റെ മെർസും ശൂന്യാകാശത്ത് സംഗമിക്കുന്നു. ഒരുമിച്ച് ഭ്രമണം ആരംഭിക്കുന്നു. അത്ഭുതം.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ജീവിതത്തിൽ വിജയം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത വ്യക്തികളുണ്ടാകുമോ? ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ ഒരു സത്യമുണ്ട്, ജീവിതത്തിൽ വിജയം നേടുന്നവർ കുറവാണ്. എന്താണ് അതിന് കാരണം? അഭിലാഷങ്ങൾക്ക് സാഫല്യമുണ്ടാകണമെങ്കിൽ മനുഷ്യന്റെ ബോധമണ്ഡലത്തെ വികസിപ്പിക്കുകയും വിജയത്തിലേക്കുള്ള പാത ഏതെന്ന് കണ്ടുപിടിച്ച് അതിൽ കൂടി ചരിക്കുകയും വേണം. ഈ പാതയിൽ കൂർത്തുമൂർത്ത കല്ലുകളും മുൾപടർപ്പുകളും കണ്ടേക്കാം. സുഗമമായ യാത്രയിൽ മാത്രം താൽപര്യമുള്ള വ്യക്തികൾക്ക് ഇവ കടക്കേണ്ടി വരുമ്പോൾ നൈരാശ്യവും മടുപ്പും തോന്നുവാനിടയുണ്ട്. അങ്ങനെ മനം മടുത്ത് പിൻവാങ്ങുന്നവരെ ഭാഗ്യദേവത കടാക്ഷിക്കുകയില്ല. സൌന്ദര്യവും സൌശീല്യവും ഒത്തിണങ്ങിയ ഒരു വ്രീളാവതിയാണവൾ. അവളുടെ സാമീപ്യം കാംക്ഷിക്കാത്ത സ്ത്രീ പുരുഷന്മാർ ആരും തന്നെ കാണുകയില്ല എന്നവൾക്കറിയാം. പക്ഷേ എല്ലാവരുടെയും സൗഹൃദം സമ്പാദിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ല. പ്രതികൂല സാഹചര്യങ്ങളെ സഹനശക്തിയോടുകൂടി നേരിട്ടും മഹത്തായൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടും ദൃഢനിശ്ചയത്തോടുകൂടി മുന്നേറുന്നവരുടെ പക്കലേക്ക് ആ നാണം കുണുങ്ങി ഓടിയണയുകയും അവരെ ആശ്ലേഷിക്കുകയും ചെയ്യും. വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതും ഇന്നുള്ളതുമായ ജീവിത സൗകര്യങ്ങളെക്കുറിച്ച് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ. ഈ കുറഞ്ഞൊരു കാലയളവിനുള്ളിൽ മനുഷ്യൻ എന്തെന്ത് നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്! ലോകത്തിന്റെ ഏതു ഭാഗത്തേക്കുമുള്ള വാർത്താവിനിമയത്തിന് ഇന്ന് നിമിഷങ്ങൾ മാത്രം മതി. മണിക്കൂറുകൾക്കുള്ളിൽ എവിടെ വേണമെങ്കിലും ചെന്നെത്താൻ സാധിക്കും. ദൂരസ്ഥലങ്ങളിൽ നടക്കുന്ന കലാപരിപാടികൾ സ്വഗ്രഹത്തിൽ കണ്ടാഹ്ലാദിക്കാം. മനുഷ്യനെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന പ്രകൃതി ശക്തികളിൽ പലതിനെയും അവൻ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. എന്നല്ല, സ്വന്തം നേട്ടങ്ങൾക്കായി അവയെ മാറ്റാനും കഴിഞ്ഞു. ഇന്നുളവായിട്ടുള്ള നേട്ടങ്ങളെല്ലാം തന്നെ ഓരോ കാലങ്ങളിൽ പലരുടെയും ഭാവനാ മണ്ഡലങ്ങളിൽ ബീജാവാപം ചെയ്തവയാണ്. ഭാവനകൾ വളർത്തിയെടുത്ത് വലുതാക്കി യാഥാർത്ഥീകരിച്ചപ്പോൾ നേട്ടങ്ങളായി. ഗ്രാമഫോൺ, സിനിമാ പ്രൊജക്ടർ, ഇലക്ട്രിക് ബൾബ് മുതലായവയുടെ വിത്തുകൾ എഡിസന്റെ ഭാവനയിലാണ് ഉദയം ചെയ്തത്. നിരന്തരമായ പരിശ്രമങ്ങളുടെയും ദൃഢനിശ്ചയത്തിന്റെയും ഫലമായി ആ വിത്തുകൾ മുളച്ചു വളർന്ന് വലുതായി സാഫല്യം നേടി. ആരാലും അറിയപ്പെടാതെ ജീവിതം നയിച്ചുവെന്ന എഡിസൺ കുറഞ്ഞൊരു കാലം കൊണ്ട് പ്രശസ്തനും പ്രസിദ്ധനുമായി തീർന്നു. ഇതുപോലെ തന്നെ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ഉയർന്ന നിരവധി പേരുടെ കഥകൾ നമുക്കറിയാം. പാമരന്മാർ പണ്ഡിതന്മാരായി തീർന്ന അനുഭവങ്ങളും കുറവല്ല. പക്ഷേ ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചാൽ കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നിസ്സാരമായ തുക മുടക്കി ഒരു ചെറിയ കച്ചവടം തുടങ്ങുന്നയാൾ ക്രമാനുഗതം വളർന്നു വലുതായി എണ്ണപ്പെട്ട വ്യവസായിയായി തീരുന്നില്ലേ? പഠനത്തിൽ മരമണ്ടനെന്ന് മുദ്രകുത്തപ്പെടുന്നവർ പിൽക്കാലത്ത് അഭ്യസ്ത വിദ്യരായി തീർന്ന് പ്രശസ്തി നേടുന്നില്ലേ? ഉണ്ട്. എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്കും വിപരീത അനുഭവമാണ് ഉണ്ടാകുന്നത്. വലിയ തുകകൾ മുടക്കി ബിസിനസ് നടത്തിയവർ പാപ്പരായിത്തീരുന്നു. സമർത്ഥന്മാരായിരുന്ന വിദ്യാർത്ഥികൾ പരാജിതരായി. വീട്ടിലും നാട്ടിലും കൊള്ളരുതാത്തവരായിത്തീരുന്നു. ജീവിതത്തിൽ വിജയം കൈവരിച്ചവരുടെയും പരാജയമടഞ്ഞവരുടെയും കഥകൾ പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ വ്യക്തമാകും. പ്രതികൂല സാഹചര്യങ്ങളെ ബുദ്ധിപൂർവം അഭിമുഖീകരിച്ചും അതിജീവിച്ചും നീങ്ങാൻ കഴിയുന്നവർക്ക് മാർഗമധ്യേയുള്ള തടസ്സങ്ങൾ സ്വയം വഴിമാറിക്കൊടുക്കുന്നു. മറ്റുള്ളവർ മാർഗതടസ്സം സംഭവിക്കുമ്പോൾ ഖിന്നത പൂണ്ട് സ്വയം പിന്മാറുകയും പരാജയത്തിന്റെ പടുകുഴിയിൽ അവസാനിക്കുകയും ചെയ്യുന്നു. ജയവും തോൽവിയും മനസ്സിന്റെ സൃഷ്ടികളാണ്. മനുഷ്യ മനസ്സിന്റെ അത്ഭുത പ്രതിഭാസങ്ങളെ മൂല്യനിർണയം ചെയ്യാൻ ഇന്നവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അവസരങ്ങൾ വിരളമല്ലാത്ത ഇന്നത്തെ ലോകത്തിൽ ഭാവനകൾക്ക് രൂപം നൽകുവാൻ ഒരാൾ എപ്പോൾ ആരംഭിക്കുന്നുവോ അപ്പോൾ മുതൽ അയാൾ വിജയിക്കുവാൻ തുടങ്ങുന്നു. മനഃപൂർവ്വം ശ്രമിക്കുന്നതായാൽ ഏതൊരാൾക്കും ഭാവനാ മണ്ഡലത്തെ വളർത്തിയെടുക്കുവാനും വികസിപ്പിക്കുവാനും അങ്ങനെ അമൂല്യമായ നേട്ടങ്ങൾ കൈവരിക്കുവാനും കഴിയും.

സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ആരാണ് മനഃശാന്തി ആഗ്രഹിക്കാത്തത്? പ്രപഞ്ചത്തിന്റെ താളക്രമം തകരാറിലാകുകയും മനുഷ്യന്റെ മൂല്യങ്ങൾ തകിടം മറിയുകയും അപരനെക്കുറിച്ചുള്ള ഭീതിയിൽ കഴിയേണ്ടിയും വരുമ്പോൾ മനഃശാന്തിയോടെ എങ്ങനെ ജീവിക്കും? കൊറോണ എന്ന വൈറസ് ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ രോഗികളായി. 60 ലക്ഷത്തോളം ആളുകൾ മരണമടഞ്ഞു. ധാരാളം രാജ്യങ്ങൾ മാസങ്ങളോളം ലോക്ഡൌണിലായി. സാമ്പത്തിക രംഗം എല്ലായിടത്തും താറുമാറായി. സിനിമകൾ അന്യം നിന്നു പോകുമോ എന്ന ആധിയായിരുന്നു സിനിമാക്കാർക്ക്. തൊഴിൽ നഷ്ടമായതിന്റെ സങ്കടം ഒരു വശത്ത്, കോവിഡ് മൂലം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം മറ്റൊരിടത്ത്. ആരുടെ പക്കലാണ് രോഗകാരണമായ വൈറസ് ഉള്ളതെന്ന് അറിയാൻ സാധിക്കാത്തതിനാൽ എല്ലാവരെയും ഭീതിയോടെ കാണുന്ന അവസ്ഥ. സാമൂഹ്യ അകലം പാലിക്കുന്നതുകൊണ്ട് ഊഷ്മള ബന്ധങ്ങൾ നഷ്ടമാകുന്ന അവസ്ഥ. യാത്രകൾ ഒഴിവാക്കുമ്പോൾ ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാകുന്നു. ബിസിനസ് ആവശ്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുവാൻ കഴിയാതെ വരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളുടെ അമിത ഉപയോഗം ഭവനത്തിനുള്ളിൽ പോലും മാനസിക അകലം സൃഷ്ടിക്കുന്നു. ഇത് മനസ്സിന്റെ താളം തെറ്റിക്കുന്നു. മനഃശാന്തി എക്കാലത്തേക്കാളും അധികം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ ആവശ്യമായിത്തീരുന്നു. മാനസിക ആരോഗ്യവും അതിലൂടെ അനുഭവിക്കുന്ന മനഃശാന്തിയുമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ശരീരം ക്ഷീണതമായിരുന്നാലും മനസ്സിന് സ്വസ്ഥത അനുഭവിക്കാൻ സാധിച്ചാൽ ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ അത് പ്രയോജനകരമായി തീരും. ദുഷിച്ച ചിന്തകളും തെറ്റായ സമീപനങ്ങളും ദുരാഗ്രഹങ്ങളും സ്വയം മതിപ്പില്ലായ്മയും ഒക്കെയാണ് മനസ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഘടകങ്ങൾ. നിഷേധാത്മക ചിന്തകളും അത്തരത്തിലുള്ള ആളുകളുമായുള്ള നിരന്തര സഹവാസവും മനഃശാന്തി നഷ്ടപ്പെടുത്തും. ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, ജീവിതത്തിലെ സംതൃപ്തിയില്ലായ്മ മുതലായവ മനക്ലേശമാണ് സമ്മാനിക്കുന്നത്. ഇത്തരത്തിലുള്ള ചിന്തകളും സമീപനങ്ങളും ആവർത്തിക്കപ്പെടുമ്പോൾ അത് ആധിയായും അതിലൂടെ അനേക വ്യാധികളായും പരിണമിക്കും. ചിലർ ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ ഇതിലൂടെ ഇടയാകും. മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായത് സ്വയംമതിപ്പാണ്. സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അവബോധത്തിലൂടെയാണ് സ്വയംമതിപ്പ് വികസിപ്പിക്കേണ്ടത്. സ്വന്തം കഴിവുകളും ദൗർബല്യങ്ങളും ശരിയായ രീതിയിൽ വിലയിരുത്തണം. ഇത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്താൽ പ്രതിലോമ ചിന്തകളായിരിക്കും അനന്തരഫലം. നിത്യജീവിതത്തിലെ പാളിച്ചകളെയും വീഴ്ചകളെയും തന്റെ കുറവുകളായി മാത്രം കാണാതെ സാഹചര്യങ്ങളെ മാറി നിന്ന് വീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണം. അപ്പോൾ ആ സാഹചര്യങ്ങളുടെ മധ്യത്തിലും തനിക്ക് എന്തൊക്കെ സാധ്യമായി എന്നത് ചികഞ്ഞെടുക്കാനാകും. അതിനെ അതിജീവിക്കാനുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ കൺമുന്നിൽ തെളിഞ്ഞുവരും. അങ്ങനെയുള്ള കാഴ്ചകളിൽ ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ജീവിതം പ്രകാശപൂരിതമായിത്തീരും. മനഃശാന്തി അനുഭവിക്കാനും സാധിക്കും. ഉദാഹരണത്തിന്, പെട്ടെന്ന് കോപം വരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് സ്വയം മനസ്സിലാക്കുന്നത്? ഞാനൊരു മുൻകോപിയാണ് എന്ന് മനസ്സിലാക്കുന്നത് ലോലമായ മനസ്സിലാക്കലാണ്. കോപം തന്നിലേക്ക് വരുന്ന വിധങ്ങളെ തിരിച്ചറിയുകയാണ് പ്രഥമമായ ആവശ്യം. അത് തന്നെ പിടിച്ചടക്കുന്ന തന്ത്രങ്ങളാണ് പിന്നീട് തിരിച്ചറിയേണ്ടത്. അത് വരുത്തിവെക്കുന്ന വിനകളാണ് ചിന്തിക്കേണ്ടത്. അതിൽ നിന്ന് വിമോചിതനായാലുള്ള മാനസിക സന്തോഷവും അതിന്റെ വ്യത്യസ്ത അനുഭവങ്ങളെക്കുറിച്ച് ബോധവും ഉണ്ടാകുമ്പോൾ ദൃഢമായ സ്വയം മനസ്സിലാക്കലാണ്. ഇത് മാനസികാരോഗ്യം നിലനിർത്താനും മനഃശാന്തി നേടിത്തരുവാനും ഇടയാകും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. ബഹുമതി സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നന്ദി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളിക്കെതിരെ പോരാടുന്ന രാജ്യങ്ങൾക്ക് അദ്ദേഹം പുരസ്കാരം സമർപ്പിച്ചു. സുസ്ഥിര ജീവിതരീതി പിന്തുടരാൻ ലോകത്തെ ജനങ്ങളോട് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50th വാർഷികത്തോടനുബന്ധിച്ച ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നരേന്ദ്രമോദി ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. പ്രസിഡന്റ് പാട്രിക് ഹർമിനിയുടെ ക്ഷണപ്രകാരം ശനിയാഴ്ചയാണ് നരേന്ദ്രമോദി സീഷെൽസിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകുലം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി ഡോക്ടർ നവീൻ ചന്ദ്ര റാംകുലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലെ സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ വിപുലീകരിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ പുരോഗതി ചർച്ചയിൽ അവലോകനം ചെയ്തു. നിലവിലെ ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, സമ്പദ്വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി JP നദ്ദ സമഗ്ര ശിശുബാൽ സ്വാസ്ഥ്യ കാര്യക്രം യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യും. അനീമിയ മുക്ത് ഭാരത് അഭിയാന്റെ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പുറത്തിറക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ മറ്റന്നാൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 19,80,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. 88.53% കുട്ടികൾക്ക് ഇന്നലെ തുള്ളിമരുന്ന് നൽകി. ആരോഗ്യപ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകും. സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ ഗവൺമെന്റ് തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുന്നത്. യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. ചർച്ചയിൽ കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. പുതിയ ഡാം എന്നതാണ് കേരളത്തിന്റെ നിലപാടെന്നും മൂന്നാറിലെ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിലപാട് കടുപ്പിച്ചതായി തോന്നുന്നില്ലെന്നും അവരുടെ നിലപാട് പറയുക മാത്രമാണ് ചെയ്തതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു.
0: സംസ്ഥാനത്ത് ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗെല്ലെ രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗബാധ. സംസ്ഥാനത്ത് ഈ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെയും ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 22 പേരെയും നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ നിപ സമാന ലക്ഷണങ്ങൾ കണ്ടവർക്കിടയിൽ നടത്തിയ പരിശോധനയിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം വിപരീത ദിശയിലേക്ക് കൊണ്ടുപോകാനാണ് UDF ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. CK ഗോവിന്ദൻ നായർ AC ഷൺമുഖദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. AC ഷൺമുഖദാസ് പഠന കേന്ദ്രവും NCPS ജില്ലാ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ ഷൺമുഖദാസ് സ്മാരക പുരസ്കാരം മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിണറായി വിജയൻ സമ്മാനിച്ചു. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ ജയതിലകിന് യാത്രയയപ്പുമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രണ്ട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ചൊവ്വാഴ്ച എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ മഴ ശക്തിയായി തുടരാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: ഇന്ന് ദേശീയ സ്ഥിതി വിവരക്കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവരക്കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ PC മഹല നോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നത്. ദേശീയ വികസനത്തിൽ ഡാറ്റാധിഷ്ഠിത ആസൂത്രണത്തിന്റെയും നയരൂപീകരണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഭരണപരമായ ഡാറ്റയുടെ സാധ്യതകൾ തുറക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചൽസിൽ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടാം പകുതിയുടെ അവസാന രണ്ടാം മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ആക്രമിച്ചും പ്രതിരോധിച്ചും ഇരു ടീമുകളും മികച്ച ഫുട്ബോൾ പുറത്തെടുത്ത മത്സരത്തിൽ ഇഞ്ചുറി ടൈമിലെ നിർണായക ഗോളിൽ കാനഡയ്ക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്ക വീണു. 2026 ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി കാനഡ ചരിത്രം കുറിച്ചു. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച സമയത്ത് കളിയുടെ 92 മിനിറ്റിലായിരുന്നു കാനഡയുടെ വിജയഗോൾ. സ്റ്റീഫൻ എസ്റ്റിക്കോയുടെ മിന്നും ഷോട്ട് ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പറെ കീഴടക്കി വലയിലെത്തി. പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്തുനിന്നും തൊടുത്തുവിട്ട തകർപ്പനടി ചെറുക്കാൻ ദക്ഷിണാഫ്രിക്കയുടെ ഗോളി വില്യംസ് നന്നായി പരിശ്രമിച്ചെങ്കിലും പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. നാളെ നടക്കുന്ന നെതർലാൻഡ്സ് മൊറോക്കോ മത്സര വിജയികളായിരിക്കും കാനഡയുടെ പ്രീ ക്വാർട്ടർ എതിരാളികൾ. ഇന്ന് രാത്രി വസിയേറിയ നോക്കൌട്ട് പോരാട്ടത്തിൽ ടൂർണമെന്റിലെ ഫേവറേറ്റുകളിലൊന്നായ ബ്രസീൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനുമായി ഏറ്റുമുട്ടും.
0: നാളെ പുലർച്ചെ 2 ജർമ്മനി പരഗ്വയെ നേരിടും. ലണ്ടനിൽ FIH ഹോക്കി പ്രോ ലീഗിന്റെ റിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വിജയം നേടിയത്. ഹോക്കി ലോകകപ്പിന് മുൻപ് ഇന്ത്യയുടെ അവസാന FIH ഹോക്കി പ്രോ ലീഗ് മത്സരമാണിത്. ICC വനിതാ 2020 ലോകകപ്പ് അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 പരാജയപ്പെടുത്തി. ലണ്ടനിലെ ലോർഡ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 4 നഷ്ടത്തിൽ 170 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 19 4 നഷ്ടത്തിൽ 172 റൺസ് എടുക്കുകയായിരുന്നു. അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ രണ്ടാം പുരുഷ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ അയർലൻഡ് ഇന്ത്യയെ 1 പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സര പരമ്പര അയർലൻഡ് സ്വന്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. എലത്തൂർ നിയോജകമണ്ഡലം MLA ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒട്ടേറെ അവസരങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാവണമെന്നും പ്രിയങ്കാഗാന്ധി MP പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനവും മെറിറ്റ് ഈവ് 2026 ഉദ്ഘാടനവും കോഴിക്കോട് മുക്കത്ത് നിർവഹിക്കുകയായിരുന്നു അവർ. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളും സ്വകാര്യ ബസ് തൊഴിലാളി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും.

പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നെയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ആർഷ അഭിലാഷ് രചിച്ച കാത്തിരിക്കുന്നവർക്കായി എന്ന കഥ കേൾക്കാം. പലവരും വായിച്ച് മനഃപ്പാഠമാക്കിക്കഴിഞ്ഞ ആമുഖത്തിലേക്ക് അവൾ ഒരിക്കൽ കൂടി നോക്കി. ജീവിതമെന്ന മരുഭൂമിയിലെ മരപ്പച്ചകളാണ് കാത്തിരിപ്പ്. എന്തിനെങ്കിലുമൊക്കെ വേണ്ടി കാത്തിരുന്ന് ദിനരാത്രങ്ങളെ നാം തള്ളി നീക്കുന്നു. മടങ്ങി വരാതെ പോയ ബാല്യത്തിനു വേണ്ടിയോ, സ്വപ്നങ്ങളിലെ രാജകുമാരന്മാർക്ക് വേണ്ടിയോ, നല്ല നാളേക്ക് വേണ്ടിയോ, അസ്തിത്വത്തിന്റെ തിരിച്ചറിവിന് വേണ്ടിയോ എല്ലാവരും കാത്തിരിക്കുന്നു. ഞാനും എന്റെ ഈ കഥയും ഈ കാത്തിരിപ്പിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ സമർപ്പിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയാണ്, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. നിങ്ങളുടെ സ്വന്തം മാളവിക തോളത്ത് നനഞ്ഞൊരു വിരൽ, "ആൻ, നിനക്കെന്താ ഇന്ന് ഓഫീസില്ലേ?" മമ്മിയുടെ പതിഞ്ഞ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന് ആൻ ചുവർ ഘടികാരത്തിലേക്ക് നോക്കി. "ഈശോയെ, സമയം പോയത് അറിഞ്ഞതേയില്ലല്ലോ. പ്രിയപ്പെട്ട കഥാകാരിക്ക് അവാർഡ് കിട്ടി കൃതികളിൽ ലയിച്ചിരുന്നു.

ട്രയലൻ ടെമ്പിൾ റോഡ് കാലിയായി വന്ന ഓട്ടോക്കാരനെ മറ്റാരും കൊണ്ടുപോകാതെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്നതിനെ ചിന്തിക്കാതെ ആവശ്യത്തിൽ കൂടുതൽ ഉച്ചത്തിൽ പോകേണ്ട സ്ഥലം വിളിച്ചു പറഞ്ഞ് ഒറ്റച്ചാട്ടത്തിന് ആൻ ഓട്ടോയ്ക്കകത്തെത്തി. ഹൗ ഭാഗ്യം ഈ ചേട്ടച്ചാർക്ക് ഇതുവഴി വരാൻ തോന്നിയത്. 10 മിനിറ്റ് ലേറ്റായാലും ട്രാഫിക് ജാമിൽ കുറ്റം ചുമത്താം. ഈ മാളവിക നമ്പ്യാർ എങ്ങനെയാവും? അവരുടെ സമന്വയത്തിലെ ദേവിയെപ്പോലെ ഗൗരവക്കാരിയാകുമോ? അതോ ഗൃഹാതുര ദുരവസ്ഥകളിലെ ഊർമിളയെപ്പോലെ ശാന്തഗംഭീരയാകുമോ? ഏയ്, ആവില്ല. അവർ തീർച്ചയായും കാത്തിരിക്കുന്നവർക്കായാലേ ബാലയെപ്പോലെയാകും, മിഴി നിറയുമ്പോഴും ചിരിക്കുന്നവൾ. ഈശോയെ, ഇനി ഇതൊന്നുമല്ലാതെ അവാർഡിന്റെ ഭാരം തലയ്ക്ക് മുകളിൽ നിന്നിറങ്ങാത്ത ജാഡറാണി ആയിരിക്കുമോ അവർ? എങ്കിൽ തൊലഞ്ഞു. ലൈസൻസ് ഇല്ലാത്ത ഈ നാക്ക് എന്നെ മിക്കവാറും നാളെ എഡിറ്ററിന് മുമ്പിൽ ചമ്മി നിൽക്കാനിടയാക്കിയേക്കും. സ്ഥലമെത്തി പെങ്ങളെ, ഓട്ടോ ഡ്രൈവറുടെ പരുഷ ശബ്ദം ചിന്തകളിൽ നിന്നുണർത്തുമ്പോൾ ഇന്നത്തെ ദിവസം ശരിയായില്ലെന്നവൾ വീണ്ടും വീണ്ടും ഓർത്തുപോയി. ചില്ലറയില്ലെന്ന് പറഞ്ഞ് ബാക്കി തരാതെ ഓട്ടോ സ്റ്റാർട്ടാക്കിയ ഡ്രൈവറെ സാധാരണഗതിയിൽ പിടിച്ചു നിർത്തി വഴക്കിടേണ്ടതാണെങ്കിലും അന്നത്തെ ദിവസം അങ്ങനെ കൂടി കുളമാക്കേണ്ടെന്ന ചിന്ത അവളെ തടഞ്ഞു. എക്സ്ക്യൂസ് മീ മാം, ഐ ആം ആൻ മറിയം ജോൺ ഫ്രം സിറ്റി ടൈംസ്. ഇന്ന് 10 മണിക്ക് ഒരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക്സ് മാം, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി ഫോൺ തിരികെ വെക്കുമ്പോൾ അമ്പരം നിന്ന് റിസപ്ഷനിസ്റ്റിനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ച് ആൻ ചോദിച്ചു, റൂം നമ്പർ 101? വാതിൽ മൃദുവായി മുട്ടി കാത്തു നിൽക്കവേ അവൾക്ക് തോന്നി ഇതാ പിന്നെയും കാത്തിരിപ്പ്. കയറി വന്നോളൂ, കതക് തുറന്നു തന്നെയാണ് എന്ന മൃദുസ്വരം അവളെ മമ്മിയെ ഓർമ്മിപ്പിച്ചു. ആൻ മറിയം ജോർജ് അല്ലേ, ഇരിക്കൂ. ഒറ്റ നോട്ടത്തിൽ കണ്ണിൽ പതിഞ്ഞത് വിഷാദ ചവിയുള്ള കണ്ണുകളാണ്. ഒതുക്കി ചീകിയ മുടിയിടകളിൽ ഒന്നോ രണ്ടോ വെള്ളിക്കമ്പികളുടെ തിളക്കം. അലങ്കാരങ്ങളില്ലാത്ത മുഖത്ത് പ്രായക്കൂടുതൽ തോന്നിക്കുന്ന വലിയ കണ്ണട. ഇതിലും ലളിതമാകാൻ കഴിയില്ലെന്ന് വിളിച്ചോതുന്ന ഇളം നിറത്തിലെ സാരി. ശബ്ദത്തിൽ മാത്രമല്ല, ഛായയിൽ പോലും മമ്മിയുമായി സാമ്യമുള്ള എന്തോ ഒന്ന് മാളവിക നമ്പ്യാരിലുണ്ടല്ലോ എന്നാലോചിക്കവേ, മിസ് ആൻ, എനിക്ക് 11 മണിക്ക് ഒരിടം വരെ പോകാനുണ്ട്, നമുക്കൊരല്പം വേഗത്തിൽ തീർത്താൽ നന്നായിരുന്നു എന്ന വാക്കുകൾ അവളെ കർമ്മനിരതയാക്കി. ഒപ്പം ജാള്യതയോടെ ഉള്ളിലോർത്തു, ഒന്നിൽ പിഴച്ചാൽ 3, എത്ര കൃത്യം. പതിവ് ചോദ്യങ്ങളുടെ ചട്ടക്കൂടിനെ വേഗം തീർത്ത് അവൾ തനിക്ക് വേണ്ടി മാത്രം കരുതിയിരുന്ന ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ബുക്ക് കാത്തിരിക്കുന്നവർക്കായി സമർപ്പിച്ചത്? നനുത്തൊരു പുഞ്ചിരിയാണ് ആദ്യമെത്തിയത്. കൂടെ എന്താ, ആൻ ഒന്നിനു വേണ്ടിയും കാത്തിരിക്കാറില്ലേ? അതോ എന്തിനു വേണ്ടിയെങ്കിലും കാത്തിരുന്ന് മടുത്തോ? കാത്തിരിപ്പ് അതിൽ പറഞ്ഞിരിക്കുന്നതുപോലെ നമ്മുടെയൊക്കെ ജീവശ്വാസമാണ് കുട്ടി. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ളത് MD മഞ്ഞാണ്. അതിനേക്കാൾ ഗംഭീരമായ ഒരുപാട് കൃതികൾ വായിച്ചിട്ടും നീതി കുറിച്ചിട്ട് നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വിമല ടീച്ചറോളം ഞാൻ ആരെയും ചെറുപ്പത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കൗമാര കുതൂഹലങ്ങൾ വർണ്ണക്കൂട്ടുകൾ തേടുന്ന പ്രായത്തിലാണ് ഞാനത് വായിച്ചത്. അന്നു മുതൽ എന്തോ കാത്തിരിപ്പ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. വിഷാദം നിറഞ്ഞൊഴുകിയേക്കുമെന്ന് തോന്നുന്ന മിഴിയിണകൾ ചിമ്മി പതിഞ്ഞ ശബ്ദത്തിൽ അവർ പറയുമ്പോൾ ഒരു താരാട്ട് പോലെ അവരുടെ ശബ്ദം ആ മുറിക്കുള്ളിൽ നിറയുമ്പോൾ ആനിന് മനസ്സിലായി മമ്മിയുടെ വാക്കുകളിലെ കാത്തിരിപ്പിന്റെ തണുപ്പ് ഇവരുടെ വാക്കുകളിലുമുണ്ടെന്ന്. മാം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്, എന്തിനെങ്കിലും വേണ്ടി മാം കാത്തിരിക്കുന്നുണ്ടോ? അവിവാഹിതയായി കഴിയുന്ന മാളവിക നമ്പ്യാർക്ക് പറയാനൊരു പ്രണയ പരാജയത്തിന്റെ കഥയുണ്ടോ എന്ന ഉത്കണ്ഠ തനിക്കില്ലെന്ന് തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടാണ് അവളത് ചോദിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ ആ മുഖം മങ്ങിയില്ല. ഒരു പ്രണയ പരാജയത്തിന്റെ വിളർത്ത ചിരി ചുണ്ടുകളിൽ വിളർത്താൻ അവർ ശ്രമിച്ചുമില്ല. ഉവല്ലോ കുട്ടി, കാത്തിരിപ്പില്ലാതെ എന്ത് ജീവിതം? ഞാൻ ഓരോ നിമിഷവും അടുത്ത നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്, ഓരോ രാത്രിയും അടുത്ത പകലിനു വേണ്ടി കാത്തിരിക്കുകയാണ്, ഓരോ ശിശിരത്തിലും അടുത്ത വസന്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അനന്തമായ ഒരു കാത്തിരിപ്പിലാണ് ഞാൻ. കാണുന്ന ഓരോ മുഖങ്ങളിലും കണ്ടുമറന്ന ഏതോ ഒരു മുഖത്തിനെ കാത്തിരിക്കുകയാണ് ഞാൻ. എന്തിനു വേണ്ടിയെന്നോ ആർക്കു വേണ്ടിയെന്നോ ഇന്നെനിക്ക് നിശ്ചയമില്ല. ബട്ട് ഐ ആം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ. പൂർത്തിയാക്കാത്ത വാചകത്തിനൊടുവിൽ ചെറുചിരിയോടെ മാളവിക നമ്പ്യാർ അവളോട് ചോദിച്ചു, ആനിന് കാത്തിരിപ്പിനോട് എന്തോ ഒരു പ്രത്യേകതയുള്ളത് പോലെ, ഇഷ്ടമാണോ വെറുപ്പാണോ എന്ന് മനസ്സിലാകാത്ത ഒരു പ്രത്യേകത. എന്തിനെയെങ്കിലും കാത്തിരിക്കുന്ന ആളാവുമല്ലേ? ഉത്തരം മറുചിരിയിലൊതുക്കി ഇത്രയും സമയം സിറ്റി ടൈംസിന് വേണ്ടി ചെലവഴിച്ചതിൽ നന്ദി പറഞ്ഞു മടങ്ങവേ ഞാൻ ഓർത്തു, ഉവ്വ് ഞാനും കാത്തിരിക്കുന്നു. എവിടേക്കെന്ന് പറയാതെ, യാത്ര ചോദിക്കാതെ, എന്നെ തിരികെ വരുമെന്ന് പറയാതെ ഇറങ്ങിപ്പോയ പപ്പേ. വർഷങ്ങൾ മണ്ണടരുകൾ പോലെ ഇളകി അടരുമ്പോൾ കുട്ടി ഫ്രോക്കുമിട്ട് വഴിയിലേക്ക് കണ്ണുനട്ട്
മമ്മിയുടെ മടിയൻ

0: കിടന്ന കുട്ടി വളർന്നിരിക്കുന്നു. അവളോടൊപ്പം അവളുടെ കാത്തിരിപ്പ്. എന്നും പ്രതീക്ഷക്കുമ്മളയെ ഊതി ഊതി വീർപ്പിച്ച് പൊട്ടിക്കാതെ സൂക്ഷിക്കുമ്പോൾ മനസ്സിനുള്ളിൽ ആ പഴയ ഫ്രോക്കുകാരി മുഷിഞ്ഞ് ചിണുങ്ങുന്നു. കാത്തിരിപ്പ് ഇത്രയും നാൾ ഞാൻ വേദനിച്ചറിയുകയായിരുന്നു. വെറുക്കുകയായിരുന്നു കാത്തിരിപ്പിനെ. ഇന്നു മുതൽ മാളവിക നമ്പ്യാർ പറഞ്ഞതുപോലെ വരും വരുമെന്നുള്ള കാത്തിരിപ്പിനെ ഞാനും ആസ്വദിക്കാൻ ശ്രമിക്കും. ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തത്തിന് വേണ്ടി ഞാനും അമ്മയും കാത്തിരിക്കാനാവും എന്ന് വരുമെന്ന് പറയാതെ പപ്പ പോയത്. അതെ, പപ്പ വരും, ഇന്നല്ലെങ്കിൽ നാളെ. ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ മടങ്ങി വരവിനായി. ആദ്യം കിട്ടിയ വണ്ടിയിൽ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ആനിന് അമ്മയുടെ നരച്ച സാരിത്തുമ്പ് കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം എന്ന് മാത്രമാണ് തോന്നിയത്. ചിരിമായാതെ ഉറങ്ങണമെന്ന് മാത്രം.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നതാനും. കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ, ഗാർഡ് ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനി. ബഹുമതി ലഭിച്ചതിൽ സെയ്ഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സെയ്ഷെൽസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരേഡിൽ നാവിക കരസേന സംഘങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ മാർച്ചിംഗ് സംഘം അണിനിരന്നു. പോർട്ട് വിക്ടോറിയയിൽ നങ്കൂരമിട്ട നാവികസേനയുടെ INS തർക്കശ്, INS ഇഷ്ക കപ്പലുകൾ പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. സമുദ്ര മേഖലയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ മഹാസമുദ്രത്തെ അവസരങ്ങളുടെ സമുദ്രമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിക്ടോറിയയിൽ സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവച്ചു. സെയ്ഷെൽസിൽ UPI നടപ്പാക്കാൻ ധാരണയായതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു.
1: ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ ഭാരത് കെ സഫൽ അനുഭവം കോ സെയ്ഷെൽ കെ സാത്ത് സാജാ കരെങ്കേ ഓർ മുജെ പ്രസന്നത ഹൈ കി ആജ് UPI കോ സെയ്ഷെൽ മേ ലാഗു കർനേ കേ ലിയെ MOU കിയാ ജാ രഹാ ഹൈ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സെയ്ഷെൽസിൽ മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുലുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മൗറീഷ്യസ് സഹകരണം, പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ നടപ്പാക്കൽ തുടങ്ങിയവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. നിലവിലുള്ള ഉഭയകക്ഷി പദ്ധതികൾ, മൗറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ അതിജീവനം, വളർച്ച, പോഷകാഹാരം, ആദ്യകാല മസ്തിഷ്ക വികസനം എന്നിവയ്ക്ക് ആദ്യത്തെ 3 വർഷം നിർണായകമാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം മാതാവിന്റെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. UK സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏതൻ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി സംഘം ചർച്ച നടത്തും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമൂസിൽ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. തിരിച്ചടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതോടെയാണ് സ്ഥിതി വീണ്ടും വഷളായത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം രണ്ട് ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ദേശീയ പൾസ് പോളിയോ ദിനമായ ഇന്നലെ രാജ്യത്ത് ഉടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നാലാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർ ലാൽ ഖട്ടർ, മൻസുഖ് മാണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, ഉക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനഡ ദക്ഷിണാഫ്രിക്കയെ കീഴ്പ്പെടുത്തിയത്. പ്രീക്വാർട്ടറിൽ നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളെ കാനഡ നേരിടും. 32 ടീമുകൾ മാറ്റുരയ്ക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 ഇന്ത്യയുടെ വിജയം. കേരളത്തിൽ 1-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ജൂലൈ 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഹയർ സെക്കൻഡറിയിലെ മെറിറ്റ് കോട്ടയിലെ 3-ാം അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് രാവിലെ 11 മുതൽ ആരംഭിക്കും. ജൂലൈ 3 വൈകിട്ട് 5 പ്രവേശന നടപടികൾ പൂർത്തിയാക്കും. 3-ാം അലോട്ട്മെന്റിലെ പ്രവേശനത്തിന് ഒപ്പം തന്നെ വിവിധ കോട്ടകളിൽ അർഹതയുള്ളവരുടെ പ്രവേശനവും നടക്കും. ഇപ്പോൾ നടക്കുന്ന മുഖ്യ അലോട്ട്മെന്റിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷ ക്ഷണിക്കും.
0: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് 3-ാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷം. ധേമാജി ജില്ലയിലും അയൽ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് അന്തർ സംസ്ഥാന അതിർത്തിയിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏകദേശം 60 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കറാച്ചിയിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. കേരളത്തിലെ സ്വതന്ത്ര സംഗീത ശാഖയിലെ ശ്രദ്ധേയനായ ആർ ആൻഡ് ബി കലാകാരൻ ആക്സോമേനിയാക്ക് ദ ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ ഒരു ലളിതമായ പ്രസ്താവനയുണ്ട്. ഞാനും എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും ക്വീർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ജനാധിപത്യപരവും പുരോഗമനപരവുമായ ഒരു സമൂഹത്തിൽ ഇതൊരു വ്യക്തിപരമായ സ്വത്വപ്രഖ്യാപനം മാത്രമായി ചുരുങ്ങേണ്ടതായിരുന്നു. എന്നാൽ ആ അഭിമുഖത്തിന് താഴെ നിറഞ്ഞു കവിഞ്ഞ വിദ്വേഷ കമന്റുകൾ ഈ പ്രസ്താവനയെ കേവലമൊരു വെളിപ്പെടുത്തലിൽ നിന്നും മാറ്റി സമകാലിക മലയാളിയുടെ കപട സദാചാരബോധത്തിന് നേരെ പിടിച്ച കണ്ണാടിയാക്കി മാറ്റി. ആ കമന്റുകൾ വെറുമൊരു ഡിജിറ്റൽ ചവറ്റുകുട്ടയല്ല, മറിച്ച് മലയാളി സമൂഹത്തിന്റെ ആഴത്തിലുള്ള അസഹിഷ്ണുതയുടെയും ഭയത്തിന്റെയും ജീവസുറ്റ സാമൂഹ്യ ശാസ്ത്രരേഖയാണ്. 100% സാക്ഷരതയും ഉയർന്ന സാമൂഹിക വികാസ സൂചികകളും അവകാശപ്പെടുന്ന കേരളത്തിൽ ലിംഗ ലൈംഗിക ന്യൂനപക്ഷങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ മാത്രം പൊതുസമൂഹം എത്രമാത്രം പ്രാകൃതവും ക്രൂരവുമായി മാറുന്നു എന്നതിന്റെ ഒടുവിലത്തെ തെളിവാണ് ഈ സൈബർ ആക്രമണം. ഇവിടെ പ്രകടമാകുന്നത് കേവലമൊരു അഭിപ്രായ വ്യത്യാസമല്ല, മറിച്ച് ആണും പെണ്ണും മാത്രമടങ്ങുന്ന വിവാഹമെന്ന സ്ഥാപനത്തിലൂടെ മാത്രം സാധൂകരിക്കപ്പെടുന്ന ഭിന്ന ലൈംഗിക ആധിപത്യം എത്രത്തോളം ഭംഗുരവും ദുർബലവുമാണെന്ന യാഥാർത്ഥ്യമാണ്. സ്വന്തം വ്യവസ്ഥിതിക്കു പുറത്തുള്ള ഒരു സ്വത്വത്തെ കാണുമ്പോൾ പതറിപ്പോകുന്ന ഒരു പൊതുബോധത്തെയാണ് നാം ഇവിടെ അഭിമുഖീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഭിന്ന ലൈംഗിക ആധിപത്യം ഇത്രമേൽ അക്രമാസക്തമാകുന്നത്? മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഏതൊരു ആധിപത്യ വ്യവസ്ഥയും നിലനിൽക്കുന്നത് അത് നിർമ്മിച്ചു വെച്ചിട്ടുള്ള കൽപ്പിത അതിരുകളുടെ സുരക്ഷിതത്വത്തിലാണ്. ആണും പെണ്ണും എന്ന ദ്വന്ദ്വത്തിനപ്പുറം പ്രകൃതിയിൽ അനന്തമായ വൈവിധ്യങ്ങളുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ വ്യവസ്ഥയെ ഭയപ്പെടുത്തുന്നു. കാരണം

ഒരു വ്യക്തി തന്റെ സ്വാഭാവികമായ ലൈംഗിക സ്വത്വത്തെ പ്രഖ്യാപിക്കുമ്പോൾ അത് നൂറ്റാണ്ടുകളായി സമൂഹം നിർമ്മിച്ചുവെച്ച ലിംഗപദവികളെയും കുടുംബ വ്യവസ്ഥകളെയും അധികാര ശ്രേണികളെയും തകിടം മറിക്കുന്നു. മലയാളിക്ക് പുരോഗമനമെന്നത് പലപ്പോഴും രാഷ്ട്രീയ പ്രസംഗങ്ങളിലും വായനയിലും മാത്രം ഒതുങ്ങുന്ന ഒന്നാണ്. സ്വന്തം വീടിന്റെയോ ഉമ്മറത്തിന്റെയോ ഉള്ളിലേക്ക് വരുമ്പോൾ അവൻ കടുത്ത യാഥാസ്ഥിതികനായി മാറുന്നു.

എക്സോമേനിയാക്കിനെ പോലെയുള്ള ഒരു കലാകാരൻ തന്റെ കലയിലൂടെയും വ്യക്തിത്വത്തിലൂടെയും ജനപ്രീതി നേടുകയും അതിനുശേഷം തന്റെ ക്വീർ സ്വത്വം വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പൊതുസമൂഹം അസ്വസ്ഥരാകുന്നു. തങ്ങൾ അത്രയും കാലം ആസ്വദിച്ച കല ഒരു ക്വീർ മനുഷ്യന്റേതാണ് എന്ന തിരിച്ചറിവ് അവരുടെ ഉള്ളിലെ മുൻവിധികളെ അസ്വസ്ഥമാക്കുന്നു. ഈ അസ്വസ്ഥതയാണ് പിന്നീട് സൈബർ ഇടങ്ങളിൽ അധിക്ഷേപങ്ങളായും ഭീഷണിപ്പെടുത്തലുകളായും രൂപാന്തരപ്പെടുന്നത്. ഇത് വ്യവസ്ഥിതിയുടെ ശക്തിയെയല്ല, മറിച്ച് അതിന്റെ ആന്തരികമായ ഭംഗുരതയെയാണ് കാണിക്കുന്നത്. ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമായി എന്നും ഉപയോഗപ്പെട്ടിട്ടുള്ളത് മതവിശ്വാസങ്ങളാണ്. പ്രകൃതി വിരുദ്ധത, പാപം, ദൈവകോപം തുടങ്ങിയ മതപരമായ ലേബലുകൾ ഒട്ടിച്ചാണ് ക്വീർ മനുഷ്യരെ സമൂഹം അപരവൽക്കരിക്കുന്നത്. എന്നാൽ ശാസ്ത്രീയമായും ദാർശനികമായും പരിശോധിക്കുമ്പോൾ ഈ വാദങ്ങളെല്ലാം തികച്ചും അർത്ഥശൂന്യമാണെന്ന് കാണാം. പ്രകൃതിയിൽ ഒരൊറ്റ ജന്തുവർഗത്തിൽ പോലും കാണപ്പെടാത്ത വിദ്വേഷവും അസഹിഷ്ണുതയും വെച്ചു പുലർത്തുന്ന മനുഷ്യനാണ് മറ്റുള്ളവരുടെ സ്വാഭാവികമായ ജൈവിക അവസ്ഥകളെ പ്രകൃതി വിരുദ്ധം എന്ന് വിളിക്കുന്നത്. മതങ്ങൾ അടിസ്ഥാനപരമായി സ്നേഹത്തെയും കാരുണ്യത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും അവയുടെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട രൂപങ്ങൾ എന്നും അധികാരത്തിന്റേതായിരുന്നു. ലൈംഗികതയെ വെറും പ്രത്യുൽപാദനത്തിനുള്ള ഒരു ഉപകരണം മാത്രമായി ചുരുക്കിക്കണ്ടതാണ് മതങ്ങൾ വരുത്തിയ വലിയ തെറ്റ്. മനുഷ്യന്റെ വൈകാരികവും മാനസികവുമായ അവസ്ഥകളെയും വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം മതങ്ങളുടെ ഘടനകൾ ഇടുങ്ങിപ്പോയിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ അനന്തമായ വൈവിധ്യത്തെ ആരാധിക്കുന്ന മതവിശ്വാസികൾക്ക് മനുഷ്യന്റെ ലൈംഗികതയിലെ വൈവിധ്യത്തെ അംഗീകരിക്കാൻ കഴിയാത്തത് കടുത്ത വൈരുദ്ധ്യമാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജൈവികമായ സ്വത്വത്തെ പാപമായി പ്രഖ്യാപിക്കുന്നതിലൂടെ മതങ്ങൾ മനുഷ്യത്വത്തിന് തന്നെയാണ് എതിരായി നിൽക്കുന്നത്. ക്വീർ എന്നത് വെറുമൊരു ലൈംഗിക മുൻഗണന മാത്രമല്ല, അതൊരു രാഷ്ട്രീയമാണ്. ശരീരത്തിന്മേലും ചിന്തകൾക്കുമേലുമുള്ള വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ രാഷ്ട്രീയം. ഫാസിസവും ഏകാധിപത്യ ചിന്താഗതികളും എപ്പോഴും ജനങ്ങളെ ഒരേ അച്ചിൽ വാർത്തെടുത്തതുപോലെ ഏകശിലാത്മകമാക്കാൻ ശ്രമിക്കുമ്പോൾ ജനാധിപത്യം അതിന്റെ വൈവിധ്യങ്ങളിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടുതന്നെ ക്വീർ മനുഷ്യരുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടം ജനാധിപത്യത്തെ കൂടുതൽ ശക്തമാക്കാനുള്ള പ്രക്രിയയുടെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും എല്ലാ പൌരന്മാർക്കും ഒരുപോലെ ബാധകമാണ്. നവതേജ് സിംഗ് ജോഹർ കേസിൽ സുപ്രീംകോടതി സ്വവർഗരതി ക്രിമിനൽ കുറ്റമല്ലെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഉയർത്തിപ്പിടിച്ചതും ഇതേ ഭരണഘടനാ ധാർമ്മികതയാണ്. എന്നാൽ നിയമങ്ങൾ മാറിയതുകൊണ്ട് മാത്രം സമൂഹത്തിന്റെ മനോഭാവം മാറണമെന്നില്ല. കലാരംഗത്തും സാംസ്കാരിക രംഗത്തും ക്വീർ മനുഷ്യർക്ക് തുല്യമായ പങ്കാളിത്തവും പ്രാതിനിധ്യവും ലഭിക്കുമ്പോൾ മാത്രമേ ഈ രാഷ്ട്രീയം പൂർണ്ണമാകൂ. എക്സോമേനിയാക്കിനെ പോലെയുള്ള സ്വതന്ത്ര കലാകാരന്മാർ തങ്ങളുടെ ഇടം നേടിയെടുക്കുന്നത് ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായാണ്.

ഒരു കലാകാരന്റെ വെളിപ്പെടുത്തലിന് നേരെ ഉണ്ടായ സൈബർ ആക്രമണം മലയാളിക്ക് ഇനിയും സഞ്ചരിക്കേണ്ട ദൂരത്തെയാണ് കാണിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ പുരോഗതി പ്രാപിക്കുമ്പോഴും മനുഷ്യത്വത്തിന്റെ കാര്യത്തിൽ നാം എത്ര പിന്നിലാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. വിദ്വേഷമിതർന്ന കമന്റുകളിലൂടെ ക്യൂയർ മനുഷ്യരെ ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം അവരുടെ അസ്തിത്വം ഏതെങ്കിലും കമ്പ്യൂട്ടർ സ്ക്രീനിലോ മൊബൈൽ ഫോണിലോ ഒതുങ്ങുന്നതല്ല, അത് പ്രകൃതിദത്തമായ യാഥാർത്ഥ്യമാണ്. ഇനി വേണ്ടത് ഒളിച്ചു വെക്കലുകളില്ലാത്ത, ഭയമില്ലാത്ത തുറന്നു പറച്ചിലുകളും അവയ്ക്കുള്ള സാംസ്കാരികമായ പിന്തുണയുമാണ്. കലയ്ക്കും സംഗീതത്തിനും അതിരുകളില്ലെന്ന് വിശ്വസിക്കുന്ന സമൂഹം ആ കല നിർമ്മിക്കുന്ന മനുഷ്യന്റെ സ്വത്വത്തെയും ആദരിക്കാൻ പഠിക്കണം. ഭിന്ന ലൈംഗിക ആധിപത്യത്തിന്റെ ഭംഗുരമായ കോട്ടകൾ തകരുന്ന ഒരു കാലം വിദൂരമല്ല. എല്ലാ മനുഷ്യർക്കും തങ്ങളുടെ സ്വത്വത്തെ അഭിമാനത്തോടെ പ്രഖ്യാപിക്കാനും വിവേചനങ്ങളില്ലാതെ ജീവിക്കാനും സാധിക്കുന്ന ഒരു യഥാർത്ഥ പ്രബുദ്ധ കേരളം കെട്ടിപ്പടുക്കാൻ ഇത്തരം കലാകാരന്മാരുടെ നിലപാടുകളും അതിന്മേലുള്ള ജനാധിപത്യപരമായ ചർച്ചകളും അനിവാര്യമാണ്. എക്സോമേനിയാക്കിന്റെ വാക്കുകൾ വെറുമൊരു അഭിമുഖത്തിന്റെ ഭാഗമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സാംസ്കാരിക മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്. വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം. ചിന്തകളുടെ നവരത്ന ശോഭ കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില്.
1: ഒരാൾ ഒരു ബന്ധത്തിൽ എത്രത്തോളം വൈകാരികമായി നിക്ഷേപം നടത്തിയിട്ടുണ്ടോ അത്രത്തോളം ആ ബന്ധത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും അയാളെ ബാധിക്കും. ഇത് ദേഷ്യമല്ല, മറിച്ച് ആ ബന്ധം നഷ്ടപ്പെടുമോ എന്ന ഭയമോ അല്ലെങ്കിൽ അത് നിലനിർത്താനുള്ള ആഗ്രഹമോ ആണ്. ചെറിയ കാര്യങ്ങൾക്ക് സങ്കടം വരുന്നവരെയോ പിണങ്ങുന്നവരെയോ നമ്മൾ പലപ്പോഴും അമിതമായി സെൻസിറ്റീവ് ആയവരെന്ന് മുദ്രകുത്താറുണ്ട്. ഇത്ര ചെറിയ കാര്യത്തിനാണോ നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് പങ്കാളിയോട് ചോദിക്കാത്തവർ ചുരുക്കമായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സങ്കടത്തിന് പിന്നിൽ വലിയൊരു സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആ ചെറിയ പിണക്കം യഥാർത്ഥത്തിൽ ആ ബന്ധത്തോടുള്ള അവരുടെ വലിയ താൽപര്യത്തിന്റെ അടയാളമാണ്. മനഃശാസ്ത്രജ്ഞർ പറയുന്നത്, ഒരാൾക്ക് ഒരു ബന്ധത്തിൽ എത്രത്തോളം ആഴമുണ്ടോ അത്രത്തോളം ആ ബന്ധത്തിലെ ചെറിയ ചലനങ്ങൾ പോലും അയാളെ ബാധിക്കുമെന്നാണ്. പങ്കാളിയുടെ സംസാരത്തിലെ ഒരു ചെറിയ മാറ്റമോ ഫോൺ വിളിക്കാനുണ്ടായ ചെറിയ കാലതാമസമോ അവരെ അസ്വസ്ഥരാക്കുന്നത് അവർ അത്രമേൽ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ആ ബന്ധം എപ്പോഴും സുരക്ഷിതമായിരിക്കണം എന്ന ആഗ്രഹമാണ് ഈ സെൻസിറ്റിവിറ്റിക്ക് പിന്നിൽ. വാക്കുകളെക്കാൾ ഉപരിയായി സംസാരത്തിലെ താളവും ഭാവവും ശ്രദ്ധിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. ബന്ധത്തിലെ ഓരോ നിമിഷവും ഇവർക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു വിള്ളൽ പോലും ഒരു വലിയ മുറിവായി ഇവർക്ക് അനുഭവപ്പെടാം. ഇത് നെഗറ്റീവായ ഒരു സ്വഭാവമല്ല, മറിച്ച് ബന്ധത്തെ അത്രമേൽ വിലമതിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പങ്കാളികളെ കൈകാര്യം ചെയ്യാൻ ദേഷ്യമല്ല, മറിച്ച് കരുതലാണ് വേണ്ടത്. അവരുടെ സങ്കടം എന്താണെന്ന് ചോദിച്ചറിയുക. നീ വെറുതെ പ്രശ്നമുണ്ടാക്കുകയാണ് എന്ന് പറയുന്നതിന് പകരം, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുക. ചെറിയ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നിങ്ങൾ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് ഇടയ്ക്കിടെ ഉറപ്പു നൽകുക. ഇത് അവരുടെ ഉള്ളിലെ ആശങ്കകൾ അകറ്റാൻ സഹായിക്കും. ബന്ധങ്ങളിൽ ഇത്രത്തോളം ജാഗ്രത പുലർത്തുന്നത് ഒരു വലിയ കരുത്താണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും ബന്ധങ്ങളെ കൂടുതൽ ആഴമുള്ളതാക്കി മാറ്റാനും ഇവർക്ക് സാധിക്കും. പരസ്പരം പിന്തുണച്ചും സ്നേഹിച്ചും മുന്നോട്ടു പോകുമ്പോൾ ഈ സെൻസിറ്റിവിറ്റി ആ ബന്ധത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷാ കവചമായി മാറും. സ്നേഹമുള്ള ഹൃദയങ്ങൾക്ക് വേഗത്തിൽ മുറിവേൽക്കാൻ കഴിയൂ. ആ മുറിവുകളെ സ്നേഹം കൊണ്ടുണക്കുമ്പോൾ ആ ബന്ധം കൂടുതൽ ദൃഢമാകും. നിങ്ങളുടെ പങ്കാളി സെൻസിറ്റീവ് ആണെങ്കിൽ ഓർക്കുക, നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു ഹൃദയമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും പൂവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതി പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: നമസ്കാരം.
2: തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥത കിട്ടണില്ല. അതാ തിടുക്കത്തിൽ പുറപ്പെട്ടത്. നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ട് തിരിക്കാം. കുടുംബക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ എത്രടായി?
3: ഒന്നിനും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ഭംഗിയായി നടക്കുന്നു. നാളെ അവസാനിക്ക.
2: ഞാൻ കൊടുത്തുവിട്ട ചാർത്ത് പ്രകാരമുള്ള ക്രിയകളൊക്കെ
3: അത് നടക്കുന്നുണ്ട്.
2: ഭാഗ്യായി. തമ്പിയുടെ മോളുകൂട്ടിയുടെ കാര്യം പ്രശ്നമായിരിക്കാൻ വിശദമായിട്ടൊന്ന് നോക്കുണ്ടായി. കുട്ടിക്കിപ്പോ ദശാസന്ധ്യ, ലേശം മനപ്രയാസൊക്കെ ഉണ്ടാവും. പക്ഷേ അഷ്ടമംഗലത്തിന് തറവാട്ടിന്റെ കാര്യം നോക്കിപ്പോ ഇത്തിരി നന്ദാളിച്ചു. ഇവിടെ അകാലമൃത്യു വരെ ഉണ്ടാവാം എന്നൊരവസ്ഥയാ. അത്ഭുതം അവിടെയല്ല, അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കണു. അല്ല, തമ്പി പരിഭ്രമിക്കണ്ട. ചിലപ്പോ ദൈവാധീനം കൊണ്ട് ഒക്കെ ഒഴിഞ്ഞു പോവാനും മതി. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആരത്?
3: ആ ഇത്
2: കഷ്ടായി. എവിടെ വെച്ചാണെന്ന് മറന്നിരിക്കണോ? എത്ര ആയിട്ടും അങ്ങോട്ട് കിട്ടില്ല.
4: തിരുമേനി മറന്നു. നമ്മൾ തമ്മിൽ അമേരിക്കയിൽ.
2: ഹൈ സണ്ണി. അമ്പട കേമ സണ്ണി കുട്ട, നീ എന്നെ പറ്റിച്ചുട്ടോ. ഹൈ എന്താ കഥ? നിന്നെ നോ മറക്ക്. ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീക്ഷിച്ചില്ല. ആശ്ചര്യം എന്ന് പറഞ്ഞാ മതി. പഠിച്ചുട്ടോ. ഇവൻ ഇവിടെ ഉള്ളപ്പോ തമ്പിയുടെ മോളുടെ പ്രശ്നവും പറഞ്ഞ് എന്നെ വന്ന് കാണണമായിരുന്നു. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ, പത്ത് തലയാ ഇവന്. പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം പണ്ട് പാരാസൈക്കോളജി ഒരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുണ്ടായി, ഡൽഹി വെച്ച്. അന്ന് ബ്രാഡ്ലിയുടെ ജൂനിയർ ആയിരുന്നു ഇവൻ. അറിയോ, ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങൾ ഇവന്റെയാ, ഈ നിൽക്കുന്ന രാവണന്റെ.
4: തിരുമേനി,
2: എഭ്യൻ.
4: എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട്.
2: ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, രണ്ട് കസേര എടുത്ത് പുറത്തേക്കിടുക. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. അപ്പൊ ഈ കുട്ടിയുടെ ഭർത്താവ് ഇപ്പോഴും കുട്ടിയുടെ കൂടെ തന്നെ കഴിയണു. ഇത്ര അടുത്ത കൂട്ടുകാരനായ സ്ഥിതിക്ക് തനിക്ക് അയാളോട് പറഞ്ഞുകൂടെ ഭാര്യയെ വിട്ട് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാൻ?
4: ഗംഗാ സ്വബോധത്തോടെ ഇനി കൂടിയാൽ 20 മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കൂ. അത്രയും സമയം കൂടി അവരൊരുമിച്ച് കഴിഞ്ഞോട്ടെ.
2: സണ്ണി, താൻ എന്താ ഉദ്ദേശിക്കണേ? ആ പയ്യനോട് കാര്യം തുറന്നു പറഞ്ഞേക്കൂ, അയാളെങ്കിലും രക്ഷപ്പെടട്ടെ.
4: ഇല്ല, എനിക്കിനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്.
2: അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരമില്ല. ഇറ്റ്സ് ഇൻക്യൂറബിൾ.
4: മനുഷ്യ മനസ്സിനെ തിരുമേനിയോളം അടുത്തറിഞ്ഞിട്ടുള്ളവരിലാണ് ഞാൻ എന്റെ ഗുരുക്കന്മാരെ കാണുന്നത്. പക്ഷേ എനിക്കിവിടെ നിങ്ങളെയൊക്കെ നിഷേധിച്ചേ പറ്റൂ. ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചു നിൽക്കും, ഒരു ഭ്രാന്തനെ പോലെ. എന്റെ നകുലിന് വേണ്ടി, അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി. I am going to break all conventional concepts of psychiatry.
2: കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി. ശ്രമിച്ചോളൂ. പക്ഷെ എന്താ മാർഗം?
4: ഗംഗയെ ചികിത്സിക്കാൻ പല മാർഗങ്ങളുണ്ട്, പക്ഷെ അവയെല്ലാം ചെന്നെത്തുന്നത് പതിവ് സ്ഥലത്ത് തന്നെയാണ്. അതിന് ഞാൻ വേണമെന്നില്ല. ബാല്യത്തിൽ ലക്ഷ്യക്കഥകൾ കേട്ട് മന്ത്രവാദക്കളങ്ങൾ കണ്ടു വളർന്നു വന്നതാണ് ഗംഗയുടെ മനസ്സ്. അവിടെ തൂകിപ്പോയ കടും ചായങ്ങൾ ഒപ്പിയെടുക്കാൻ തിരുമേനിയുടെ ഉപകരണങ്ങൾ എനിക്ക് വേണം. പിന്നെ തിരുമേനി എനിക്ക് വേണ്ടി ഒരുക്കി തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ, മന്ത്രവാദത്തിന്റെ ഒരു അന്തരീക്ഷം.
2: താൻ ധൈര്യമായിട്ട് നോട്ട് പോയിക്കോളൂ, ഞാൻ പുറകിലുണ്ട്.
4: വളരെ അപകടം പിടിച്ചൊരു ഘട്ടത്തിൽ നിന്നാണ് എനിക്ക് തുടങ്ങേണ്ടത്. എതിർക്കരുത്. ഇന്ന് രാത്രിക്ക് മുമ്പ് ഗംഗ മനസ്സിലാക്കണം താനൊരു രോഗിയാണെന്ന്. ഞാനിപ്പോ ഗംഗയെ അത് അറിയിക്കാൻ പോവുകയാണ്. തിരുമേനി ഭയന്നു, എനിക്കറിയാം. അതറിയുന്ന നിമിഷം ഗംഗ അതിജീവിക്കില്ല, മരണം സംഭവിക്കാം. പക്ഷേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ ഗംഗ അറിയണം താനൊരു രോഗിയാണെന്ന്. ആ നിമിഷത്തെ ഗംഗ അതിജീവിച്ചാൽ പ്രതീക്ഷയുടെ ഒരു നേർത്ത വഴി എനിക്ക് തുറന്നു കിട്ടും. ആ വഴിയിലൂടെ എനിക്ക് പോകാം. തിരുമേനി, പ്രാർത്ഥിക്കണം, എന്നെ അനുഗ്രഹിക്കണം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മളുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശ ചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശ ചിന്തയിൽ കേൾക്കാം ചെറിയ സഹായങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും. പക്ഷേ ഒരു ചെറിയ സഹായത്തിന് പോലും ഒരുപാട് ദൂരം പ്രകാശിക്കാൻ കഴിയും. ഒരു പുഞ്ചിരി നൽകുന്നത്, ഒരു വാക്കുകൊണ്ട് ഒരാളെ ആശ്വസിപ്പിക്കുന്നത്, വഴിയിൽ കാണുന്ന ഒരാളെ സഹായിക്കുന്നത്, ഇതെല്ലാം ചെറിയ സഹായങ്ങളാണ്. ചെറിയ സഹായങ്ങൾ ഒരു ചെറിയ വിത്ത് പോലെയാണ്. അത് വളർന്ന് ഒരു വലിയ മരമായി മാറും. ആ മരത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് തണലും ഫലങ്ങളും ലഭിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ സഹായവും നമ്മുടെ മനസ്സിനെ കൂടുതൽ സന്തോഷം നിറഞ്ഞതാക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ നഗരത്തിൽ ഒരു വൃദ്ധനുണ്ടായിരുന്നു. അയാൾക്ക് എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ അയാൾക്ക് റോഡ് കടന്നു പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. നഗരത്തിലെ ആളുകൾക്ക് അയാൾക്കൊരു ചെറിയ സഹായം പോലും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം ഒരു ചെറിയ കുട്ടി ആ വൃദ്ധനെ കണ്ടു. ആ കുട്ടി ആ വൃദ്ധന്റെ കയ്യിൽ പിടിച്ച് റോഡ് കടക്കാൻ സഹായിച്ചു. ആ വൃദ്ധന്റെ മുഖത്ത് ഒരു വലിയ പുഞ്ചിരി വന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് സന്തോഷം ലഭിച്ചു. ആ കുട്ടിക്ക് അപ്പോൾ മനസ്സിലായി ഒരു ചെറിയ സഹായത്തിന് ഒരുപാട് സന്തോഷം നൽകാൻ കഴിയുമെന്ന്. ആ കുട്ടിക്ക് ആ ദിവസം ഒരുപാട് സന്തോഷം നൽകി. ഈ കഥയിലെ കുട്ടിയെ പോലെ ആകണം നമ്മളും. നമ്മൾ ഒരു ചെറിയ സഹായം ചെയ്യുമ്പോൾ അത് നമുക്കും മറ്റുള്ളവർക്കും ഒരുപാട് സന്തോഷം നൽകുന്നു. നമുക്ക് എങ്ങനെ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും? ഒരു പുഞ്ചിരിക്ക് ഒരാളുടെ ദിവസം സന്തോഷകരമാക്കാൻ കഴിയും. മറ്റുള്ളവരോട് നല്ല വാക്കുകൾ സംസാരിക്കുക, അതും നമുക്ക് സന്തോഷം നൽകും. നിങ്ങളുടെ സമയം മറ്റുള്ളവർക്ക് നൽകുക. നിങ്ങളുടെ സുഹൃത്തിന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിങ്ങൾ സമയം നൽകുക. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ചെറിയ സഹായങ്ങൾ ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ ചെറിയ സഹായങ്ങൾ നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ സന്ദർഭങ്ങൾ നിങ്ങളെ എത്രത്തോളം സന്തോഷിപ്പിച്ചിട്ടുണ്ട്? വെറുതെ ആലോചിക്കൂ, കൂടുതൽ സഹായിക്കാൻ തോന്നിയേക്കാം.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം.
1: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
2: ശ്രോതാക്കൾക്ക് വാട്സപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ വാട്സപ്പ് ഗാനത്തിൽ കേട്ടത് നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

रहमानिया। ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: സോണി പിക്ചേഴ്സിന്റെ ബാനറിൽ ബി ഐ മുഹമ്മദ് ഖാസിം നിർമ്മിച്ച് പി ഭാസ്കരൻ സംവിധാനം, ഗാനരചന, കഥ, തിരക്കഥ എന്നിവ നിർവഹിച്ച ചിത്രമായിരുന്നു ഇരുട്ടിന്റെ ആത്മാവ്. എം ടി വാസുദേവൻ നായർ സംഭാഷണം നിർവഹിച്ചു. ഇ എൻ ബാലകൃഷ്ണനായിരുന്നു ഛായാഗ്രഹണം. ജി വെങ്കട്ടരാമൻ, ദാസ് എന്നിവർ ചേർന്ന് ചിത്രസന്നിവേശം നിർവഹിച്ചു. എസ് കൊന്നനാട്ട് കലാസംവിധാനം. എം എസ് ബാബുരാജ് സംഗീത സംവിധാനം നിർവഹിച്ചു. എസ് ജാനകിയായിരുന്നു പ്രധാന ഗായിക. 1967 മാർച്ച് 2 ചിത്രം പ്രദർശനത്തിനെത്തി. തിക്കുറിശ്ശി സുകുമാരൻ നായർ, പി ജെ ആന്റണി, മുത്തയ്യ, ബാലാജി, ശങ്കരാടി, അടൂർ ഭാസി, കടുവാക്കുളം ആന്റണി, എം എസ് നമ്പൂതിരി, ശാരദ, ഉഷാകുമാരി, ശാന്താദേവി, ഫിലോമിന, പത്മിനി, ശോഭ, സെലീന, രുക്മിണി, ബേബി രജനി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. എം ടിയുടെ ഇരുട്ടിന്റെ ആത്മാവ് എന്ന കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമായിരുന്നു ഇത്. സാമൂഹിക പ്രസക്തിയുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ്

നാടകം ഒരു അവതരണകലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: രക്ഷിതാക്കൾ അറിയാൻ എന്ന പരിപാടിയിൽ ഇന്ന് കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രക്ഷിതാക്കളെ പലപ്പോഴും ആശങ്കയിലാഴ്ത്തുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്, കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ അഥവാ ലേണിംഗ് ഡിസേബിലിറ്റി. നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോട്ട് പോകുമ്പോൾ അവന് ശ്രദ്ധ കുറവാണ് എന്നോ അവൻ പഠിക്കുന്നില്ല എന്നോ നമ്മൾ സാധാരണയായി പറയാറുണ്ട്. എന്നാൽ ആ പിന്നോട്ട് പോക്കിന് പിന്നിൽ ഒരു രോഗാവസ്ഥയാകാം. ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തതിനാൽ പല കുട്ടികളുടെയും ഭാവി ഇതിന്റെ പേരിൽ നഷ്ടപ്പെടുന്നുണ്ട്. എന്താണ് പഠന വൈകല്യം? ഇതെങ്ങനെ തിരിച്ചറിയാം? ഇതിന് പരിഹാരം എന്താണ്? വിശദമായി കേൾക്കാം. എന്താണ് പഠന വൈകല്യം? പഠന വൈകല്യം എന്നത് ഒരു കുട്ടിയുടെ ബുദ്ധിക്കുറവല്ല. ഒരു സാധാരണ ബുദ്ധിയോ അതിൽ കൂടുതലോ ഉള്ള ഒരു കുട്ടിക്ക് തലച്ചോറിന്റെ ചില ഭാഗങ്ങളിലെ പ്രവർത്തനത്തിലുള്ള ചെറിയ വ്യത്യാസം കാരണം എഴുതാനും വായിക്കാനും കണക്കുകൂട്ടാനും മറ്റും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇത്. ഇത് കുട്ടിയുടെ പഠനത്തെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കും. ഓരോ കുട്ടികളിലും ഈ വൈകല്യം ഓരോ രീതിയിലായിരിക്കും കാണപ്പെടുന്നത്. പഠന വൈകല്യങ്ങളെ പ്രധാനമായും മൂന്ന് തരങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഡിസ്ലെക്സിയ അഥവാ വായിക്കാനുള്ള വൈകല്യം. അക്ഷരങ്ങൾ തിരിച്ചറിയാനും വാക്കുകൾ കൂട്ടി വായിക്കാനും വാക്യങ്ങൾ മനസ്സിലാക്കാനും ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. രണ്ട്, ഡിസ്ഗ്രാഫിയ എഴുതാനുള്ള വൈകല്യമാണിത്. അക്ഷരങ്ങൾ വൃത്തിയായി എഴുതാൻ കഴിയില്ല, അക്ഷരത്തെറ്റുകൾ കൂടുതലായിരിക്കും, ചിഹ്നങ്ങൾ ശരിയായി ഉപയോഗിക്കാൻ കഴിയില്ല. മൂന്ന്, ഡിസ്കാൽക്കുലിയ അഥവാ കണക്കുകൂട്ടാനുള്ള വൈകല്യം. ലളിതമായ കണക്കുകൾ പോലും ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഗണിത ചിഹ്നങ്ങൾ മനസ്സിലാക്കാനും ഗുണനപട്ടിക പഠിക്കാനും പ്രയാസമായിരിക്കും. ഈ വൈകല്യങ്ങൾ ഒരു കുട്ടിയുടെ ബുദ്ധിയെ ബാധിക്കില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ, ലിയനാർഡോ ഡാവിഞ്ചി തുടങ്ങിയ പ്രമുഖർക്കും ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഒരു കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ രക്ഷിതാക്കൾക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ചെറിയ പ്രായത്തിൽ, അതായത് പ്രീ സ്കൂൾ, സംസാരിക്കാൻ കാലതാമസമുണ്ടാകുക, വാക്കുകൾ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, പല കളികളിലും നിയമങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. സ്കൂൾ പ്രായത്തിൽ, അതായത് കിൻഡർ ഗാർട്ടൻ മുതൽ നാലാം ക്ലാസ് വരെ, അക്ഷരമാല പഠിക്കാൻ ബുദ്ധിമുട്ട്, വാക്കുകൾ കൂട്ടി വായിക്കാൻ പ്രയാസപ്പെടുക, അക്ഷരത്തെറ്റുകൾ കൂടുതലായി വരുത്തുക, അക്ഷരങ്ങളും അക്കങ്ങളും തിരിച്ചെഴുതുക, ഉദാഹരണത്തിന് ബി എന്നതിന് പകരം ഡി എന്നെഴുതുക, ഘടികാരത്തിൽ സമയം നോക്കാൻ ബുദ്ധിമുട്ട്, ഉയർന്ന ക്ലാസ്സുകളിൽ അഞ്ചാം ക്ലാസ് മുതൽ വായിക്കുന്നതിൽ വേഗത കുറവ്, കണക്കിൽ സ്ഥിരമായി പിന്നോട്ട് പോവുക, വാക്കുകൾ ശരിയായി ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട്, പുസ്തകങ്ങളിൽ നിന്ന് നോക്കി എഴുതാൻ പ്രയാസം, ഓർമ്മക്കുറവ്. ഈ ലക്ഷണങ്ങൾ സ്ഥിരമായി കണ്ടുവരികയാണെങ്കിൽ അത് പഠന വൈകല്യമാകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് പരിഹാരം? പഠന വൈകല്യത്തിന് ശരിയായ ചികിത്സ നൽകിയാൽ കുട്ടിയുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഒന്ന്, കൃത്യമായ രോഗനിർണയം. ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു മനഃശാസ്ത്രജ്ഞനെയോ ശിശുരോഗ വിദഗ്ധനെയോ കാണിക്കുക. ഈ വൈകല്യങ്ങൾ കൃത്യമായി തിരിച്ചറിയാനുള്ള പരിശോധനകൾ ഇന്ന് ലഭ്യമാണ്. രണ്ട്, പ്രത്യേക പരിശീലനം അഥവാ റെമഡിയൽ ടീച്ചിങ്. പഠന വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് സാധാരണ ക്ലാസ്സുകളിൽ പഠിക്കാൻ പ്രയാസമായിരിക്കും. അവർക്ക് പ്രത്യേക പരിശീലനം ആവശ്യമാണ്. ഈ പരിശീലനം നൽകുന്നതിന് പ്രത്യേക അധ്യാപകരുണ്ട്. മൂന്ന്, രക്ഷിതാക്കളുടെ പിന്തുണ. കുട്ടികളെ വഴക്കു പറഞ്ഞോ കുറ്റപ്പെടുത്തിയോ പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് അവരുടെ ആത്മവിശ്വാസം തകർക്കും. ഈ അവസ്ഥയെ മനസ്സിലാക്കി അവരെ സ്നേഹത്തോടെയും പിന്തുണയോടെയും ചേർത്ത് പിടിക്കുക. നാല്, സ്കൂളിലെ സഹായം. കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് അധ്യാപകരെ അറിയിക്കുക. ക്ലാസ് റൂമിൽ ഈ കുട്ടികൾക്ക് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അഞ്ച്, ആത്മവിശ്വാസം വളർത്തുക. പഠനത്തിൽ പിന്നോട്ട് പോയാലും മറ്റു കഴിവുകളിൽ അവർ മിടുക്കരായിരിക്കും. ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്രിയ രക്ഷിതാക്കളെ, പഠന വൈകല്യം ഒരു കുറ്റമല്ല, അതൊരു രോഗമാണ്. അതിന് ചികിത്സയുണ്ട്. ഈ അവസ്ഥയെ തിരിച്ചറിയാനും കുട്ടിയെ പിന്തുണയ്ക്കാനും രക്ഷിതാക്കൾക്ക് സാധിച്ചാൽ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയും.
1: രക്ഷിതാക്കൾ അറിയാൻ അവതരണം ഗായത്രി ദേവി.

0: മലയാള കവിതയിലെ വിപ്ലവകാരിയായ മഹാകവി കുമാരനാശാന്റെ പാവനമായ സ്മരണകൾ ഉറങ്ങുന്ന ഇടമാണ് തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കലിലുള്ള കുമാരനാശാൻ സ്മാരകം. വീണപൂവെന്ന കൃതിയിലൂടെ മലയാള സാഹിത്യത്തിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കമിട്ട ആശാൻ തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം ചെലവഴിച്ചത് ഇവിടെയായിരുന്നു. ഇന്ന് കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഈ സ്മാരകം മലയാളികളുടെ സാംസ്കാരിക തീർത്ഥാടന കേന്ദ്രമായി നിലകൊള്ളുന്നു. സ്നേഹഗായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിയുടെ ജീവിതവും പോരാട്ടവും കവിതകളും വരും തലമുറയ്ക്കായി ഇവിടെ അക്ഷരരൂപത്തിലും ദൃശ്യരൂപത്തിലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെ ദേശീയപാതയുടെ അരികിലായാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ആശാൻ സ്വയം പണികഴിപ്പിച്ച ശാരദാ മന്ദിരം എന്ന വസതിയിലാണ് ഈ സ്മാരകത്തിന്റെ ഹൃദയം. 1922 ആശാൻ തോന്നക്കലിലേക്ക് താമസം മാറിയത്. തന്റെ സർഗാത്മകതയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ആശാൻ നിർമ്മിച്ച ഈ വീട് ഇന്നും അതിന്റെ പഴയ പ്രതാപത്തോടെ നിലനിൽക്കുന്നു. ആശാന്റെ പത്നി ഭാനുമതി അമ്മയുമായി അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നു. പല്ലനയാട്ടിലുണ്ടായ റെഡിമർ ബോട്ട് അപകടത്തിൽപ്പെടുന്നതിന് മുൻപുള്ള 2 വർഷം അദ്ദേഹം വിശ്വപ്രസിദ്ധമായ തന്റെ പല കൃതികളും രചിച്ചത് ഈ വീടിന്റെ അന്തരീക്ഷത്തിലിരുന്നായിരുന്നു. ചുവന്ന ഓടിട്ട തടിയിലുള്ള കൊത്തുപണികളോടുകൂടിയ ഈ ചെറിയ വീട് ആ പഴയ കാലഘട്ടത്തിന്റെ വാസ്തുവിദ്യയെയും ലാളിത്യത്തെയും ഓർമ്മിപ്പിക്കുന്നു. സ്മാരകത്തിന്റെ കവാടം കടന്നുള്ളിലേക്ക് ചെല്ലുമ്പോൾ മനോഹരമായൊരു പൂന്തോട്ടവും കുമാരനാശാന്റെ വെങ്കല പ്രതിമയുമാണ് സന്ദർശകരെ വരവേൽക്കുന്നത്. ആ പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന അദ്ദേഹത്തിന്റെ ദർശനം ഓരോ മലയാളിയുടെയും ഉള്ളിൽ അലയടിക്കും. സ്മാരക സമുച്ചയത്തിൽ ഉൾപ്പെടുന്ന മ്യൂസിയം വളരെ ശ്രദ്ധേയമാണ്. ആശാൻ ഉപയോഗിച്ചിരുന്ന പേന, നാരായം, ഗൃഹ ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൈപ്പടയിലുള്ള കവിതകളുടെ പകർപ്പുകൾ കാണുമ്പോൾ ആ വിപ്ലവ കവിയുടെ സാമീപ്യം വായനക്കാർക്ക് അനുഭവപ്പെടും. ആശാന്റെ കവിതകളെ ആസ്പദമാക്കി നിർമ്മിച്ച ശില്പങ്ങൾ മുറ്റത്ത് പലയിടങ്ങളിലായി കാണാം. വീണപൂവ്, ചിന്താവിഷ്ടയായ സീത, കരുണ തുടങ്ങിയ കാവ്യങ്ങളിലെ സന്ദർഭങ്ങൾ ശില്പങ്ങളിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഏതൊരു കലാപ്രേമിയെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. ആശാന്റെ സ്മാരകം വെറുമൊരു കാഴ്ച ബംഗ്ലാവല്ല, മറിച്ചതൊരു വിജ്ഞാന കേന്ദ്രം കൂടിയാണ്. ഇവിടെയുള്ള വിപുലമായ ലൈബ്രറിയിൽ ആശാന്റെ കൃതികൾക്ക് പുറമേ മലയാള സാഹിത്യത്തിലെ ഒട്ടുമിക്ക വിഖ്യാത രചനകളും ലഭ്യമാണ്. ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ രീതിയിലാണ് സാംസ്കാരിക സമുച്ചയം ക്രമീകരിച്ചിരിക്കുന്നത്. കുമാരനാശാന്റെ ജീവിതത്തെയും അദ്ദേഹം നടത്തിയ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെയും കുറിച്ച് പഠിക്കാൻ താൽപര്യമുള്ളവർക്ക് ഈ ലൈബ്രറി വലിയൊരു മുതൽക്കൂട്ടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന ആശാൻ ജാതി വ്യവസ്ഥക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും കവിതയെ ആയുധമാക്കിയതെങ്ങനെയെന്ന് ഇവിടെയുള്ള രേഖകൾ വ്യക്തമാക്കുന്നു. മാറ്റുവിൻ വിധികളെ നിലറാൻ അദ്ദേഹത്തിന് കരുത്തു നൽകിയ ആ സാമൂഹിക പശ്ചാത്തലം മനസ്സിലാക്കാൻ ഈ സ്മാരകം സഹായിക്കുന്നു. സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ വേദിയായും തോന്നക്കൽ ആശാൻ സ്മാരകം പ്രവർത്തിക്കുന്നു. കവിയുടെ ജന്മദിനത്തിലും ചരമദിനത്തിലും ഇവിടെ വിപുലമായ സാഹിത്യ സമ്മേളനങ്ങളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നു. കവിതാ മത്സരങ്ങളും കുട്ടികൾക്കായുള്ള ശില്പശാലകളും ഈ കേന്ദ്രത്തെ എപ്പോഴും സജീവമാക്കുന്നു. കേരള സർക്കാരിന്റെ കീഴിലുള്ള കുമാരനാശാൻ സ്മാരക കമ്മിറ്റിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആശാന്റെ പേരിൽ നൽകുന്ന പുരസ്കാരങ്ങൾ ഇന്ന് മലയാള സാഹിത്യത്തിലെ തന്നെ ഏറ്റവും മാന്യമായ അംഗീകാരങ്ങളിൽ ഒന്നായി കരുതുന്നു. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്മാരകം സന്ദർശിക്കുന്നത് സാഹിത്യത്തെ പ്രണയിക്കുന്നവർക്ക് ആത്മീയമായ ഒരു അനുഭവം കൂടിയാണ്. തോന്നക്കൽ കുമാരനാശാൻ സ്മാരകം കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മയാണ്. ഓരോ മലയാളിയും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണിത്. കവിതയിലൂടെ ഒരു ജനതയെ ഉണർത്തിയ മഹാകവിക്ക് കേരളം നൽകുന്ന ഏറ്റവും വലിയ ആദരമാണ് ഈ കേന്ദ്രം. ആധുനിക മലയാള കവിതയുടെ വഴിത്താരകൾ മാറ്റിവരച്ച ആ പ്രതിഭയുടെ കയ്യൊപ്പുകൾ പതിഞ്ഞ് തോന്നക്കൽ വരും തലമുറകൾക്കും പുതിയ വെളിച്ചം പകർന്നുകൊണ്ട് നിലനിൽക്കും. ആശാന്റെ കവിതകൾ പോലെ തന്നെ കാലാതീതമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയിടവും. മലയാളത്തിന്റെ വിപ്ലവ നക്ഷത്രത്തിന് തോന്നക്കലിന്റെ മണ്ണിൽ എന്നും പ്രണാമങ്ങൾ അർപ്പിക്കാൻ ഈ സ്മാരകം നമ്മെ പ്രേരിപ്പിക്കും. പരിസ്ഥിതി സൌഹൃദമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന ഈ സാംസ്കാരിക കേന്ദ്രം നമ്മുടെ പൈതൃകത്തിന്റെ അഭിമാനമാണ്.
1: സാംസ്കാരിക ഇടങ്ങൾ അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അഭി ശീഫൻ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതെന്തേ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും ബണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാതോട് കാതോരം, മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയാമൃതം പോലെ മന്ത്രിക്കുന്ന പാട്ടുകളോട് കൂട്ടുചേരാനുള്ള കമ്പം. കനവിലും നിലവിലും സദാ മൂളുന്ന പാട്ടുകൾ, ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ. കാതോട് കാതോരം കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും 3:30 മുതൽ. പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച രാത്രി 7 മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
2: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മനസ്സിൽ പീലി വിടർത്തി നിന്നാടുന്ന പാട്ടിന്റെ മായാമയൂരങ്ങൾ, മന്ദാനിലനെ പോലെ അത് തഴുകി വന്നെത്തുന്നു. ശിശിരനിലാവിന്റെ ചാരുത, പാട്ടിന്റെ പത്മരാഗങ്ങൾ, ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കെ ജെ യേശുദാസും കല്യാണി മേനോനും ചേർന്ന് ആലപിച്ച ഗാനം. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ഇളയരാജ, ചിത്രം ആലോലം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെറുകുളത്ത് നിന്നും രാമചന്ദ്രൻ, ലത, അരുൺ, വിജയൻ എന്നിവർ.
3: കിടതക്ക കീച്ചിക്കാൽ രണ്ടേകാൽ താളക്കണ കൊത്തയിൽ നിന്നാ പിടിച്ചോ. 59 പെൺപക്ഷി അതിന്റെ കൂടെ ഒരാൺപക്ഷി, 59 പെൺപക്ഷി അതിന്റെ കൂടെ ഒരാൺപക്ഷി. ആൺപക്ഷിയും പെൺപക്ഷികളും പ്രേമം മൂത്ത് തമ്മിൽ കൊത്തിട്ട് അമൃത അമൃത അമൃത അമൃത അമൃത അമൃത അമൃതത്തൈ ഇത്തൈ. മാമാനം കുന്നത്തില്ലിക്കാടോടിക്കാറ്റ്, മാമാനം കുന്നത്തില്ലിക്കാടോടിക്കാറ്റ് അവനൊരു നാടോടി ചൂളം കുത്തും രാപ്പാടി.

കാറ്റ് അത്തിമരത്തേക്കെ കൊമ്പിൽ കെട്ടി ഞാന്നു ചത്തു. 59 പെൺപക്ഷി അതിന്റെ കൂടെ ഒരാൺപക്ഷി. ആൺപക്ഷിയും പെൺപക്ഷികളും പ്രേമം മൂത്ത് തമ്മിൽ കൊത്തി തമൃതമൃതമൃതമൃതമൃതമൃതമൃതമൃതത്തൈ തിത്തൈ.

ആകാശമേലാപ്പിൽ ആരോ കുടഞ്ഞിട്ട സ്വർണ്ണ പൊട്ടുകൾ പോലെ നക്ഷത്രങ്ങൾ. രാവിന്റെ ഹൃദ്യതയിൽ ആകാശം നോക്കിക്കിടന്ന ബാല്യ കൗമാരങ്ങൾ. അന്നു കേട്ട പാട്ടുകൾക്കൊക്കെയും ഇന്ന് ഇത്ര കാലം എത്തുമ്പോൾ ആജ്ഞേയമായ നൊമ്പരചാരുത. കേൾക്കുന്ന പാട്ടുകൾക്കൊക്കെയും ഹൃദയനിലാവിന്റെ പരിമളം. അരുമാളൂരിൽ നിന്നും ആശാലത, ചന്ദന, ഗംഗ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമാണെടുത്തത്. രചന ബിജു തിരുമല, സംഗീതം എ ടി ഉമാർ. ഇണ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് കൃഷ്ണചന്ദ്രൻ.

പുഴയിലാളും വെയിൽ. സായാഹ്നം നിലയെ സ്വർണം കൊണ്ട് മൂടുന്നു. കാറ്റിലിളകുന്ന ഓളങ്ങളിൽ സൂര്യൻ തങ്കമായി അലിഞ്ഞു ചേരുന്നു. സ്വപ്നങ്ങൾ മാത്രം നിറഞ്ഞ മനസ്സുമായി പുഴയോരത്തെ മണൽപ്പരപ്പിൽ മലർന്നു കിടക്കുമ്പോൾ കാതിൽ കാറ്റുപറഞ്ഞ കിന്നാരം ഒരു പാട്ടായി തഴുകിത്തലോടി കടന്നുപോകുന്നു. കേൾക്കാം എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിൽ കെ എസ് ചിത്ര ആലപിച്ച ഗാനം. സംഗീതം ജെറി അമൽദേവ്, രചന

സ്വച്ഛന്ദമായി തരുഛായകളിൽ മാരുതൻ മെല്ലെ എഴുതും കാവ്യബിംബങ്ങളിൽ പ്രണയം ഉപമാനമില്ലാതെ പൂത്തുനിൽക്കുമ്പോൾ പാട്ടൊരുക്കും വിരുന്നിന്റെ വസന്തചാരുതകൾ ചുറ്റും സ്വപ്നങ്ങൾ തൻ ചിത്രശലഭ നർത്തനം. ഒ എം എ കുറുപ്പിന്റെ രചനാവൈഭവത്തിൽ പിറന്ന ഗാനത്തിന് സംഗീത സുകൃതം അർപ്പിച്ചിരിക്കുന്നത് ജോൺസൺ. കുറ്റിച്ചലിൽ നിന്നും സിന്ധു, ലേഖ, ഷിബു, സുമ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം ആലപിച്ചത് എസ് ജാനകി. ചിത്രം കൂടെവിടെ

നീ വരുവോളം ഞാൻ ഈ നിഴലിന്റെ ഇഴകൾ നെയ്തുകൊണ്ടിരിക്കും. നീ വരുവോളം ജാലകത്തിലൂടെ അജ്ഞാത കാമുകിയായി കാത്തുനിൽക്കും. നിന്റെ കാലുച്ചയിൽ വസന്തം പീലി വിടർത്തുന്നത് ഞാൻ അറിയുന്നു. നിന്റെ മിഴിപ്പൂവുകളിൽ ശിശിരം ചിറകുകുടയുന്നതും ഞാൻ അറിയുന്നു. പടികടന്ന് കയറി വരുന്ന ഒരു പാട്ട് കേൾക്കാം. ചൂണ്ടുപലകയിൽ നിന്നും ദിനേശ്, മായ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം സുറുമയിട്ട കണ്ണുകൾ. രചന പി ഭാസ്കരൻ. സംഗീതം കെ രാഘവൻ. ആലാപനം കെ ജെ യേശുദാസ്.

0: സുഖ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
3: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലെ ഗാനം. രചന ബിജു തിരുമല, സംഗീതം ഇളയരാജ. ആലാപനം എസ് ജാനകിയും എസ് പി ശൈലജയും. ഗാനം ആവശ്യപ്പെടുന്നത് പറണ്ടോട് നിന്നും ഉദയൻ, ഗിരി, സുനിത, വത്സല എന്നിവർ.

നോക്ക്, എന്റെ പ്രണയച്ചെപ്പിൽ ഞാൻ നിനക്കായി കരുതി വച്ചിരിക്കുന്നത് എന്തെന്ന് വസന്തമറിയാതെ ഞാൻ ഇറുത്തെടുത്ത നിലാവിന്റെ ഒരിതൽ, ശിശിരം കാണാതെ മഞ്ഞിന്റെ ഒരു മുത്ത്. മനസ്സിൽ എനിക്കറിയാം സ്നേഹത്തിന്റെ ചമ്പകം പൂത്തിരിക്കുന്നു. അന്തരംഗ സുഹൃതമായൊരു പല്ലവി നിന്റെ ചുണ്ടുകളിൽ ചിത്രമെഴുതി കഴിഞ്ഞിരിക്കുന്നു. എ പി ഗോപാലൻ രചന നിർവഹിച്ച ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ ഇനി. സംഗീതം ജി ദേവരാജൻ, ആലാപനം പി ജയചന്ദ്രനും സംഘവും. സ്വരങ്ങൾ സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോവളശ്ശേരിയിൽ നിന്നും പ്രസന്നൻ, രജനി, ഭദ്ര എന്നിവർ.

പകർന്ന സ്വപ്നത്തിന്റെ ഉൾച്ചൂടിൽ എത്ര നാൾ പരിഭവം പറയാതിരുന്നുവെന്നറിയുക. പടർന്ന മൗനത്തിന്റെ ചില്ലകളിൽ എത്ര നാൾ വ്യഥ പൊതിഞ്ഞെല്ലാം മറന്നുവെന്നറിയുക. എല്ലാം ഒരു പാട്ടിന്റെ പല്ലവിയിൽ ഒതുക്കുവാൻ വയ്യ. എങ്കിലും ഞാൻ എന്റെ നൊമ്പരപ്പൊട്ടുകൾ ഒരു പാട്ടിന്റെ ഹൃദയച്ചിമിഴിൽ എടുത്തുവയ്ക്കുന്നു. പുകഴേന്തി ഈണം പകർന്ന ഗാനം ആവശ്യപ്പെടുന്നത് കൊല്ലങ്കാവ് നിന്നും അഭിജിത്, രേണുക തുടങ്ങിയവർ. രചന പി ഭാസ്കരൻ, ആലാപനം വാണി ജയറാം, ചിത്രം അരയന്നം.

ഇടനാഴിയിൽ നിന്ന് പാട്ടിന്റെ പുഷ്പകമ്പളം. വയലിനിൽ ഒരു ദുഃഖ ഹേമന്ത സന്ധ്യ മുരളുന്നു. നിലാവിൽ പൂത്തു നിൽക്കുന്ന കനകാംബരങ്ങൾ. രക്തം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു പൂവച്ചലിൽ നിന്നും മുംതാസ്, ഷക്കീല, രഹന എന്നിവർ. രചന ആർ കെ ദാമോദരൻ, സംഗീതം ജോൺസൺ. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസും സംഘവും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് സംഗീത സംവിധായകൻ സുരേഷ് പീറ്റേഴ്സിനെ കുറിച്ച് കേൾക്കാം. മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ സംഗീതത്തിന്റെ വസന്തം തീർത്ത പ്രതിഭകളിൽ ഒട്ടും പിറകിലായിരുന്നില്ല സുരേഷ് പീറ്റേഴ്സ് എന്ന അസാമാന്യ കലാകാരൻ. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ വിജയങ്ങൾക്ക് പിന്നിൽ നിശബ്ദമായി പ്രവർത്തിച്ച ഈ മാന്ത്രികൻ തനിക്ക് ലഭിച്ച ഓരോ അവസരത്തിലും തന്റെ കഴിവ് തെളിയിച്ച് മുന്നേറി. അദ്ദേഹത്തിന്റെ ഈണങ്ങൾ കേൾവിക്കാരുടെ ഹൃദയത്തിൽ തേൻതുള്ളി പോലെ പെയ്തിറങ്ങി. തലമുറകൾ ഏറ്റുപാടിയ ഹിറ്റുകളായി ഇന്നും നിലനിൽക്കുന്നു. കമ്പോസിംഗിലും ആലാപനത്തിലും തന്റേതായ ഒരു ശൈലി കണ്ടെത്തിയ ഈ സംഗീതജ്ഞൻ മലയാളത്തിലെ പ്രമുഖ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായി വളരെ വേഗം മാറി. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നായി മാറിയ ഒരു സുവർണ കാലഘട്ടം തന്നെ മലയാള സിനിമയ്ക്ക് ലഭിക്കുകയുമുണ്ടായി. ഈണങ്ങളെ വാക്കുകളേക്കാൾ മനോഹരമായി കോർത്തിണക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അദ്വിതീയമായിരുന്നു.

സംഗീത ലോകത്തെ ഈ അതുല്യ പ്രതിഭയെ ഓർക്കുമ്പോൾ ഏതൊരു സംഗീത പ്രേമിയുടെ മനസ്സിലും ആദ്യം ഓടിയെത്തുന്നത് ഇന്ത്യൻ സംഗീതത്തിൽ ഇതിഹാസമായ എ ആർ റഹ്മാനുമായുള്ള അദ്ദേഹത്തിന്റെ ആഴമേറിയ സൗഹൃദ ബന്ധമാണ്. സുരേഷ് പീറ്റേഴ്സും റഹ്മാനും കേവലം സഹപ്രവർത്തകരല്ല, മറിച്ച് ബാല്യകാലം മുതൽക്കേ ഒരേ സ്വപ്നം പങ്കുവച്ച് വളർന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. തോളോട് തോൾ ചേർന്ന് അവർ സംഗീതത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ അഭ്യസിക്കുകയും ഒരുമിച്ച് സിനിമയിലേക്ക് പ്രവേശനം സ്വപ്നം കാണുകയും ചെയ്തു. സൗഹൃദത്തിന്റെ ആഴം എത്രത്തോളമുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു പിൽക്കാലത്ത് അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ കണ്ട ആത്മബന്ധം. ഒരുമിച്ചുണർന്ന സംഗീത സ്വപ്നങ്ങൾ അവരെ ജീവിതത്തിൽ മുന്നോട്ട് നയിച്ച ഊർജമായിരുന്നു. ഈ സൗഹൃദം ഒരുപാട് മനോഹരമായ സംഗീത നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു.

ഖാനും സുരേഷ് പീറ്റേഴ്സിനും പുറമെ പിൽക്കാലത്ത് ഇന്ത്യൻ സംഗീത ലോകത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പ്രഗത്ഭരും ഈ സൗഹൃദ വലയത്തിലുണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. പ്രശസ്ത പെർക്കഷനിസ്റ്റ് ശിവമണി, അതുല്യ ഗായകൻ ഷാഹുൽ ഹമീദ് തുടങ്ങിയ പ്രതിഭകളെല്ലാം തന്നെയും ഏതാണ്ട് ഒരേ കാലത്തായിരുന്നു സംഗീത ലോകത്തെ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങിയത്. ഈ പ്രതിഭകളെല്ലാം ചേർന്ന് അലൗകികമായ ഒരു സംഗീത കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. ഓരോരുത്തരും തങ്ങളുടെ കഴിവുകൾ പരസ്പരം പങ്കുവച്ച് ഒരുമിച്ച് വളർന്ന ഒരു മനോഹരമായ കാലഘട്ടമായിരുന്നു അത്. അവർക്കിടയിലെ സൗഹൃദവും കലയോടുള്ള അഭിനിവേശവും ഒരേപോലെ തീവ്രമായിരുന്നു. ഈ സുവർണ സംഘം ഇന്ത്യൻ സംഗീതത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാൻ കഴിയാത്തവയാണ്.

അവരുടെ സംഗീത ജീവിതത്തിന്റെ തുടക്കം കൗമാരം പിന്നിട്ട കോളേജ് പഠനകാലത്തായിരുന്നു. അക്കാലത്ത് തന്നെ ഈ സംഗീത പ്രേമികൾ ചേർന്ന് റോക്ക് എന്ന പേരിൽ തങ്ങളുടേതായ ഒരു സംഗീത ട്രൂപ്പിന് തുടക്കം കുറിച്ചു. റോക്ക് എന്ന പേരിന് ഇണങ്ങും വിധം അന്നത്തെ സംഗീത ലോകത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ഈ കൂട്ടായ്മ ലക്ഷ്യമിട്ടു. സിനിമ എന്ന സ്വപ്നം അവരുടെ മനസ്സിൽ അന്നു മുതൽക്കേ മുട്ടിട്ടിരുന്നു. ഈ സംഗീത ട്രൂപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചവരിൽ ഒരാളായിരുന്നു എ ആർ റഹ്മാൻ. അദ്ദേഹം ട്രൂപ്പിലെ പ്രധാന കീബോർഡ് വാദകനായി തിളങ്ങി. ഓരോ സ്റ്റേജിലും അവർ സംഗീതത്തിന്റെ മാസ്മരികത തീർത്തു. അവർ അവതരിപ്പിച്ച ഗാനങ്ങൾ കേൾവിക്കാർക്ക് എന്നും പുതിയൊരു അനുഭവമായിരുന്നു.

റോക്ക് എന്ന സംഗീത ട്രൂപ്പിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ആ യുവ പ്രതിഭകളുടെ അർപ്പണബോധവും സംഗീതത്തോടുള്ള തീവ്രമായ അഭിനിവേശവും കാരണം കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ആ ബാൻഡ് സംഗീത ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടു. അവരുടെ ഓരോ പ്രകടനവും കേൾവിക്കാർക്ക് ആവേശം പകരുന്നതായിരുന്നു. ഈ യുവ കലാകാരന്മാരുടെ കഴിവുകൾ അന്നത്തെ പ്രമുഖ സംഗീതജ്ഞരുടെ ശ്രദ്ധയാകർഷിച്ചു. തങ്ങളുടെ സംഗീതയാത്രയിൽ അവരൊരിക്കലും പരസ്പരം വിട്ടുപോയില്ല. ഒരുമിച്ചുള്ള ആ സംഗീത പ്രയാണത്തിൽ അവർ അനേകം വേദികൾ കീഴടക്കി. അവരുടെ സംഗീതം പുതിയൊരു യുഗപ്പിറവിക്ക് വഴിയൊരുക്കി എന്ന് തന്നെ പറയാം.

ഒറ്റക്കമ്പിനാദം. ആയിരത്തി തൊള്ളായിരത്തി 1992 വിഖ്യാത സംവിധായകൻ മണിരത്നത്തിന്റെ റോജ എന്ന ചിത്രത്തിലൂടെ AR റഹ്മാൻ ചലച്ചിത്ര സംഗീതത്തിൽ തന്റെ അരങ്ങേറ്റം കുറിച്ചതോടെ ഈ കൂട്ടുകെട്ട് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നു തുടങ്ങി. ഇന്ത്യൻ സംഗീതത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതിയ ആ പ്രയാണത്തിൽ റഹ്മാന്റെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചത് സുരേഷ് പീറ്റേഴ്സ് ആയിരുന്നു. സിനിമ എന്ന അവരുടെ കൂട്ടായ സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ സുരേഷ് പീറ്റേഴ്സ് റഹ്മാന്റെ നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്നു. റോജ സമ്മാനിച്ച സംഗീത വിസ്മയം ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. പുതിയ കാലത്തിന്റെ ഈണം എന്തായിരിക്കണമെന്ന് ഈ കൂട്ടുകെട്ട് ലോകത്തിന് കാണിച്ചുകൊടുത്തു. മലയാള സിനിമയ്ക്ക് അതൊരു വലിയ വഴിത്തിരിവായിരുന്നു.

പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുമ്പോഴും സംഗീതത്തിന്റെ വിഹായസിൽ പുതിയ വാതായനങ്ങൾ തീർക്കുമ്പോഴും എ ആർ റഹ്മാൻ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സുരേഷ് പീറ്റേഴ്സിനെ ഒരിക്കലും മറന്നില്ല. ആഴമേറിയ സൌഹൃദം അവരുടെ പ്രൊഫഷണൽ ബന്ധത്തിലും പ്രതിഫലിച്ചു. സുരേഷിന്റെ കഴിവിലുള്ള റഹ്മാന്റെ വിശ്വാസം ഓരോ പുതിയ പ്രോജക്റ്റിലും പ്രകടമായിരുന്നു. സുരേഷ് പീറ്റേഴ്സിന്റെ സഹായമില്ലാതെ റഹ്മാന് തന്റെ സംഗീതം പൂർണ്ണമാക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പോലും സംഗീതലോകം അടക്കം പറഞ്ഞു. റഹ്മാന്റെ സംഗീതത്തിന് പലപ്പോഴും സുരേഷിന്റെ പിന്തുണ ഒരു നെടുംതൂണായിരുന്നു. ആ സൗഹൃദത്തിന്റെ ശക്തി അവർ ലോകത്തിന് കാണിച്ചുകൊടുത്തു.

റഹ്മാന്റെ ആദ്യകാലത്തെ ഏറ്റവും വലിയ ഹിറ്റ് ഗാനങ്ങളിലെല്ലാം സുരേഷ് പീറ്റേഴ്സിന്റെ ശബ്ദ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് ഈ സൗഹൃദത്തിന്റെ മനോഹാരിത വിളിച്ചോതുന്നതാണ്. ഈണം ചിട്ടപ്പെടുത്തുന്നതിലെ സഹായത്തിനു പുറമെ ഒരു ഗായകൻ എന്ന നിലയിലും സുരേഷ് പീറ്റേഴ്സ് തിളങ്ങി. ഊർജ്ജസ്വലത തുളുമ്പുന്ന ആ ശബ്ദം യുവഹൃദയങ്ങളെ കീഴടക്കി. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ പുറത്തുവന്ന ഗാനങ്ങൾ ആ കാലഘട്ടത്തിലെ യുവത്വത്തിന്റെ ദേശീയ ഗാനങ്ങളായിരുന്നു. റഹ്മാന്റെ സംഗീതത്തിലെ പല പരീക്ഷണങ്ങൾക്കും സുരേഷിന്റെ ശബ്ദം ഒരു മുതൽക്കൂട്ടായി. ഈ രണ്ട് പ്രതിഭകളും ഒരുമിച്ച് സൃഷ്ടിച്ച സംഗീതം ഒരു തലമുറയ്ക്ക് മുഴുവൻ ആവേശമായിരുന്നു.

പ്രശസ്തമായ ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഇന്നും സംഗീത പ്രേമികൾ ആവേശത്തോടെ ഓർക്കുന്ന ചിക്കപ്പുക്ക് ചിക്കപ്പുക്കറയിലെ എന്ന ഗാനം സുരേഷ് പീറ്റേഴ്സിന്റെ ശബ്ദത്തിലൂടെയാണ് കേൾവിക്കാരിലേക്ക് എത്തിയത്. അതുപോലെ കാതലൻ എന്ന ചിത്രത്തിലെ പേട്ടറാപ്പ്, ഉർവശി ഉർവശി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലെല്ലാം സുരേഷിനെ ഒരു ഗായകനായി റഹ്മാൻ സഹകരിപ്പിച്ചു. ഈ ഗാനങ്ങളെല്ലാം ആ കാലഘട്ടത്തിലെ സംഗീത ട്രെൻഡുകൾക്ക് മാറ്റം വരുത്തിയവയാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പും പുതിയ സംഗീത സങ്കേതങ്ങളും ഈ ഗാനങ്ങളെ ലോകമെമ്പാടും എത്തിച്ചു. സുരേഷ് പീറ്റേഴ്സിന്റെ ആലാപന ശൈലിയാണ് ഈ ഗാനങ്ങൾക്ക് ഇത്രയും സ്വീകാര്യത നേടിക്കൊടുത്തത്.

സംഗീതത്തിലെ ഈ അപൂർവ കൂട്ടുകെട്ട് കേവലം ചലച്ചിത്ര ഗാനങ്ങൾ എന്നതിലുപരി സൗഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും മനോഹരമായ ഒരു പാഠം കൂടിയാണ് നമുക്ക് നൽകുന്നത്. സുരേഷ് പീറ്റേഴ്സ് മലയാളത്തിൽ തന്റേതായ ഈണങ്ങളിലൂടെ തരംഗം സൃഷ്ടിക്കുമ്പോഴും റഹ്മാൻ എന്ന കൂട്ടുകാരനോടുള്ള ആദരവ് മനസ്സിൽ സൂക്ഷിച്ചു. തെന്നിന്ത്യൻ സംഗീത ലോകത്ത് തങ്ങളുടേതായ സ്ഥാനമുറപ്പിച്ച ഈ രണ്ട് പ്രതിഭകളും സംഗീതത്തിന് നൽകിയ സംഭാവനകൾ കാലത്തെ അതിജീവിക്കുന്നവയാണ്. മലയാള സിനിമയ്ക്ക് അദ്ദേഹം സമ്മാനിച്ച ഈണങ്ങൾ എന്നും ഒരു സുഗന്ധം പോലെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഈ അസാമാന്യ പ്രതിഭയുടെ സംഗീതയാത്ര ഇനിയും ഒരുപാട് കാലം കേൾവിക്കാർക്ക് ആസ്വാദനത്തിന്റെ പുതിയ ലോകം സമ്മാനിക്കട്ടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

0: NPM ഗവൺമെന്റ് ITI ആയിരനാട് 2026 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 2 വർഷ NCVT കോഴ്സുകൾ, 1 വർഷ NCVT കോഴ്സുകൾ, 1 വർഷ SCVT കോഴ്സുകളാണുള്ളത്. SC 51%, ST 25% എന്ന ക്രമത്തിൽ സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ഓരോ ട്രേഡിലും പെൺകുട്ടികൾക്ക് 30% സംവരണം അനുവദിച്ചിരിക്കുന്നു. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷിക്കേണ്ട അവസാന തീയതി June 30. സംശയങ്ങൾക്കായി ബന്ധപ്പെടാം 9447520815, അല്ലെങ്കിൽ 9048600751.
1: മാനസിക ലോകം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, മനസ്സും മസ്തിഷ്കവും ഒന്നായിരിക്കുന്നുവെന്ന ശാസ്ത്രീയ പാതകളിലൂടെയുള്ള സഞ്ചാരങ്ങൾ, അനുഭവങ്ങൾ, മനസ്സും മനസ്സിന്റെ കണ്ണാടിയുമായി കുറച്ചുനേരം. മാനസികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും എങ്ങനെ നേരിടാമെന്നും അടിസ്ഥാനമെന്തെന്നും സംബന്ധിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി മാനസിക ലോകം കേൾക്കാം കരുണാസായി റേഡിയോയിൽ എല്ലാ തിങ്കളാഴ്ചയും 3 മണി മുതൽ. പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും രാത്രി 7 മണി മുതൽ. മാനസിക ലോകം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. കേരളത്തിലെ സ്വതന്ത്ര സംഗീത ശാഖയിലെ ശ്രദ്ധേയനായ R&B കലാകാരൻ ആക്സോമേനിയാക്ക് ദ ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ ഒരു ലളിതമായ പ്രസ്താവനയുണ്ട്. ഞാനും എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും ക്വീർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ജനാധിപത്യപരവും പുരോഗമനപരവുമായ ഒരു സമൂഹത്തിൽ ഇതൊരു വ്യക്തിപരമായ സ്വത്വപ്രഖ്യാപനം മാത്രമായി ചുരുങ്ങേണ്ടതായിരുന്നു. എന്നാൽ ആ അഭിമുഖത്തിന് താഴെ നിറഞ്ഞു കവിഞ്ഞ വിദ്വേഷ കമന്റുകൾ ഈ പ്രസ്താവനയെ കേവലമൊരു വെളിപ്പെടുത്തലിൽ നിന്ന് മാറ്റി സമകാലിക മലയാളിയുടെ കപട സദാചാരബോധത്തിന് നേരെ പിടിച്ച കണ്ണാടിയാക്കി മാറ്റി. ആ കമന്റുകൾ വെറുമൊരു ഡിജിറ്റൽ ചവറ്റുകുട്ടയല്ല, മറിച്ച് മലയാളി സമൂഹത്തിന്റെ ആഴത്തിലുള്ള അസഹിഷ്ണുതയുടെയും ഭയത്തിന്റെയും ജീവസുറ്റ സാമൂഹ്യ ശാസ്ത്രരേഖയാണ്. 100% സാക്ഷരതയും ഉയർന്ന സാമൂഹിക വികാസ സൂചികകളും അവകാശപ്പെടുന്ന കേരളത്തിൽ ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ മാത്രം പൊതുസമൂഹം എത്രമാത്രം പ്രാകൃതവും ക്രൂരവുമായി മാറുന്നു എന്നതിന്റെ ഒടുവിലത്തെ തെളിവാണ് ഈ സൈബർ ആക്രമണം. ഇവിടെ പ്രകടമാകുന്നത് കേവലമൊരു അഭിപ്രായ വ്യത്യാസമല്ല, മറിച്ച് ആണും പെണ്ണും മാത്രമടങ്ങുന്ന വിവാഹമെന്ന സ്ഥാപനത്തിലൂടെ മാത്രം സാധൂകരിക്കപ്പെടുന്ന ഭിന്ന ലൈംഗിക ആധിപത്യം എത്രത്തോളം ഭംഗുരവും ദുർബലവുമാണെന്ന യാഥാർത്ഥ്യമാണ്. സ്വന്തം വ്യവസ്ഥിതിക്ക് പുറത്തുള്ള ഒരു സ്വത്വത്തെ കാണുമ്പോൾ പതറിപ്പോകുന്ന ഒരു പൊതുബോധത്തെയാണ് നാം ഇവിടെ അഭിമുഖീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഭിന്ന ലൈംഗിക ആധിപത്യം ഇത്രമേൽ അക്രമാസക്തമാകുന്നത്? മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഏതൊരു ആധിപത്യ വ്യവസ്ഥയും നിലനിൽക്കുന്നത് അത് നിർമ്മിച്ചു വെച്ചിട്ടുള്ള കൽപ്പിത അതിരുകളുടെ സുരക്ഷിതത്വത്തിലാണ്. ആണും പെണ്ണും എന്ന ദ്വന്ദ്വത്തിനപ്പുറം പ്രകൃതിയിൽ അനന്തമായ വൈവിധ്യങ്ങളുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ വ്യവസ്ഥയെ ഭയപ്പെടുത്തുന്നു. കാരണം ഒരു വ്യക്തി തന്റെ സ്വാഭാവികമായ ലൈംഗിക സ്വത്വത്തെ പ്രഖ്യാപിക്കുമ്പോൾ അത് നൂറ്റാണ്ടുകളായി സമൂഹം നിർമ്മിച്ചു വെച്ച ലിംഗപദവികളെയും കുടുംബ വ്യവസ്ഥകളെയും അധികാര ശ്രേണികളെയും തകിടം മറിക്കുന്നു. മലയാളിക്ക് പുരോഗമനമെന്നത് പലപ്പോഴും രാഷ്ട്രീയ പ്രസംഗങ്ങളിലും വായനയിലും മാത്രം ഒതുങ്ങുന്ന ഒന്നാണ്. സ്വന്തം വീടിന്റെയോ ഉമ്മറത്തിന്റെയോ ഉള്ളിലേക്ക് വരുമ്പോൾ അവൻ കടുത്ത യാഥാസ്ഥിതികനായി മാറുന്നു.
2: ഒരു തേനവയൽ വിളഞ്ഞിട്ട് കൈ തൊട്ടു കതിർമഴ പൊഴിഞ്ഞിട്ട്

എക്സോമേനിയാക്കിനെ പോലെയുള്ള ഒരു കലാകാരൻ തന്റെ കലയിലൂടെയും വ്യക്തിത്വത്തിലൂടെയും ജനപ്രീതി നേടുകയും അതിനുശേഷം തന്റെ ക്വീർ സ്വത്വം വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പൊതുസമൂഹം അസ്വസ്ഥരാകുന്നു. തങ്ങൾ അത്രയും കാലം ആസ്വദിച്ച കല ഒരു ക്വീർ മനുഷ്യന്റേതാണ് എന്ന തിരിച്ചറിവ് അവരുടെ ഉള്ളിലെ മുൻവിധികളെ അസ്വസ്ഥമാക്കുന്നു. ഈ അസ്വസ്ഥതയാണ് പിന്നീട് സൈബറിടങ്ങളിൽ അധിക്ഷേപങ്ങളായും ഭീഷണിപ്പെടുത്തലുകളായും രൂപാന്തരപ്പെടുന്നത്. ഇത് വ്യവസ്ഥിതിയുടെ ശക്തിയെയല്ല, മറിച്ച് അതിന്റെ ആന്തരികമായ ഭംഗുരതയെയാണ് കാണിക്കുന്നത്. ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമായി എന്നും ഉപയോഗപ്പെട്ടിട്ടുള്ളത് മതവിശ്വാസങ്ങളാണ്. പ്രകൃതി വിരുദ്ധത, പാപം, ദൈവകോപം തുടങ്ങിയ മതപരമായ ലേബലുകൾ ഒട്ടിച്ചാണ് ക്വീർ മനുഷ്യരെ സമൂഹം അപരവൽക്കരിക്കുന്നത്. എന്നാൽ ശാസ്ത്രീയമായും ദാർശനികമായും പരിശോധിക്കുമ്പോൾ ഈ വാദങ്ങളെല്ലാം തികച്ചും അർത്ഥശൂന്യമാണെന്ന് കാണാം. പ്രകൃതിയിൽ ഒരൊറ്റ ജന്തുവർഗത്തിൽ പോലും കാണപ്പെടാത്ത വിദ്വേഷവും അസഹിഷ്ണുതയും വെച്ചു പുലർത്തുന്ന മനുഷ്യനാണ് മറ്റുള്ളവരുടെ സ്വാഭാവികമായ ജൈവിക അവസ്ഥകളെ പ്രകൃതി വിരുദ്ധം എന്ന് വിളിക്കുന്നത്. മതങ്ങൾ അടിസ്ഥാനപരമായി സ്നേഹത്തെയും കാരുണ്യത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും അവയുടെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട രൂപങ്ങൾ എന്നും അധികാരത്തിന്റേതായിരുന്നു. ലൈംഗികതയെ വെറും പ്രത്യുൽപാദനത്തിനുള്ള ഒരു ഉപകരണം മാത്രമായി ചുരുക്കി കണ്ടതാണ് മതങ്ങൾ വരുത്തിയ വലിയ തെറ്റ്. മനുഷ്യന്റെ വൈകാരികവും മാനസികവുമായ അവസ്ഥകളെയും വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം മതങ്ങളുടെ ഘടനകൾ ഇടുങ്ങിപ്പോയിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ അനന്തമായ വൈവിധ്യത്തെ ആരാധിക്കുന്ന മതവിശ്വാസികൾക്ക് മനുഷ്യന്റെ ലൈംഗികതയിലെ വൈവിധ്യത്തെ അംഗീകരിക്കാൻ കഴിയാത്തത് കടുത്ത വൈരുദ്ധ്യമാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജൈവികമായ സ്വത്വത്തെ പാപമായി പ്രഖ്യാപിക്കുന്നതിലൂടെ മതങ്ങൾ മനുഷ്യത്വത്തിന് തന്നെയാണ് എതിരായി നിൽക്കുന്നത്. ക്വീർ എന്നത് വെറുമൊരു ലൈംഗിക മുൻഗണന മാത്രമല്ല, അതൊരു രാഷ്ട്രീയമാണ്. ശരീരത്തിന്മേലും ചിന്തകൾക്ക് മേലുമുള്ള വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ രാഷ്ട്രീയം. ഫാസിസവും ഏകാധിപത്യ ചിന്താഗതികളും എപ്പോഴും ജനങ്ങളെ ഒരേ അച്ചിൽ വാർത്തെടുത്തതുപോലെ ഏകശിലാത്മകമാക്കാൻ ശ്രമിക്കുമ്പോൾ ജനാധിപത്യം അതിന്റെ വൈവിധ്യങ്ങളിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വീർ മനുഷ്യരുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടം ജനാധിപത്യത്തെ കൂടുതൽ ശക്തമാക്കാനുള്ള പ്രക്രിയയുടെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും എല്ലാ പൌരന്മാർക്കും ഒരുപോലെ ബാധകമാണ്. നവതേജ് സിംഗ് ജോഹർ കേസിൽ സുപ്രീംകോടതി സ്വവർഗരതി ക്രിമിനൽ കുറ്റമല്ലെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഉയർത്തിപ്പിടിച്ചതും ഇതേ ഭരണഘടനാ ധാർമ്മികതയാണ്. എന്നാൽ നിയമങ്ങൾ മാറിയതുകൊണ്ട് മാത്രം സമൂഹത്തിന്റെ മനോഭാവം മാറണമെന്നില്ല. കലാരംഗത്തും സാംസ്കാരിക രംഗത്തും ക്വീർ മനുഷ്യർക്ക് തുല്യമായ പങ്കാളിത്തവും പ്രാതിനിധ്യവും ലഭിക്കുമ്പോൾ മാത്രമേ ഈ രാഷ്ട്രീയം പൂർണ്ണമാകൂ. എക്സോമേനിയാക്കിനെ പോലെയുള്ള സ്വതന്ത്ര കലാകാരന്മാർ തങ്ങളുടെ ഇടം നേടിയെടുക്കുന്നത് ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായാണ്.

ഒരു കലാകാരന്റെ വെളിപ്പെടുത്തലിന് നേരെയുണ്ടായ സൈബർ ആക്രമണം മലയാളിക്ക് ഇനിയും സഞ്ചരിക്കേണ്ട ദൂരത്തെയാണ് കാണിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ പുരോഗതി പ്രാപിക്കുമ്പോഴും മനുഷ്യത്വത്തിന്റെ കാര്യത്തിൽ നാം എത്ര പിന്നിലാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. വിദ്വേഷമിതർന്ന കമന്റുകളിലൂടെ ക്യൂയർ മനുഷ്യരെ ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം അവരുടെ അസ്തിത്വം ഏതെങ്കിലും കമ്പ്യൂട്ടർ സ്ക്രീനിലോ മൊബൈൽ ഫോണിലോ ഒതുങ്ങുന്നതല്ല, അത് പ്രകൃതിദത്തമായ യാഥാർത്ഥ്യമാണ്. ഇനി വേണ്ടത് ഒളിച്ചുവെക്കലുകളില്ലാത്ത, ഭയമില്ലാത്ത തുറന്നു പറച്ചിലുകളും അവയ്ക്കുള്ള സാംസ്കാരികമായ പിന്തുണയുമാണ്. കലയ്ക്കും സംഗീതത്തിനും അതിരുകളില്ലെന്ന് വിശ്വസിക്കുന്ന സമൂഹം ആ കല നിർമ്മിക്കുന്ന മനുഷ്യന്റെ സ്വത്വത്തെയും ആദരിക്കാൻ പഠിക്കണം. ഭിന്ന ലൈംഗിക ആധിപത്യത്തിന്റെ ഭംഗുരമായ കോട്ടകൾ തകരുന്ന ഒരു കാലം വിദൂരമല്ല. എല്ലാ മനുഷ്യർക്കും തങ്ങളുടെ സ്വത്വത്തെ അഭിമാനത്തോടെ പ്രഖ്യാപിക്കാനും വിവേചനങ്ങളില്ലാതെ ജീവിക്കാനും സാധിക്കുന്ന ഒരു യഥാർത്ഥ പ്രബുദ്ധ കേരളം കെട്ടിപ്പടുക്കാൻ ഇത്തരം കലാകാരന്മാരുടെ നിലപാടുകളും അതിന്മേലുള്ള ജനാധിപത്യപരമായ ചർച്ചകളും അനിവാര്യമാണ്. എക്സോമേനിയാക്കിന്റെ വാക്കുകൾ വെറുമൊരു അഭിമുഖത്തിന്റെ ഭാഗമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സാംസ്കാരിക മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂൺ 29-ന്റെ തട്ടകത്തിലാണുള്ളത്. 1613 ജൂൺ 29, ഇംഗ്ലീഷ് നാടക ചരിത്രത്തിലെ ദുരന്ത ദിനം. വില്യം ഷേക്സ്പിയറിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നാടകങ്ങളുടെയും അടക്കം ആദ്യ അവതരണം കൊണ്ട് ലോകപ്രശസ്തമായ ലണ്ടനിലെ ഗ്ലോബ് തിയേറ്ററിൽ അന്ന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ പുതിയ നാടകത്തിൻ്റെ അവതരണം നടക്കുകയായിരുന്നു. എല്ലാം സത്യമാണ് എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. പിൽക്കാലത്ത് ഹെൻറി 8 എന്ന് പേരുമാറ്റം നടത്തിയ ചരിത്ര നാടകം. നാടകത്തിലെ ഒരു രംഗത്തിൽ പീരങ്കി വെടി മുഴങ്ങുന്ന ഭാഗമുണ്ട്. നാടകാവതരണം പുരോഗമിച്ച് ആ ഘട്ടമെത്തിയപ്പോൾ പീരങ്കിയിൽ നിന്ന് ആകസ്മികമായി പുറത്തേക്ക് വന്ന തീയിൽ ഗ്ലോബ് തിയേറ്റർ കത്തി നശിച്ചുപോയി. ഇംഗ്ലീഷ് നാടക ചരിത്രത്തിലെ ആ ദുരന്ത ദിനമാണ് 1613 ജൂൺ 29. 1956 ജൂൺ 29, അമേരിക്കൻ നാടകകൃത്തും തിരക്കഥാരചയിതാവുമായ ആർതർ മില്ലറും മെർലിൻ മൺറോയും വിവാഹിതരാകുന്നു. 1995 ജൂൺ 29, അമേരിക്കൻ ഐക്യനാടുകളുടെ അറ്റ്ലാന്റിസും സോവിയറ്റ് യൂണിയന്റെ മെർസും ശൂന്യാകാശത്ത് സംഗമിക്കുന്നു. ഒരുമിച്ച് ഭ്രമണം ആരംഭിക്കുന്നു. അത്ഭുതം.

യുദ്ധത്തിനെതിരെ പ്രസംഗിച്ചതിനാണ് സമാധാനവാദിയായ ബെൻട്രണ്ട് റസ്സലിനെ പള്ളിമുറ്റത്ത് അടിച്ചു വീഴ്ത്തിയത്. യുദ്ധത്തിന്റെയും ഹിംസയുടെയും നീതിശാസ്ത്രം സമാധാനത്തിന്റേതല്ല. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ക്ലാബ് ബോർഡ്, മലയാള സിനിമയിലെ അവിസ്മരണീയർ.

വിഗതകുമാരൻ, മാർത്താണ്ഡവർമ്മ, ബാലൻ, ജ്ഞാനാംബിക എന്നീ ചിത്രങ്ങളുടെ വിശേഷങ്ങളാണ് കഴിഞ്ഞയാഴ്ച പങ്കുവച്ചത്. ബാക്കി ചരിത്രം തുടർന്ന് കേൾക്കാം.

0: 1941 മലയാളത്തിലെ ആദ്യത്തെ പുരാണ ചിത്രം പിറന്നു. മദ്രാസ് യുണൈറ്റഡ് ആർട്ടിസ്റ്റ് കോർപ്പറേഷന്റെ ബാനറിൽ പുറത്തിറങ്ങിയ പ്രഹ്ലാദയായിരുന്നു അത്. കെ സുബ്രഹ്മണ്യമായിരുന്നു നിർമ്മാണവും സംവിധാനവും. എൻ ബി ചെല്ലപ്പൻ നായരുടെ സംഭാഷണം. കമൽ ഘോഷായിരുന്നു ഛായാഗ്രാഹകൻ. ഗാനരചനയും സംഗീത സംവിധാനവും കിളിമാനൂർ മാധവ വാര്യർ നിർവഹിച്ചു. വി എ ചെല്ലപ്പയും പാപനാശം ശിവനുമായിരുന്നു ഗായകർ. മഹാലക്ഷ്മി പിക്ചേഴ്സ് ചിത്രം വിതരണം ചെയ്തു. 25 ഗാനങ്ങൾ ഉള്ള ചിത്രമായിരുന്നു പ്രഹ്ലാദ. ഗുരു ഗോപിനാഥ്, എൻ പി ചെല്ലപ്പൻ നായർ, പി ആർ രാജഗോപാല അയ്യർ, കെ ആർ എൻ സ്വാമി, എൻ കൃഷ്ണപിള്ള, മാസ്റ്റർ സദാശിവൻ, സി എൻ സദാശിവം, ബാലചന്ദ്രൻ, മാധവൻ, ഹരിദാസ്, രാജൻ, രാമസ്വാമി, ഗോപാലൻ, മാസ്റ്റർ ഗോപി, തങ്കമണി, കുമാരിലക്ഷ്മി, ശാരദാബായി തുടങ്ങിയവരായിരുന്നു അഭിനേതാക്കൾ. അടുത്തൊരു മലയാള സിനിമ രംഗത്ത് വരാൻ 7 വർഷം വേണ്ടി വന്നു. 1948 ഫെബ്രുവരി 25 ചിത്രം തിരശ്ശീലയിലെത്തിയത്. കേരള ടാക്കീസ് ലിമിറ്റഡിന്റെ ബാനറിൽ പി ജെ ചെറിയാൻ നിർമ്മിച്ച ചിത്രം നിർമ്മല. പി വി കൃഷ്ണയ്യരായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. എം എസ് ജേക്കബിന്റെ കഥയ്ക്ക് പുത്തേഴത്ത് രാമൻ മേനോനായിരുന്നു സംഭാഷണം എഴുതിയത്. കെ ജി വിജയവും ജി രാമനാഥനും ചേർന്നാണ് ഛായാഗ്രഹണം നിർവഹിച്ചത്. ചിത്രസന്നിവേശം നിർവഹിച്ചത് ബാലുവും. മഹാകവി ജി ശങ്കരക്കുറുപ്പും പുത്തൻകാവ് മാത്തൻ തരകനും ആയിരുന്നു ഗാനരചന നിർവഹിച്ചത്. പി എസ് ദിവാകരന്റെയും ഇ ഐ വാര്യരുടെയും സംഗീതം. ടി കെ ഗോവിന്ദറാവു, പി ലീല, സി സരോജനി മേനോൻ എന്നിവരായിരുന്നു ഗായകർ. ജോസഫ് ചെറിയാൻ, പി കെ വാസുദേവക്കുറുപ്പ്, മാത്തപ്പൻ, എസ് ജെ ദേവ്, ചേർത്തല വാസുദേവക്കുറുപ്പ്, ഭാസ്കരൻ നായർ, രാഘവൻ, എൻ ആർ പഞ്ചനാഥൻ, പി ജെ ചെറിയാൻ, പി ജെ വർക്കി, അന്തപ്പൻ, ബേബി ജോസഫ്, കമലമ്മ, ത്രേസ്യാമ്മ, കുമാരി രാധ, അച്ചാമ്മ, കുട്ടിയമ്മ, വിമലമ്മ, ഗ്രേസി, ഗൗരി ശാന്ത എന്നിവരായിരുന്നു അഭിനേതാക്കൾ. എം എസ് ജേക്കബിന്റെ നീലസാരി എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു നിർമ്മല. ഈ ചിത്രത്തിലൂടെയാണ് പ്രശസ്ത പിന്നണി ഗായിക പി ലീല ചലച്ചിത്രവേദിയിലെത്തിയത്. പിന്നണി ഗാന സമ്പ്രദായം മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ചിത്രം എന്ന പ്രത്യേകതയും നിർമ്മലയ്ക്കുണ്ട്. 8 പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. ഉദയ സ്റ്റുഡിയോസിന്റെ ബാനറിൽ കുഞ്ചാക്കോ നിർമ്മിച്ച് ഫെലിക്സ് ജെ എച്ച് ബെയ്സ് സംവിധാനം ചെയ്ത വെള്ളി നക്ഷത്രം എന്ന ചിത്രം 1949 ജനുവരി 14 പ്രദർശനത്തിനെത്തി. കഥയും സംഭാഷണവും നിർവഹിച്ചത് കുട്ടനാട് രാമകൃഷ്ണപിള്ളയായിരുന്നു. ടി ജി ശിവറാം സിംഗും പി രാമമൂർത്തിയും ചേർന്ന് ഛായാഗ്രഹണം നിർവഹിച്ചു. കലാസംവിധാനം ജോൺ വർഗീസ്. അഭയദേവ് ആദ്യമായി ഗാനരചന നിർവഹിച്ച ചിത്രമായിരുന്നു വെള്ളി നക്ഷത്രം. ബി എ ചിദംബരനാഥ് സ്വതന്ത്ര സംഗീത സംവിധായകനായ ചിത്രവും ഇതുതന്നെയായിരുന്നു. ഗായക പീതാംബരവും പൊൻകുന്നം അംബുജവും ചേർന്നാണ് ഗാനങ്ങൾ ആലപിച്ചത്. ജോസഫ് മുളവന, ഗായക പീതാംബര, ആലപ്പി വിൻസെന്റ്, കണ്ടിയൂർ പരമേശ്വരൻകുട്ടി, വിൽസൺ, കെ രാമകൃഷ്ണപിള്ള, കെ ജി പുത്തൂരാൻ, മാത്തപ്പൻ, മിസ് കുമാരി, പി എ അംബുജം, പി ലളിതാബായി, ജാനമ്മ, ലില്ലി, പർവീണ, തങ്കമ്മ, കമല, ലീല, ബേബി ഗിരിജ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. പൂർണമായും കേരളത്തിൽ വെച്ച് ചിത്രീകരിച്ച ചിത്രമായിരുന്നു വെള്ളി നക്ഷത്രം. ഉദയ സ്റ്റുഡിയോയുടെ ആദ്യ ചിത്രം, മിസ് കുമാരിയുടെ ആദ്യ ചിത്രം. ഈ സവിശേഷതകളും ചിത്രത്തിനുണ്ട്. 3 പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്.
1: ക്ലാപ് ബോർഡ് അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

വെറുക്കപ്പെടുമോ എന്ന് ഭയന്ന് ഒന്നും മൂടിവെക്കേണ്ടതില്ല. മുഖസ്തുതി പറഞ്ഞു കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകുന്നതാണ്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസൈ റേഡിയോ.

വയ്യ എന്നൊരിക്കലും പറയാത്ത മനുഷ്യൻ, തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്തവൻ അപൂർവമായി മാത്രമേ പരാജയപ്പെടുകയുള്ളൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ഞാൻ എസ് ആർ ലാൽ, എഴുത്തുകാരനാണ്. ഞാൻ എഴുതിയതിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട പുസ്തകം കുഞ്ഞുണ്ണിയുടെ യാത്രാപുസ്തകം എന്ന നോവലാണ്. അതൊരു ബാലസാഹിത്യ കൃതിയാണ്. കുഞ്ഞുണ്ണി എന്ന 13-കാരൻ നടത്തുന്ന സാഹസിക യാത്രയാണ് ആ നോവലിൻ്റെ പശ്ചാത്തലം. മണിമലക്കുന്നിലും മാറാങ്കുന്നിലുമുള്ള നിധിശേഖരം കണ്ടെത്തുന്നതിനായി അതിൻ്റെ നിധിപേടകം തുറക്കുന്നതിനുള്ള കൂട്ടന്വേഷിച്ച്, താക്കോലന്വേഷിച്ച് കുഞ്ഞുണ്ണി നടത്തുന്ന യാത്രയാണ് ഇത്. ക്രൂരനായ നിധിയുടെ കാവൽക്കാരനായ മാർത്താണ്ഡൻ എന്ന് പറയുന്ന മനുഷ്യനാണ് കുഞ്ഞുണ്ണിയെ യാത്രയ്ക്കായി പ്രേരിപ്പിക്കുന്നത്. നിധിയുടെ താക്കോൽ കണ്ടെത്തുന്നതിനായി കുഞ്ഞുണ്ണിക്ക് ആഫ്രിക്കയോളം പോകേണ്ടി വരുന്നുണ്ട്. കടൽ കടന്ന്, ട്രെയിനിൽ കയറി, കപ്പൽ താണ്ടി നടത്തുന്ന അതിസാഹസികമായ യാത്രയാണ് അതിൻ്റെ പശ്ചാത്തലം. കുഞ്ഞുണ്ണിക്ക് ആ നിധിയുടെ താക്കോൽ കണ്ടെത്താനാകുന്നുണ്ടോ? മണിമലക്കുന്നിലെയും മാറാങ്കുന്നിലെയും നിധി ശേഖരത്തിന് എന്താണ് സംഭവിച്ചത് എന്നെല്ലാം ആ നോവൽ പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം, ഞാൻ വായിച്ചാൽ വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന, എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു പുസ്തകം, ഹെമിങ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന പുസ്തകമാണ്. സാന്റിയാഗോ എന്ന് പറയുന്ന വൃദ്ധനായ മത്സ്യത്തൊഴിലാളി നടത്തുന്ന സാഹസിക പ്രവർത്തനം, അല്ലെങ്കിൽ കടലിൽ അദ്ദേഹം മത്സ്യത്തെ തേടിപ്പോകുന്നതും മത്സ്യമില്ലാതെ മടങ്ങി വരുന്നതും ആളുകളുടെ പരിഹാസത്തിന് പാത്രമാവുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹം കടലിലേക്ക് പോയി മാർലിൻ മത്സ്യത്തെ ചൂണ്ടയിൽ പിടിക്കുകയും അതിനെയും കൊണ്ട് കരയിലേക്ക് എത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭംഗിയായ വിവരണം ഹെമിങ്വേ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിടിച്ച ഈ മാർലിൻ മത്സ്യത്തിനെ അനേകം സ്രാവുകൾ ചേർന്ന് കൊത്തിപ്പറിക്കുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹം ആ മത്സ്യത്തെ വിടുന്നില്ല. അതിനെ കരയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു മാംസം മുഴുവൻ നഷ്ടപ്പെട്ട് എല്ലും തോലുമായി അതിൻ്റെ ആ മത്സ്യം അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ കൂടി പറയാൻ ശ്രമിക്കുന്നത്, മനുഷ്യനെ കൊല്ലാൻ പറ്റും, പക്ഷേ തോൽപ്പിക്കാനാവില്ല എന്നുള്ള വലിയൊരു സന്ദേശം, മനുഷ്യൻ്റെ അജയ്യമായ ശക്തിയെക്കുറിച്ച് പറയുന്ന നോവലാണ് യഥാർത്ഥത്തിൽ ഓൾഡ് മാൻ ആൻഡ് ദ സീ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സമയവിശേഷം, നേരത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം.
1: സമയമില്ല, തിരക്കാണ് എന്ന് പറയുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷവും. മറ്റുള്ളവരോട് അങ്ങനെ പറയുന്നതിൽ അഭിമാനവും നമ്മൾ കാത്തു സൂക്ഷിക്കും. മുൻകൂർ അനുവാദം വാങ്ങാതെ ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചത്, ഞാനിവിടെ ജോലിയും കൂലിയും ഇല്ലാതെ ഇരിക്കുന്ന ആളെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ്. തിരക്കുള്ള ആൾ എന്ന് വച്ചാൽ ഒരു വലിയ മനുഷ്യനായി എന്ന് നമ്മൾ കരുതി വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് തിരക്കാണോ എന്ന്. സമ്മേളനങ്ങളിൽ സ്വാഗതം പറയുന്നത് കേട്ടിട്ടില്ലേ? ഇത്രയും തിരക്കിനിടയിലും ഇവിടെ വരാൻ കാണിച്ച മനസ്സ് എന്നൊക്കെ. തിരക്കാണ് എന്നതിന്റെ അർത്ഥം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലല്ലാതെ മറ്റൊരു കാര്യം ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ്. നിങ്ങളൊരു ഓഫീസിൽ ചെല്ലുന്നു എന്ന് വിചാരിക്കും. ഓഫീസറെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, കാരണം ഓഫീസർ തിരക്കിലാണ്. നിങ്ങൾ പുറത്ത് കാത്തിരിക്കുന്നു. ഇതിനിടയിൽ ചിലരെങ്കിലും ഓഫീസറെ കാണാൻ നിങ്ങളുടെ മുന്നിലൂടെ കയറിപ്പോകും. അതിനർത്ഥം നിങ്ങളെ കാണാൻ താല്പര്യമില്ല.

0: എന്നാണ്. തിരക്കുള്ള ആൾക്ക് ആരെയും കാണാനാവില്ലല്ലോ. തിരക്ക് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നമ്മൾ അവകാശപ്പെടുന്നതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സമയത്തെ യഥാവിധി ഉപയോഗിക്കാൻ അറിയാത്തവരാണ് സമയമില്ല എന്ന പരാതി പറയുന്നത്. സമയത്തെ നിമിഷം പ്രതി നന്നായി ഉപയോഗിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അവർ തിരക്കാണെന്ന് പറയുകയില്ല, എന്നാൽ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയും ചെയ്യും. സമയവിനിയോഗം എന്നത് ഒരു നിപുണതയാണ്. അനാവശ്യമായി സമയം കളയാതിരിക്കുന്നതിനും അലസതയില്ലാതെ സമയത്തെ ഉപയോഗിക്കുന്നതിനും ഈ നിപുണത നമ്മളെ സഹായിക്കും. സാമർഥ്യമുള്ള ഒരാൾ തിരക്ക് കൂട്ടുമെന്ന് തോന്നുന്നില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന തൊഴിലാളികൾ, കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, സാങ്കേതിക പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായവർ എന്നിവരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരക്ക് കൂട്ടില്ല, എന്നാൽ ജോലി ചെയ്യുകയും ചെയ്യും. തിരക്ക് എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന ഈ സംഗതി വൈറ്റ് കോളർ ജോലിയുടെ കൂടപ്പിറപ്പ് മാത്രമാണ്. നന്നായി സമയത്തെ വിനിയോഗിക്കാൻ പരിശീലിച്ചു നോക്കൂ, വലിയ സംഭാവനകൾ സമൂഹത്തിന് നൽകാൻ സാധിക്കും. തിരക്ക് കൂട്ടിയവരല്ല, സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്തവരാണ് ലോകത്തെ മാറ്റിമറിച്ചത്. സമയമില്ല എന്ന് പരാതിപ്പെടുന്നതിനേക്കാൾ സമയത്തെ യഥാവിധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നതോടെ സ്വയം മതിപ്പ് വർദ്ധിക്കുവാൻ തുടങ്ങും. തിരക്ക് ഒരു പരിധിവരെ നിങ്ങളിൽ അഹന്തയുണ്ടാക്കാനേ സഹായിക്കും. ജീവിതത്തിൽ ഓടാം, പക്ഷേ നെട്ടോട്ടം ഓടിയിട്ട് കാര്യമുണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യത്തിലേക്ക് സമയം വിനിയോഗിക്കേണ്ട സമയമാകുന്നു.
1: സമയവിശേഷം, അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: മനസ്സോട് ചേർക്കാം.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.

ശ്രുതിസ്മൃതികളിൽ ഇന്ന് ആദ്യ ഗാനം നിഴലാട്ടം എന്ന ചിത്രത്തിൽ നിന്ന്. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ആലാപനം പി മാധുരി.

ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം താര എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം ജി ദേവരാജൻ, രചന വയലാർ രാമവർമ്മ, ആലാപനം പി സുശീല.

ചിത്രം കാലചക്രം. സംഗീതം ജി ദേവരാജൻ. രചന ശ്രീകുമാരൻ തമ്പി. ആലാപനം പി മാധുരി.

ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം വിഷുക്കണി എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം സലിൽ ചൗധരി, രചന ശ്രീകുമാരൻ തമ്പി, ആലാപനം എസ് ജാനകി.

മദനോത്സവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം സലീൽ ചൗധരി, രചന ONV കുറുപ്പ്, ആലാപനം S. ജാനകി.

ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം ആ രാത്രി എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം ഇളയരാജ, രചന പൂവച്ചൽ ഖാദർ, ആലാപനം എസ് ജാനകി.

അയൽക്കാരി എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രുതിസ്മൃതികളിൽ അടുത്തതായി. സംഗീതം ജി ദേവരാജൻ, രചന ശ്രീകുമാരൻ തമ്പി, ആലാപനം കെ ജെ യേശുദാസ്.

മുറ്റത്തെ മുല്ല എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം വി ദക്ഷിണാമൂർത്തി, രചന പാപ്പരംകോട് ലക്ഷ്മണൻ, ആലാപനം കെ ജെ യേശുദാസ്.

ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം ഭദ്രദീപം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം MS ബാബുരാജ്, രചന വയലാർ രാമവർമ്മ, ആലാപനം S. ജാനകി.

ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം പത്മവ്യൂഹം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം MK അർജുനൻ, രചന ശ്രീകുമാരൻ തമ്പി, ആലാപനം S ജാനകി.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഓക്കുവയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

മാനസം മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടുന്നത്? ഒന്ന് നിർത്താലോ ഈ ചിന്തകൾ. നമ്മളിൽ പലരും എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകളാണിവ. ഉറങ്ങാൻ കിടക്കുമ്പോൾ തലയിണയിൽ തല ചായ്ച്ചാൽ മാത്രം ഉണരുന്ന 1000 ചോദ്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധം, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അനാവശ്യ ഭയം, ഇതിനെയാണ് നമ്മൾ അമിത ചിന്ത അഥവാ ഓവർ തിങ്കിങ് എന്ന് വിളിക്കുന്നത്. മിക്കപ്പോഴും ഇതൊരു സ്വഭാവ വൈകല്യമായിട്ടാണ് സമൂഹം കാണാറുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. അമിത ചിന്ത എന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു പോരായ്മയല്ല, മറിച്ച് നിങ്ങളുടെ ശരീരം നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പഠിച്ചെടുത്ത ഒരു രീതിയാണ്. ഒരു പക്ഷേ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ നാഡീവ്യൂഹം പഠിച്ചെടുത്ത ഒരു പ്രതിരോധ തന്ത്രം. എന്തുകൊണ്ടാണ് ചിലർ മാത്രം ഇങ്ങനെ അമിതമായി ചിന്തിക്കുന്നത്? ഇതിന്റെ വേരുകൾ പലപ്പോഴും നമ്മുടെ കുട്ടിക്കാലത്താണ് കിടക്കുന്നത്. അസ്ഥിരമായ സാഹചര്യങ്ങളിലോ അമിതമായ സമ്മർദ്ദമുള്ള ചുറ്റുപാടിലോ വളരുന്ന ഒരു കുട്ടിയുടെ തലച്ചോർ എപ്പോഴും ജാഗ്രത പാലിക്കാൻ നിർബന്ധിതമാകുന്നു. എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം സംഭവിക്കാം എന്ന ബോധം ആ കുഞ്ഞിന്റെ നാഡീവ്യൂഹത്തെ എപ്പോഴും ഹൈപ്പർ അലേർട്ട് അവസ്ഥയിൽ നിർത്തുന്നു. ഈ അവസ്ഥ തുടരുമ്പോൾ തലച്ചോറിലെ ഭയത്തിന്റെ കേന്ദ്രമായ അമിഗ്ഡല അമിതമായി സജീവമാകുന്നു. ചുറ്റുമുള്ള ചെറിയ മാറ്റങ്ങളെപ്പോലും വലിയ അപകട സൂചനകളായി കാണാൻ തലച്ചോറ് ശീലിക്കുന്നു. പിൽക്കാലത്ത് സുരക്ഷിതമായ സാഹചര്യത്തിൽ എത്തുമ്പോൾ പോലും ഈ ജാഗ്രത കൈവിടാൻ നാഡീവ്യൂഹം തയ്യാറാകില്ല. പഴയ ആ അതിജീവന തന്ത്രം അനാവശ്യമായ ചിന്തകളായി നമ്മുടെ ഉള്ളിൽ വേരുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ അമിത ചിന്ത എന്നത് നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ ശരീരം കണ്ടെത്തിയ ഒരു വഴിയാണെന്ന് മനസ്സിലാക്കുക. ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനമില്ലേ? തീർച്ചയായും ഉണ്ട്. നമ്മുടെ തലച്ചോറിന് സ്വയം മാറ്റിപ്പണിയാനുള്ള കഴിവുണ്ട്. പഴയ ആ ഭയത്തിന്റെ പാതകളെ മായ്ച്ച് സമാധാനത്തിന്റെ പുതിയ പാതകൾ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും. അതിനായി ചില ലളിതമായ കാര്യങ്ങൾ പരിശീലിക്കാം. ചിന്തകൾ കാടുകയറുമ്പോൾ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ സുരക്ഷിതനാണെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുക. തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നത് അല്ലെങ്കിൽ സാവധാനം ശ്വാസം വിടുന്നത് നമ്മുടെ വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കുകയും ശരീരത്തെ ശാന്തമാക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് സാവധാനം അംഗീകരിക്കാൻ പഠിക്കുക. ചെറിയ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അനിശ്ചിതത്വങ്ങളുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിനെ പരിശീലിപ്പിക്കുക. അമിതമായി ചിന്തിക്കുന്നതിന്റെ പേരിൽ സ്വയം കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക. നിങ്ങളുടെ ശരീരം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത് നിങ്ങളെ എപ്പോഴും ജാഗരൂകനാക്കി നിർത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ ആ പഴയ രീതി ഇന്ന് നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ നാഡീവ്യൂഹത്തെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. ക്ഷമയോടെയും കരുതലോടെയും ഈ മാറ്റത്തെ സമീപിക്കുക. ഓരോ ചെറിയ ചുവടുവയ്പും നമ്മുടെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അനാവശ്യമായ ചിന്തകളുടെ ചങ്ങലകൾ പൊട്ടിച്ച് സമാധാനത്തിന്റെ പുതിയ പുലരികളിലേക്ക് നമുക്ക് ചുവടുവയ്ക്കാം.

0: മാനസിക ലോകത്തിൽ ഇനി ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് പത്തോളജിക്കൽ ഗാംബ്ലിംഗ് ഡിസോർഡറിനെ കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി പത്തോളജിക്കൽ ഗാംബ്ലിംഗ് ഡിസോർഡറിനെ കുറിച്ച് കേൾക്കാം. പത്തോളജിക്കൽ ഗാംബ്ലിംഗ് ഡിസോർഡർ അഥവാ അനിയന്ത്രിത ചൂതാട്ട വൈകല്യത്തെക്കുറിച്ച് കേൾക്കാം. ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്നതോ വിനോദത്തിനായി ചീട്ട് കളിക്കുന്നതോ പോലെയല്ല ഇത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും തകർത്ത് എറിയുന്ന, നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പ്രേരണയാണ് ഇത്. ഈ അവസ്ഥ ഒരു സാധാരണ ദുശ്ശീലത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും ഒരു വ്യക്തിക്ക് ഈ വൈകല്യം ഉണ്ടെന്ന് എങ്ങനെയാണ് ഒരു ക്ലിനിക്കൽ തലത്തിൽ നിർണയിക്കുന്നത് എന്നും മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു സാധാരണ വിനോദമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ സാമൂഹിക, തൊഴിൽപര, സാമ്പത്തിക, മാനസിക നിലകളെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക വൈകല്യമാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതുപോലെ ചൂതാട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന ആവേശം, അതായത് എക്സൈറ്റ്മെന്റ്, തലച്ചോറിലെ റിവാർഡ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുകയും ഇത് ഒരുതരം അടിമത്തത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥ നിർണയിക്കുന്നതിന് പ്രധാനമായും 11 മാനദണ്ഡങ്ങളാണ് വിദഗ്ധർ ഉപയോഗിക്കുന്നത്. ഇതിൽ കുറഞ്ഞത് 4 അതിലധികമോ ലക്ഷണങ്ങൾ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വൈകല്യം ഉണ്ടെന്ന് നിർണയിച്ചേക്കാം. ഈ വൈകല്യം നിർണയിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ ഇവയാണ്. ഓരോ മാനദണ്ഡവും എങ്ങനെ ഒരു സാധാരണ ശീലത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യത്തേത് ചൂതാട്ടത്തിലുള്ള ആസക്തി അഥവാ പ്രീ ഓക്കുപ്പേഷൻ വിത്ത് ഗാംബ്ലിംഗ്. ഈ വൈകല്യമുള്ള വ്യക്തിയുടെ ശ്രദ്ധ എപ്പോഴും ചൂതാട്ടത്തിലായിരിക്കും. കഴിഞ്ഞ ചൂതാട്ട അനുഭവങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുക, അടുത്ത ചൂതാട്ട എപ്പിസോഡിനായി പദ്ധതിയിടുക, അല്ലെങ്കിൽ ചൂതാട്ടത്തിനായി പണം കണ്ടെത്താനുള്ള വഴികളെക്കുറിച്ച് മാത്രം ആലോചിക്കുക. 2, ആവേശത്തിനായി പണത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക അഥവാ നീഡ് ടു ഗാംബിൾ വിത്ത് ഇൻക്രീസിംഗ് എമൗണ്ട്സ്. ഒരേ ഒരു ആവേശം ലഭിക്കുന്നതിനായി ഓരോ തവണയും ചൂതാട്ടത്തിൽ കൂടുതൽ കൂടുതൽ പണം വയ്ക്കേണ്ടി വരുന്ന അവസ്ഥ. ആദ്യം 100 രൂപയ്ക്ക് കിട്ടിയ ആവേശം പിന്നീട് 1000 രൂപയ്ക്ക് മാത്രം ലഭിക്കുന്ന അവസ്ഥ. ഇത് ലഹരിയുടെ അളവ് കൂട്ടുന്നതിന് സമാനമാണ്. 3, നിയന്ത്രിക്കാൻ കഴിയാതെ വരിക അഥവാ റിപ്പീറ്റഡ് അൺസക്സസ്ഫുൾ എഫേർട്സ് ടു കൺട്രോൾ. ചൂതാട്ടം നിർത്താനോ കുറയ്ക്കാനോ നിയന്ത്രിക്കാനോ വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ടും പരാജയപ്പെടുക. ഇനി കളിക്കില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തിട്ടും വീണ്ടും അതിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നത് ഈ വൈകല്യത്തിന്റെ ശക്തമായ സൂചനയാണ്. 4, പിൻവലിക്കൽ ലക്ഷണങ്ങൾ അഥവാ റെസ്റ്റ്ലെസ്നെസ് ഓർ ഇറിറ്റബിലിറ്റി. ചൂതാട്ടം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ അസ്വസ്ഥതയോ ദേഷ്യമോ പ്രകടിപ്പിക്കുക. ഇത് ഒരുതരം വിഡ്രോവൽ സിൻഡ്രോമാണ്. 5, പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം അഥവാ ഗാംബ്ലിംഗ് ആസ് എ വേ ഓഫ് എസ്കേപ്പിംഗ് പ്രോബ്ലംസ്. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും, ഉത്കണ്ഠ, വിഷാദം, കുറ്റബോധം തുടങ്ങിയ വികാരങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി ചൂതാട്ടത്തെ ഉപയോഗിക്കുക. ഇത് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. 6, നഷ്ടപ്പെട്ടതിനെ പിന്തുടരുക അഥവാ ചേസിംഗ് ലോസസ്. പണം നഷ്ടപ്പെട്ട ശേഷം അത് തിരിച്ചുപിടിക്കാൻ വേണ്ടി മാത്രം വീണ്ടും കളിക്കാൻ പോകുക. ഈ നഷ്ടം ഇപ്പോൾ പരിഹരിക്കണം എന്ന ചിന്തയിൽ കൂടുതൽ പണം കളഞ്ഞ് കൂടുതൽ വലിയ നഷ്ടത്തിലേക്ക് വീഴുന്ന ഒരു ദുഷിച്ച ചക്രമാണ് ഇത്. 6, സത്യം മറച്ചുവെക്കുക അഥവാ ലയിങ് ടു കൺസീൽ ദി എക്സ്റ്റെന്റ്. ചൂതാട്ടത്തിന്റെ തോതും ആഴവും മറച്ചുവെക്കാൻ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും കള്ളം പറയുക. ബന്ധങ്ങൾ തകരാറിലാക്കാൻ സാധ്യതയുള്ളതിനാൽ രഹസ്യമായി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. 8, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അഥവാ കമ്മിറ്റിംഗ് ഇല്ലീഗൽ ആക്ട്സ്. ചൂതാട്ടത്തിനായി പണം കണ്ടെത്താൻ വഞ്ചന, മോഷണം, കൈക്കൂലി തുടങ്ങിയ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക. വൈകല്യം വ്യക്തിയുടെ ധാർമ്മികതയെ പൂർണ്ണമായും തകർക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇത്. 9, ജീവിതത്തിലെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക അഥവാ ജിയോപാഡൈസിംഗ് ഓർ ലൂസിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ചൂതാട്ടം കാരണം ഒരു പ്രധാനപ്പെട്ട ബന്ധം, ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കരിയർ അവസരം എന്നിവ അപകടത്തിലാക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുക. വൈകല്യം ജീവിതത്തിന്റെ മറ്റ് സുപ്രധാന മേഖലകളെ കീഴടക്കുന്നു. പത്താമത്തേത് സാമ്പത്തിക സഹായത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുക, അഥവാ റിലയിങ് ഓൺ അതേഴ്സ് ഫോർ മണി. ചൂതാട്ടം മൂലം ഉണ്ടാകുന്ന അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരിക. അവസാനത്തേത് മാനിക് എപ്പിസോഡുകളുമായി ബന്ധമില്ല, അഥവാ നോട്ട് ബെറ്റർ എക്സ്പ്ലെയിൻഡ് ബൈ എ മാനിക് എപ്പിസോഡ്. ഈ ചൂതാട്ട സ്വഭാവം മാനിക് എപ്പിസോഡ് എന്ന മാനസികാരോഗ്യ വൈകല്യത്തിന്റെ ഒരു ഘട്ടം കാരണം ഉണ്ടാകുന്നതല്ല എന്ന് ഉറപ്പുവരുത്തുക. ഈ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വൈകല്യം ഒരു സ്വഭാവദൂഷ്യമല്ല, മറിച്ച് ചികിത്സ ആവശ്യമുള്ള ഒരു രോഗമാണ് എന്ന് തിരിച്ചറിയുന്നതിനു വേണ്ടിയാണ്. നിങ്ങൾക്കോ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലുമോ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒരു മാനസികാരോഗ്യ സഹായം തേടാൻ പ്രേരിപ്പിക്കുക. കാരണം ഈ വൈകല്യത്തിന് ചികിത്സയുണ്ട്, അതിലൂടെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനും സാധിക്കും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, എന്റെ പേര് ദിജ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വ്യക്തിത്വ വൈകല്യങ്ങൾ അഥവാ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പലപ്പോഴും ക്ലിനിക്കൽ രംഗത്തും പൊതുസമൂഹത്തിലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറുള്ള ഒന്നാണ്. കൃത്യമായ രോഗനിർണയമില്ലായ്മയും അവബോധക്കുറവും കാരണം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മാനസികാരോഗ്യാവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. EOPD അഥവാ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നും വിളിക്കുന്നു. ഇതിന്റെ ക്ലിനിക്കൽ ലക്ഷണങ്ങളും ചികിത്സാരീതികളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ICD അഥവാ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് അനുസരിച്ച് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള തലച്ചോറിന്റെ കഴിവിനെ ബാധിക്കുന്ന ഒരവസ്ഥയാണിത്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളെ നമുക്ക് നാലായി തിരിക്കാം. അഫക്റ്റീവ് ഇൻസ്റ്റെബിലിറ്റി അഥവാ പെട്ടെന്നുണ്ടാകുന്ന മൂഡ് സ്വിങ്സ് ആണ് ഇതിൽ പ്രധാനം. കടുത്ത വിഷാദം, ഉത്കണ്ഠ അല്ലെങ്കിൽ ദേഷ്യം എന്നിവ മണിക്കൂറുകൾ മാത്രമാണ് ഇവരിൽ നീണ്ടു നിൽക്കാറുള്ളത്. ഇതുകൂടാതെ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ സ്പ്ലിറ്റിംഗ് അഥവാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന ഒരു ഡിഫൻസ് മെക്കാനിസവും ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു വ്യക്തിയെ ഒന്നുകിൽ പൂർണ്ണമായും നല്ലവനായി കാണുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂർണ്ണമായും മോശക്കാരനായി ചിത്രീകരിക്കുക. ഐഡന്റിറ്റി ഡിസ്റ്റർബൻസ് അതായത് സ്വന്തം ലക്ഷ്യങ്ങൾ, മൂല്യങ്ങൾ, കരിയർ എന്നിവയെക്കുറിച്ച് എപ്പോഴും കടുത്ത സംശയങ്ങൾ നിലനിൽക്കുക. ഇംപൾസിവിറ്റി, സെൽഫ് ഹാം അഥവാ വൈകാരിക സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ ആത്മഹത്യാപരമായ പ്രവണതകളോ മുറിവേൽപ്പിക്കലോ അല്ലെങ്കിൽ അമിത വേഗതയിൽ വണ്ടി ഓടിക്കുക, പണം തൂർത്തടിക്കുക തുടങ്ങിയ റിസ്ക് കൂടിയ പെരുമാറ്റങ്ങളും കാണിക്കാറുണ്ട്. ഇതൊരു ബയോസൈക്കോസോഷ്യൽ അവസ്ഥയാണ്. അതായത് തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ലിംബിക് സിസ്റ്റവും പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സും തമ്മിലുള്ള ആശയവിനിമയത്തിലെ വ്യതിയാനങ്ങളാണ് ഇതിന് കാരണമാകുന്നത്. ഇതുകൂടാതെ കുട്ടിക്കാലത്തുണ്ടാകുന്ന കടുത്ത മാനസിക ശാരീരിക ആഘാതങ്ങൾ, മാതാപിതാക്കളുടെ അവഗണന എന്നിവയും ഇതിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. പലരും കരുതുന്നത് പോലെ EOPD ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത ഒന്നല്ല. സൈക്യാട്രിയിലും ക്ലിനിക്കൽ സൈക്കോളജിയിലും ഫലപ്രദമായ ചികിത്സകളും ഇന്ന് ലഭ്യമാണ്. ഇതിൽ ഏറ്റവും ഫലപ്രദമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് DBT അഥവാ ഡയലക്ടിക്കൽ ബിഹേവിയർ തെറാപ്പി. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും പ്രതിസന്ധികളെ നേരിടാനും രോഗിയെ ഇത് സഹായിക്കുന്നു. കൂടാതെ CBT പോലുള്ള ചികിത്സാ രീതികളും ഉപയോഗിക്കാറുണ്ട്. EOPDക്ക് മാത്രമായി പ്രത്യേകമായി മരുന്നുകളില്ലെങ്കിലും ഇതിനോടൊപ്പം ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, ഉത്കണ്ഠ, ഡിപ്രഷൻ തുടങ്ങിയവ നിയന്ത്രിക്കാനായി ആന്റി ഡിപ്രസന്റുകളും മൂഡ് സ്റ്റെബിലൈസറുകളും ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ EOPD ഉള്ള വ്യക്തികൾ കുറ്റപ്പെടുത്തലുകളല്ല, മറിച്ച് കൃത്യമായ ക്ലിനിക്കൽ സപ്പോർട്ടും തെറാപ്പിയുമാണ് നൽകേണ്ടത്. ശരിയായ ചികിത്സാ രീതികളിലൂടെ ഇവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും സാധിക്കും.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും.

നിന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. കടുത്ത മാനസിക സംഘർഷം ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ മാറ്റിക്കളയും എന്ന് വ്യക്തമാക്കുന്ന ഒരു അപൂർവ കേസിനെ കുറിച്ചാണ്. രാവിലെ എൻ്റെ ക്ലിനിക്കിലേക്ക് കടന്നു വന്ന 40-കാരൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. കടുത്ത ഭയവും നിരാശയും ആ മുഖത്ത് നിഴലിച്ചിരുന്നു. മുറിയിലേക്ക് കയറി കസേരയിൽ ഇരുന്ന പാടെ ചുറ്റും ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി അതീവ രഹസ്യമായി അവൻ എന്നോട് പറഞ്ഞു, "ഡോക്ടർ, എന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. കാരണം എന്തെന്നറിയുമോ? എൻ്റെ ശരീരം ഈ ഉടുപ്പിനുള്ളിൽ. ഡോക്ടർ എന്നെ നോക്കുമ്പോൾ ഞാൻ എത്ര സുമുഖനായിരിക്കുന്നു അല്ലേ? പക്ഷേ എൻ്റെ ഉടുപ്പിനുള്ളിൽ അവിടെയും ഇവിടെയുമൊക്കെയായി അഴുകിത്തുടങ്ങിയിരിക്കുന്നു. എൻ്റെ കൈകൾക്കുള്ളിൽ, കക്ഷങ്ങൾക്കുള്ളിൽ, വയറിലേക്ക് മാംസം ദ്രവിച്ചു പോവുകയാണ് ഡോക്ടർ. ഇതിൻ്റെ ദുർഗന്ധം കാരണം എനിക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല." അവൻ പറയുന്ന രീതികൾ, അതിൻ്റെ ഭാവം, അതിൻ്റെ സൗമ്യതയൊക്കെ കേട്ടാൽ ആരായാലും വിശ്വസിച്ചു പോകും. ഏതോ ഫംഗസ് ബാധയാൽ ശരീരം അഴുകിയിരിക്കുകയാണ് എന്ന്. ഞാൻ അവൻ്റെ കൈകളിലേക്കും ശരീരത്തിലേക്കും നോക്കി. അവിടെ യാതൊരുവിധ മുറിവുകളോ അസുഖങ്ങളോ ഉണ്ടായിരുന്നില്ല. തികച്ചും ആരോഗ്യവാനായ ഒരു മനുഷ്യൻ. എന്നാൽ അവൻ്റെ കണ്ണുകളിലെ ഭയം വ്യാജമായിരുന്നില്ല. അവൻ തൻ്റെ തോളിലും കൈകളിലും തൊട്ടുകൊണ്ട് അഴുകിയ മാംസം അടർന്നു പോകുന്നതുപോലെ വേദനയോടെ പിടയുകയായിരുന്നു. എൻ്റെ കൂടെ നിന്ന് നഴ്സ് വിശ്വസിക്കാൻ പറ്റാതെ എന്നോട് ചോദിച്ചു, "ഇതെന്താ സുഖം?" കാരണം അത് കണ്ടുകൊണ്ട് നിന്ന് എല്ലാവർക്കും തോന്നി രഹസ്യഭാഗങ്ങളിലൊക്കെ നല്ല ഫംഗസ് ബാധയുണ്ട് എന്ന്. പക്ഷേ അവൻ്റെ ഭാവം കണ്ടെനിക്ക് മനസ്സിലായി, സംഗതി ശാരീരിക രോഗമല്ല, മാനസികമാണ്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം ഒരങ്കലാപ്പ് തോന്നുമെങ്കിലും പെട്ടെന്നത് കിട്ടിയാൽ, സത്യം പറയട്ടെ, അത് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഏതൊരു ഡോക്ടറുടെ ഉള്ളിലും ഒരു പ്രത്യേകമായ ആനന്ദമുണ്ടാകും. എനിക്ക് കാര്യം പെട്ടെന്ന് പിടികിട്ടി. വൈദ്യശാസ്ത്രപരമായി ഇതിനെ കോട്ടാഡ് സിൻഡ്രോം എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ തീവ്രമായ വകഭേദം വേറെയുണ്ട്. ഞാൻ മരിച്ചുപോയെന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തൻ്റെ ശരീരഭാഗങ്ങൾ അഴുകി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ രോഗി ഉറച്ചു വിശ്വസിക്കുന്ന അവസ്ഥയാണിത്, കോട്ടാഡ് സിൻഡ്രോം. വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ വിരളമാണ്. എത്ര ശാസ്ത്രീയ തെളിവുകൾ കാണിച്ചാലും അവരത് വിശ്വസിക്കില്ല. അവരുടെ ശരീരം അഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നോ, അല്ലെങ്കിൽ അവർ മരിച്ചുപോയെന്നോ അവർ ഉറച്ചു വിശ്വസിക്കും. ഇതാണ് കോട്ടാഡ് സിൻഡ്രോം. ഞാൻ പണ്ടങ്ങ് വായിച്ച ഒരു വാചകമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അവർ നഗരങ്ങൾക്ക് തീ കൊളുത്തിയത് എങ്ങനെയെന്ന് അന്വേഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അവരുടെ കയ്യിൽ ഉരച്ച തീക്കൊള്ളികൾ പിടിപ്പിച്ചത് ആരെന്നറിയുന്നത്. ഈ രോഗിയുടെ കാര്യത്തിലും അവൻ്റെ മനസ്സിൽ ഈ അഴുകൽ ഭീതി എന്ന തീക്കൊള്ളി ഉരച്ചിട്ടത് ആരാണെന്ന് കണ്ടെത്തുക, എങ്ങനെയായിരുന്നു എന്ന് കണ്ടെത്തുക എന്നതായിരുന്നു എൻ്റെ ദൗത്യം. തുടർന്നുള്ള കൗൺസിലിംഗ് സെഷനുകളിലാണ് അവൻ്റെ ഭൂതകാലത്തിൻ്റെ അടിയൊഴുക്കുകൾ പുറത്തു വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അവൻ ചെയ്ത ഒരു വലിയ സാമ്പത്തിക ചതിയും അതിൻ്റെ ഫലമായി ഒരു കുടുംബം തെരുവിലായതുമായിരുന്നു അവൻ്റെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്ന രഹസ്യം. അന്നെങ്ങാണ്ടോ ആ കുടുംബത്തിലെ ഒരു സ്ത്രീ, "നീ പുഴുത്തു ചാകും, അഴുകിച്ചാവും" എന്ന് പറഞ്ഞു അത്രേ. അവരുടെ കണ്ണിൽ നിന്നും നിയമത്തിൻ്റെ കണ്ണിൽ നിന്നും അവൻ രക്ഷപ്പെട്ടെങ്കിലും സ്വന്തം മനസാക്ഷിയുടെ കോടതിയിൽ അവൻ തോറ്റുപോയിരുന്നു. കടുത്ത കുറ്റബോധം വർഷങ്ങളോളം മനസ്സിൽ കിടന്ന് ശ്വാസം മുട്ടിയപ്പോൾ അവൻ്റെ അബോധ മനസ്സ് അവന് നൽകിയ ശിക്ഷയായിരുന്നു ആ വിഭ്രാന്തി. ഞാൻ പാപിയാണ്, എൻ്റെ ആത്മാവ് അഴുകിപ്പോയി എന്ന ചിന്ത കാലക്രമേണ എൻ്റെ ശരീരം അഴുകി നശിക്കുകയാണ് എന്ന കടുത്ത മാനസിക രോഗത്തിലേക്ക് അവനെ നയിച്ചു. പുറമെയുള്ള ആളുകൾ അവനെ ഒരു മനോരോഗിയായി കണ്ടപ്പോൾ ഞാൻ അന്വേഷിച്ചത് അവൻ്റെ മനസ്സിലേക്ക് ആ കുറ്റബോധത്തിൻ്റെ തീക്കൊള്ളിയെറിയപ്പെട്ട സാഹചര്യങ്ങളെയായിരുന്നു. ശരീരത്തിനല്ല, മനസ്സിനാണ് ഇവിടെ ചികിത്സ വേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കുറേ നാളെടുത്തു. കൃത്യമായ സൈക്കോതെറാപ്പിയും മെഡിക്കേഷനും നൽകി തുടങ്ങിയതോടെ അവനിൽ മാറ്റം പ്രകടമായി. മാസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ തൻ്റെ മനസ്സിനെ മൂടിയ ഇരുണ്ട കുറ്റബോധത്തിൻ്റെ കരിനിഴലിൽ നിന്ന് അവൻ മോചിതനായി.

ഒരു ദിവസം അവൻ പുഞ്ചിരിയോടെ എന്നോട് പറഞ്ഞു, ഡോക്ടർ, സത്യമാണ്, ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ആ ദുർഗന്ധം വരുന്നില്ല. ഞാൻ ജീവനയോടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ അവന് കാര്യങ്ങൾ മനസ്സിലായി. അവൻ്റെ ശരീരമൊന്നും അഴുകുന്നില്ല, ഒരു ദുർഗന്ധവുമില്ല, എല്ലാം അവൻ്റെ തലച്ചോറിൻ്റെ തോന്നലുകൾ മാത്രമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ശരീരം അഴുകുന്നത് വലിയൊരു രോഗമാണെങ്കിൽ, മനസ്സ് അഴുക്കുകളുമായി ജീവിക്കുന്നത് അതിലും വലിയ രോഗമാണ്. ഉള്ളിൽ ഒളിച്ചു വയ്ക്കുന്ന കുറ്റബോധങ്ങളും ഭയങ്ങളും നമ്മുടെ ശരീരത്തെപ്പോലും കീഴ്പ്പെടുത്തും. അതുകൊണ്ട് മനസ്സ് തുറക്കൂ, സമാധാനത്തോടെ ജീവിക്കൂ. പരമാവധി ആരെയും ചതിക്കാതെ, വഞ്ചനകളില്ലാതെ ജീവിക്കാൻ കഴിയുന്നതാണ് അതിലേറെ നല്ലത്. ഇനി എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയാൽ അതുള്ളിലിട്ട് കുറ്റബോധത്തോടെ ഭയത്തോടെ അയവിറക്കുന്നതിനേക്കാൾ നല്ലത് ആരോടെങ്കിലും മനസ്സ് തുറന്ന് മനസ്സിൻ്റെ വാതായനങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നിടുന്നത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ മനസ്സഴുകാതിരിക്കും, ശരീരം അഴുകുന്നു എന്ന് തോന്നാതെയും ഇരിക്കും. ഇനിയുമുണ്ട് കേട്ടോ ഒരുപാട് കഥകൾ ഈ ഡയറിയിൽ നിന്ന് പറയുവാൻ. അതൊക്കെ പിന്നാലെ ഓരോ ദിവസം ഞാൻ പറയാം.

0: മനസ്സും മസ്തിഷ്കവും മനസ്സിന്റെ കാണാപ്പുറങ്ങളുമായി മാനസിക ലോകം. ഇന്നത്തെ മാനസിക ലോകം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
3: എൻ്റെ പേര് അനുഗ്രഹ, കുളപ്പടയിലാണ് താമസിക്കുന്നത്. എനിക്ക് എൻ്റെ അച്ഛന് വേണ്ടി ഒരു പാട്ട് വെച്ച് തരണം. ആ പാട്ട് മിനുങ്ങും മിന്നാ മിനുങ്ങേ. ആ പാട്ട് എൻ്റെ അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്.

അനഘ എസ് എൻ എച്ച് എസ് ഉഴമലക്കൽ സ്കൂളിലാണ് പഠിക്കുന്ന 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ക്യാമ്പിൽ പങ്കെടുത്ത് അടിച്ചു പൊളിച്ച് വോയിസ് ഒക്കെ ഫുള്ള് പോയിരിക്കുകയാണ്. എവിടെ പാട്ടിട്ടാലും തുള്ളാൻ പോകുന്ന ഞാൻ മാത്രമാണ് ഈ പറയുന്ന അനഘ സുമേഷ്. രാവിലെ വീട്ടിലൊക്കെ രാവിലെ എണീക്കുമ്പം എൻ്റെ വീട്ടിൽ അച്ഛൻ, അച്ഛാമ്മ, അച്ചാച്ചൻ, ഞാനാണുള്ളത്. പിന്നെ രണ്ട് പട്ടിയുണ്ട്. ഒരു പട്ടിയുടെ പേര് കുക്കോ, ഒരു പട്ടിയുടെ പേര് മിട്ടു. പിന്നെ അച്ഛാമ്മ രാവിലെ എണീറ്റ് ഉടനെ റേഡിയോ, ആ റേഡിയോ ഇട്ടിട്ടാണ് ഉണരണത്. ചില ദിവസങ്ങളിൽ കരുണാസായി അല്ലെങ്കിൽ ടീച്ചറിൻ്റെ വോയിസ് അവിടെ എനിക്ക് കേൾക്കാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും കരുണാസായിൽ. എന്നിട്ട് ഞാൻ അച്ഛാമ്മ എടുത്ത് പറയും കരുണാസായിയിലെ റേഡിയോ ആണ് ഇതെന്ന് പറയും. പിന്നെ കുറേ അധികം പാട്ടൊക്കെ അതിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി പാട്ടായാലും മെലഡി സോങ്സ് ആയാലും എല്ലാ പാട്ടും ഇഷ്ടമാണ്. പിന്നെ കൂടുതൽ ഇഷ്ടം

എൻ്റെ പേര് ആരണ്യ. ഞാൻ കമ്പനിമുക്കിൽ നിന്നാണ് വരുന്നത്. എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വെടിക്കെട്ട് സിനിമയുടെ ആടിനെ കണ്ടാലും പാടിനെ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണുവള എന്ന പാട്ടാണ് വേണ്ടത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് പ്രണാമി, ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട് വെളിയൂരാണ്. അമരനിലെ പാട്ട് അച്ഛനും അമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

എന്റെ പേര് നിവേദിത. ഞാൻ വെളിയിൽ നിന്നാണ് വരുന്നത്. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൂപ്പൻ കേൾക്കുമ്പോൾ ഞാൻ അവിടെ റേഡിയോ അടുത്ത് പോയിരുന്ന് കേൾക്കാറുണ്ട്. എനിക്കിഷ്ടപ്പെട്ട പാട്ട് വെട്ട സിനിമയിലെ മഴത്തുള്ളികൾ എന്ന പാട്ടാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: Hi, I am Vetri. I'm from Bangalore. The song which I am requesting is Love Me Like You Do from Ellie Goulding. The reason is I love the song. That's it.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് വേദശ്രീ രാജ്. ഞാൻ ചിറങ്കീഴ് PNMGHSS കൂന്നല്ലൂർ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ഇജാലക്കാരി എന്നുള്ള പാട്ട് കേൾക്കാനാണ് ഇഷ്ടം.

ഹായ്, എൻ്റെ പേര് ശ്രിയ. ഞാൻ ചെറിയങ്കിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇന്ന് കരുണാശായി റേഡിയോയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ എന്ന പാട്ടാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
2: പുരസ്കാര ഗീതങ്ങൾ
3: 2015 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം റഫീഖ് അഹമ്മദിനായിരുന്നു. എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. എം ജയചന്ദ്രന്റെ സംഗീതം, ശ്രേയ ഘോഷാൽ ആലപിച്ച ഗാനം കേൾക്കാം.

2015 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് രമേഷ് നാരായണനായിരുന്നു. ഇടവപ്പാതി, എന്ന് നിന്റെ മൊയ്തീൻ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് റഫീഖ് അഹമ്മദ് ആയിരുന്നു. മധുശ്രീ നാരായൺ ആലപിച്ച ഗാനം കേൾക്കാം.

2015 മികച്ച ഗായകൻ പി ജയചന്ദ്രനും മികച്ച ഗായിക മധുശ്രീ നാരായണനുമായിരുന്നു. ഇടവപ്പാതി എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു മധുശ്രീക്ക് പുരസ്കാരം ലഭിച്ചത്. സംഗീതം നിർവഹിച്ചത് രമേശ് നാരായണൻ. പശ്യതി ദിശി ദിശി എന്ന പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

വേഗപ്പോക്കുവയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാന്യ ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എൽ ആർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വാട്സപ്പ് ഗാനം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
1: ശ്രോതാക്കൾക്ക് വാട്സപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ വാട്സപ്പ് ഗാനത്തിൽ കേട്ടത് നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ.

0: രോഗാവസ്ഥയാകാം. ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തതിനാൽ പല കുട്ടികളുടെയും ഭാവി ഇതിന്റെ പേരിൽ നഷ്ടപ്പെടുന്നുണ്ട്. എന്താണ് പഠന വൈകല്യം? ഇതെങ്ങനെ തിരിച്ചറിയാം? ഇതിന് പരിഹാരം എന്താണ്? വിശദമായി കേൾക്കാം. എന്താണ് പഠന വൈകല്യം? പഠന വൈകല്യം എന്നത് ഒരു കുട്ടിയുടെ ബുദ്ധിക്കുറവല്ല. ഒരു സാധാരണ ബുദ്ധിയോ അതിൽ കൂടുതലോ ഉള്ള ഒരു കുട്ടിക്ക് തലച്ചോറിന്റെ ചില ഭാഗങ്ങളിലെ പ്രവർത്തനത്തിലുള്ള ചെറിയ വ്യത്യാസം കാരണം എഴുതാനും വായിക്കാനും കണക്കുകൂട്ടാനും മറ്റും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇത്. ഇത് കുട്ടിയുടെ പഠനത്തെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കും. ഓരോ കുട്ടികളിലും ഈ വൈകല്യം ഓരോ രീതിയിലായിരിക്കും കാണപ്പെടുന്നത്. പഠന വൈകല്യങ്ങളെ പ്രധാനമായും മൂന്ന് തരങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഡിസ്ലെക്സിയ അഥവാ വായിക്കാനുള്ള വൈകല്യം. അക്ഷരങ്ങൾ തിരിച്ചറിയാനും വാക്കുകൾ കൂട്ടി വായിക്കാനും വാക്യങ്ങൾ മനസ്സിലാക്കാനും ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. രണ്ട്, ഡിസ്ഗ്രാഫിയ എഴുതാനുള്ള വൈകല്യമാണിത്. അക്ഷരങ്ങൾ വൃത്തിയായി എഴുതാൻ കഴിയില്ല. അക്ഷരതെറ്റുകൾ കൂടുതലായിരിക്കും. ചിഹ്നങ്ങൾ ശരിയായി ഉപയോഗിക്കാൻ കഴിയില്ല. മൂന്ന്, ഡിസ്കാൽക്കുലിയ അഥവാ കണക്കുകൂട്ടാനുള്ള വൈകല്യം. ലളിതമായ കണക്കുകൾ പോലും ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗണിത ചിഹ്നങ്ങൾ മനസ്സിലാക്കാനും ഗുണനപട്ടിക പഠിക്കാനും പ്രയാസമായിരിക്കും. ഈ വൈകല്യങ്ങൾ ഒരു കുട്ടിയുടെ ബുദ്ധിയെ ബാധിക്കില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ, ലിയനാർഡോ ഡാവിഞ്ചി തുടങ്ങിയ പ്രമുഖർക്കും ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഒരു കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ രക്ഷിതാക്കൾക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ചെറിയ പ്രായത്തിൽ, അതായത് പ്രീ സ്കൂൾ, സംസാരിക്കാൻ കാലതാമസം ഉണ്ടാകുക, വാക്കുകൾ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, പല കളികളിലും നിയമങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. സ്കൂൾ പ്രായത്തിൽ, അതായത് കിൻഡർ ഗാർട്ടൻ മുതൽ നാലാം ക്ലാസ് വരെ, അക്ഷരമാല പഠിക്കാൻ ബുദ്ധിമുട്ട്, വാക്കുകൾ കൂട്ടി വായിക്കാൻ പ്രയാസപ്പെടുക, അക്ഷരത്തെറ്റുകൾ കൂടുതലായി വരുത്തുക, അക്ഷരങ്ങളും അക്കങ്ങളും തിരിച്ചെഴുതുക, ഉദാഹരണത്തിന് ബി എന്നതിന് പകരം ഡി എന്നെഴുതുക, ഘടികാരത്തിൽ സമയം നോക്കാൻ ബുദ്ധിമുട്ട്. ഉയർന്ന ക്ലാസ്സുകളിൽ, അഞ്ചാം ക്ലാസ് മുതൽ, വായിക്കുന്നതിൽ വേഗത കുറവ്, കണക്കിൽ സ്ഥിരമായി പിന്നോട്ടു പോവുക, വാക്കുകൾ ശരിയായി ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട്, പുസ്തകങ്ങളിൽ നിന്ന് നോക്കി എഴുതാൻ പ്രയാസം, ഓർമ്മക്കുറവ്. ഈ ലക്ഷണങ്ങൾ സ്ഥിരമായി കണ്ടുവരികയാണെങ്കിൽ അത് പഠന വൈകല്യമാകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് പരിഹാരം? പഠന വൈകല്യത്തിന് ശരിയായ ചികിത്സ നൽകിയാൽ കുട്ടിയുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഒന്ന്, കൃത്യമായ രോഗനിർണയം. ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു മനഃശാസ്ത്രജ്ഞനെയോ ശിശുരോഗ വിദഗ്ധനെയോ കാണിക്കുക. ഈ വൈകല്യങ്ങൾ കൃത്യമായി തിരിച്ചറിയാനുള്ള പരിശോധനകൾ ഇന്ന് ലഭ്യമാണ്. രണ്ട്, പ്രത്യേക പരിശീലനം അഥവാ റെമഡിയൽ ടീച്ചിങ്. പഠന വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് സാധാരണ ക്ലാസ്സുകളിൽ പഠിക്കാൻ പ്രയാസമായിരിക്കും. അവർക്ക് പ്രത്യേക പരിശീലനം ആവശ്യമാണ്. ഈ പരിശീലനം നൽകുന്നതിന് പ്രത്യേക അധ്യാപകരുണ്ട്. മൂന്ന്, രക്ഷിതാക്കളുടെ പിന്തുണ. കുട്ടികളെ വഴക്കു പറഞ്ഞോ കുറ്റപ്പെടുത്തിയോ പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് അവരുടെ ആത്മവിശ്വാസം തകർക്കും. ഈ അവസ്ഥയെ മനസ്സിലാക്കി അവരെ സ്നേഹത്തോടെയും പിന്തുണയോടെയും ചേർത്ത് പിടിക്കുക. നാല്, സ്കൂളിലെ സഹായം. കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് അധ്യാപകരെ അറിയിക്കുക. ക്ലാസ് റൂമിലെ ഈ കുട്ടികൾക്ക് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അഞ്ച്, ആത്മവിശ്വാസം വളർത്തുക. പഠനത്തിൽ പിന്നോട്ട് പോയാലും മറ്റു കഴിവുകളിൽ അവർ മിടുക്കരായിരിക്കും. ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്രിയ രക്ഷിതാക്കളെ, പഠന വൈകല്യം ഒരു കുറ്റമല്ല, അതൊരു രോഗമാണ്. അതിന് ചികിത്സയുണ്ട്. ഈ അവസ്ഥയെ തിരിച്ചറിയാനും കുട്ടിയെ പിന്തുണയ്ക്കാനും രക്ഷിതാക്കൾക്ക് സാധിച്ചാൽ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയും.
1: രക്ഷിതാക്കളറിയാൻ അവതരണം ഗായത്രി ദേവി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ദേഷ്യം വന്നാൽ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട. പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

മലയാള കവിതയിലെ വിപ്ലവകാരിയായ മഹാകവി കുമാരനാശാന്റെ പാവനമായ സ്മരണകൾ ഉറങ്ങുന്ന ഇടമാണ് തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കലിലുള്ള കുമാരനാശാൻ സ്മാരകം. വീണപ്പൂ എന്ന കൃതിയിലൂടെ മലയാള സാഹിത്യത്തിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കമിട്ട ആശാൻ തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം ചെലവഴിച്ചത് ഇവിടെയായിരുന്നു. ഇന്ന് കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഈ സ്മാരകം മലയാളികളുടെ സാംസ്കാരിക തീർത്ഥാടന

0: ആരാധന കേന്ദ്രമായി നിലകൊള്ളുന്നു. സ്നേഹഗായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിയുടെ ജീവിതവും പോരാട്ടവും കവിതകളും വരും തലമുറയ്ക്കായി ഇവിടെ അക്ഷരരൂപത്തിലും ദൃശ്യരൂപത്തിലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെ ദേശീയപാതയുടെ അരികിലായാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ആശാൻ സ്വയം പണികഴിപ്പിച്ച ശാരദാ മന്ദിരം എന്ന വസതിയിലാണ് ഈ സ്മാരകത്തിന്റെ ഹൃദയം. 1922 ആശാൻ തോന്നക്കലിലേക്ക് താമസം മാറിയത്. തന്റെ സർഗാത്മകതയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ആശാൻ നിർമ്മിച്ച ഈ വീട് ഇന്നും അതിന്റെ പഴയ പ്രതാപത്തോടെ നിലനിൽക്കുന്നു. ആശാന്റെ പത്നി ഭാനുമതി അമ്മയുമായി അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നു. പല്ലനയാട്ടിലുണ്ടായ റെഡിമർ ബോട്ട് അപകടത്തിൽ പെടുന്നതിനു മുൻപുള്ള 2 വർഷം അദ്ദേഹം വിശ്വപ്രസിദ്ധമായ തന്റെ പല കൃതികളും രചിച്ചത് ഈ വീടിന്റെ അന്തരീക്ഷത്തിലിരുന്നായിരുന്നു. ചുവന്ന ഓടിട്ട തടിയിലുള്ള കൊത്തുപണികളോടുകൂടിയ ഈ ചെറിയ വീട് ആ പഴയ കാലഘട്ടത്തിന്റെ വാസ്തുവിദ്യയെയും ലാളിത്യത്തെയും ഓർമ്മിപ്പിക്കുന്നു. സ്മാരകത്തിന്റെ കവാടം കടന്നുള്ളിലേക്ക് ചെല്ലുമ്പോൾ മനോഹരമായൊരു പൂന്തോട്ടവും കുമാരനാശാന്റെ വെങ്കല പ്രതിമയുമാണ് സന്ദർശകരെ വരവേൽക്കുന്നത്. ആ പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ "സ്നേഹമാണ് അഖില സാരമൊഴിയിൽ" എന്ന അദ്ദേഹത്തിന്റെ ദർശനം ഓരോ മലയാളിയുടെയും ഉള്ളിൽ അലയടിക്കും. സ്മാരക സമുച്ചയത്തിൽ ഉൾപ്പെടുന്ന മ്യൂസിയം വളരെ ശ്രദ്ധേയമാണ്. ആശാൻ ഉപയോഗിച്ചിരുന്ന പേന, നാരായം, ഗൃഹ ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൈപ്പടയിലുള്ള കവിതകളുടെ പകർപ്പുകൾ കാണുമ്പോൾ ആ വിപ്ലവ കവിയുടെ സാമീപ്യം വായനക്കാർക്ക് അനുഭവപ്പെടും. ആശാന്റെ കവിതകളെ ആസ്പദമാക്കി നിർമ്മിച്ച ശില്പങ്ങൾ മുറ്റത്ത് പലയിടങ്ങളിലായി കാണാം. വീണപ്പൂവ്, ചിന്താവിഷ്ടയായ സീത, കരുണ തുടങ്ങിയ കാവ്യങ്ങളിലെ സന്ദർഭങ്ങൾ ശില്പങ്ങളിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഏതൊരു കലാപ്രേമിയെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. ആശാന്റെ സ്മാരകം വെറുമൊരു കാഴ്ച ബംഗ്ലാവല്ല, മറിച്ചതൊരു വിജ്ഞാന കേന്ദ്രം കൂടിയാണ്. ഇവിടെയുള്ള വിപുലമായ ലൈബ്രറിയിൽ ആശാന്റെ കൃതികൾക്ക് പുറമേ മലയാള സാഹിത്യത്തിലെ ഒട്ടുമിക്ക വിഖ്യാത രചനകളും ലഭ്യമാണ്. ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ രീതിയിലാണ് സാംസ്കാരിക സമുച്ചയം ക്രമീകരിച്ചിരിക്കുന്നത്. കുമാരൻ ആശാന്റെ ജീവിതത്തെയും അദ്ദേഹം നടത്തിയ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെയും കുറിച്ച് പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ ലൈബ്രറി വലിയൊരു മുതൽക്കൂട്ടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന ആശാൻ ജാതി വ്യവസ്ഥയ്ക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും കവിതയെ ആയുധമാക്കിയതെങ്ങനെയെന്ന് ഇവിടെയുള്ള രേഖകൾ വ്യക്തമാക്കുന്നു. മാറ്റുവിൻ വിധികളെ നിലറാൻ അദ്ദേഹത്തിന് കരുത്തു നൽകിയ ആ സാമൂഹിക പശ്ചാത്തലം മനസ്സിലാക്കാൻ ഈ സ്മാരകം സഹായിക്കുന്നു. സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ വേദിയായും തോന്നക്കിൽ ആശാൻ സ്മാരകം പ്രവർത്തിക്കുന്നു. കവിയുടെ ജന്മദിനത്തിലും ചരമദിനത്തിലും ഇവിടെ വിപുലമായ സാഹിത്യ സമ്മേളനങ്ങളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നു. കവിതാ മത്സരങ്ങളും കുട്ടികൾക്കായുള്ള ശില്പശാലകളും ഈ കേന്ദ്രത്തെ എപ്പോഴും സജീവമാക്കുന്നു. കേരള സർക്കാരിന്റെ കീഴിലുള്ള കുമാരനാശാൻ സ്മാരക കമ്മിറ്റിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആശാന്റെ പേരിൽ നൽകുന്ന പുരസ്കാരങ്ങൾ ഇന്ന് മലയാള സാഹിത്യത്തിലെ തന്നെ ഏറ്റവും മാന്യമായ അംഗീകാരങ്ങളിൽ ഒന്നായി കരുതുന്നു. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്മാരകം സന്ദർശിക്കുന്നത് സാഹിത്യത്തെ പ്രണയിക്കുന്നവർക്ക് ആത്മീയമായ ഒരു അനുഭവം കൂടിയാണ്. തോന്നക്കൽ കുമാരനാശാൻ സ്മാരകം കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മയാണ്. ഓരോ മലയാളിയും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണിത്. കവിതയിലൂടെ ഒരു ജനതയെ ഉണർത്തിയ മഹാകവിക്ക് കേരളം നൽകുന്ന ഏറ്റവും വലിയ ആദരമാണ് ഈ കേന്ദ്രം. ആധുനിക മലയാള കവിതയുടെ വഴിത്താരകൾ മാറ്റിവരച്ച ആ പ്രതിഭയുടെ കയ്യൊപ്പുകൾ പതിഞ്ഞ് തോന്നക്കൽ വരും തലമുറകൾക്കും പുതിയ വെളിച്ചം പകർന്നുകൊണ്ട് നിലനിൽക്കും. ആശാന്റെ കവിതകൾ പോലെ തന്നെ കാലാതീതമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയിടവും. മലയാളത്തിന്റെ വിപ്ലവ നക്ഷത്രത്തിന് തോന്നക്കലിന്റെ മണ്ണിൽ എന്നും പ്രണാമങ്ങൾ അർപ്പിക്കാൻ ഈ സ്മാരകം നമ്മെ പ്രേരിപ്പിക്കും. പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന ഈ സാംസ്കാരിക കേന്ദ്രം നമ്മുടെ പൈതൃകത്തിന്റെ അഭിമാനമാണ്.
1: സാംസ്കാരിക ഇടങ്ങൾ അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ. ശ്രോതാക്കൾ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കഥയും കവിതയും നാട്ടുമൊഴികളും നാടകങ്ങളുമായി സാഹിത്യ സല്ലാപം കണ്ണാന്തളി എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ. സാംസ്കാരിക സായാഹ്നങ്ങളുടെ സാർത്ഥകത, എഴുത്തുകാരുടെ വർത്തമാനങ്ങൾ, ഗൃഹാതുരമായ ഓർമ്മകളിലേക്കുള്ള മടക്കങ്ങൾ, മന്ദഹാസ ചാരുതയോടെ കേട്ടിരിക്കാം ഇത്തിരി നേരം കണ്ണാന്തളി എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: മനസ്സിന് കൂടുതൽ അടുപ്പമോ അകൽച്ചയോ ഉണ്ടെന്ന് തോന്നിയാൽ പിന്നെ ഞാനൊന്നും വേണ്ടില്ല, ഒന്നും ചെയ്യില്ല, ഒരു വെറും മരക്കട്ടയാകും. അന്യരുടെ ചിലവിൽ എന്നെ തന്നെ പൊക്കാൻ പ്രലോഭനമുണ്ടായാൽ ഞാനൊരു മരക്കട്ടയാവും. അന്യരെക്കുറിച്ച് ദോഷം പറയാൻ പ്രലോഭനം വന്നാൽ അപ്പോഴും ഞാൻ മരക്കട്ടയാവും. ധനത്തിലോ ആദരവിനോ കീർത്തിക്കോ വേണ്ടിയോ ശ്രദ്ധ ആകർഷിക്കാനോ യത്നിക്കാൻ പ്രലോഭമുണ്ടായാൽ ഞാനൊരു മരക്കട്ടയാകും. മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടിയല്ലാതെ എന്റെ അഭിപ്രായങ്ങൾ മുന്തിയതെന്ന അഭിമാനം കൊണ്ട് നീണ്ട ഭാഷണം നടത്താൻ തോന്നലുദിച്ചാൽ ഞാനൊരു മരക്കട്ടയാകും. എന്റെ ചിന്ത മലിനമാകുന്നു എന്ന് കണ്ടാൽ, ഞാൻ അർത്ഥമില്ലാത്ത വേലകളിൽ ഏർപ്പെടുന്നു എന്ന് കണ്ടാൽ ഞാനൊരു മരക്കട്ടയാകും. എന്റെ പ്രകൃതിയെ മെരുക്കിയെടുത്താൽ എനിക്ക് എപ്പോഴും ചിരിക്കുന്ന മുഖമുണ്ടാകും. നെറ്റി ഒരിക്കലും ചൊളിയില്ല. അഖില ലോകത്തിനും ഞാൻ അടുത്ത ബന്ധുവാകും. ചോദിക്കാതെ തന്നെ അഭിജ്ഞന്മാർ തരുന്ന ഉപദേശം ഞാൻ കൈനീട്ടി വാങ്ങും. സഹായിക്കുന്നവരോട് നന്ദി പറയും. സദുദ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കും. സാഫല്യങ്ങളെ ഉദാരമായി പ്രശംസിക്കും. സന്നിഹിതരല്ലാത്തവരുടെ ഗുണങ്ങൾ പ്രകീർത്തിക്കും. അവരുള്ളപ്പോൾ അത് ആവർത്തിക്കും. അവരുടെ സന്തോഷത്തിൽ ഞാൻ സന്തോഷിക്കും. മറ്റുള്ളവർ എന്നെ പ്രശംസിച്ചാൽ ഞാൻ അതർഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂൺ 29-ന്റെ തട്ടകത്തിലാണുള്ളത്. 1613 ജൂൺ 29, ഇംഗ്ലീഷ് നാടക ചരിത്രത്തിലെ ദുരന്ത ദിനം. വില്യം ഷേക്സ്പിയറിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നാടകങ്ങളുടെയും അടക്കം ആദ്യ അവതരണം കൊണ്ട് ലോകപ്രശസ്തമായ ലണ്ടനിലെ ഗ്ലോബ് തിയേറ്ററിൽ അന്ന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ പുതിയ നാടകത്തിൻ്റെ അവതരണം നടക്കുകയായിരുന്നു. എല്ലാം സത്യമാണ് എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. പിൽക്കാലത്ത് ഹെൻറി 8 എന്നു പേരുമാറ്റം നടത്തിയ ചരിത്ര നാടകം. നാടകത്തിലെ ഒരു രംഗത്തിൽ പീരങ്കി വെടിമുഴങ്ങുന്ന ഭാഗമുണ്ട്. നാടകാവതരണം പുരോഗമിച്ച് ആ ഘട്ടമെത്തിയപ്പോൾ പീരങ്കിയിൽ നിന്ന് ആകസ്മികമായി പുറത്തേക്ക് വന്ന തീയിൽ ഗ്ലോബ് തിയേറ്റർ കത്തി നശിച്ചുപോയി. ഇംഗ്ലീഷ് നാടക ചരിത്രത്തിലെ ആ ദുരന്ത ദിനമാണ് 1613 ജൂൺ 29. 1956 ജൂൺ 29, അമേരിക്കൻ നാടകകൃത്തും തിരക്കഥാരചയിതാവുമായ ആർതർ മില്ലറും മെർലിൻ മൺറോയും വിവാഹിതരാകുന്നു. 1995 ജൂൺ 29, അമേരിക്കൻ ഐക്യനാടുകളുടെ അറ്റ്ലാന്റിസും സോവിയറ്റ് യൂണിയന്റെ മെർസും ശൂന്യാകാശത്ത് സംഗമിക്കുന്നു. ഒരുമിച്ച് ഭ്രമണം ആരംഭിക്കുന്നു. അത്ഭുതം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: സാന്ത്യരാഗങ്ങൾ.
0: പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം രാജാങ്കണം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആലപിച്ചത് പി. സുശീല.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ദ്യരാഗങ്ങൾ.
1: അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലപിച്ചത് കെ ജെ യേശുദാസും ഗായത്രി അശോകനും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണമാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്നത്. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ ശ്രീമതി മുർമു കൈമാറി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഈ വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചെങ്കിലും മറ്റു നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പങ്കിന് തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ആകെ 7 പ്രതികളാണുള്ളത്. കേസ് July 20 വീണ്ടും പരിഗണിക്കും. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്ററി സമിതിയുടെ ഔദ്യോഗിക യോഗമാണ് ആനച്ചാലിൽ നടന്നത്. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. ഒരു വശത്ത് അണക്കെട്ടിന്റെ സുരക്ഷയും മറുവശത്ത് ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന 2 പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആശങ്കകളും ആവശ്യങ്ങളും കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ജെബി മേത്തർ MP പറഞ്ഞു. യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി സമിതി അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജലവിഭവ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
0: ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ അപഹരണ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ക്ഷേത്ര രജിസ്റ്ററുകളും 7.5 പൊന്നാനയും പരിശോധിക്കും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. സെൻസസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് സെൽഫ് എന്യൂമറേഷൻ ഡേ ആചരിച്ചു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പ്രധാന ഓഫീസുകൾ ഉൾപ്പെടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലയിൽ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്ക് പ്രകാരം 40,463 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ 3,128 പേർ സ്വയം വിവരം നൽകൽ പ്രക്രിയയുടെ പ്രാരംഭഘട്ടവും ആരംഭിച്ചു. SE.census.gov.in എന്ന വെബ് പോർട്ടലിലൂടെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകും.
0: തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP കൌൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടി. BJP കൌൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവെക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യോഗത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇരു പാർട്ടികളുടെയും ജനപ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് കൌൺസിലർമാർ ഹാജർ ബുക്ക് കൈയടക്കി വെക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് BJP ആരോപിച്ചു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എമ്മിന് 4-ാമത്തെ കേസിൽ 28 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. 54,000 രൂപ പിഴ വിധിച്ചു. മുൻപ് വിധി പ്രസ്താവിച്ച 3 കേസിലെയും ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്കൂളുകളിലെ ത്രിഭാഷാ പഠന നയം നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബാധകമായിരിക്കില്ലെന്ന് CBSE. ഇത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബോർഡ് പുറപ്പെടുവിച്ചു. നിലവിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ 3-ാം ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വ്യാപക മഴ. ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെയോടെയാണ് മഴ ശക്തമായത്. ചിലയിടങ്ങളിൽ ഇടത്തരം മഴയും മറ്റിടങ്ങളിൽ ഇടവിട്ടുള്ള ഇടത്തരം മഴയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പെരിങ്ങോം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, 56 mm. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 2 എണ്ണം 50 cm വീതവും 2 എണ്ണം 20 cm വീതവും 2 എണ്ണം 10 cm വീതവും ഉയർത്തി. ജില്ലയിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
0: സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളാണിവർ. ജൂൺ മാസത്തിൽ 197 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ചമ്പക്കുളം മൂലം വെള്ളംകളിയിൽ അരോമ ചുണ്ടൻ ജേതാക്കൾ. ഈ വർഷം നീറ്റിലിറക്കിയ അരോമ ചുണ്ടന്റെ ആദ്യ മത്സരമാണിത്. നടുഭാഗം ചുണ്ടനാണ് 2-ാം സ്ഥാനം. നടുവിലെ പറമ്പൻ 3-ാം സ്ഥാനവും നേടി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
5: രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരം, ലഭ്യത, കാര്യക്ഷമത, പ്രതികരണശേഷി എന്നിവ ഉറപ്പാക്കാൻ ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രവർത്തന മാർഗരേഖയുടെ ലക്ഷ്യം. ആംബുലൻസുകളുടെ തരംതിരിക്കൽ, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിന്യാസവും ആസൂത്രണവും, മനുഷ്യവിഭവശേഷിയുടെ ആവശ്യകത, ഉപകരണങ്ങൾ, മരുന്നുകൾ, പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആംബുലൻസ് സേവനങ്ങളെ 112 എന്ന ഏകീകൃത അടിയന്തര പ്രതികരണ നമ്പറുമായി ക്രമാനുഗതമായി സംയോജിപ്പിക്കും. പ്രവർത്തന മാർഗരേഖ രാജ്യത്തിന്റെ അടിയന്തര ആരോഗ്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. കോട്ടയത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 20 ടൺ കക്കാത്തോട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. രേഖകളില്ലാതെ വൈക്കം TV പുരത്തുനിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ലോഡാണ് ഉദ്യോഗസ്ഥർ കുലശേഖരമംഗലത്ത് വാഹനം പിന്തുടർന്ന് പിടിച്ചെടുത്തത്. 40,000 രൂപ പിഴയും ഈടാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
6: കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി പി ജയചന്ദ്രനും പരമശിവൻ ഭാഗവതരും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം അടിമകൾ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ.
1: സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. ചിത്രം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: NPM ഗവൺമെന്റ് ITI ആയിരനാട് 2026 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 2 വർഷ NCVT കോഴ്സുകൾ, 1 വർഷ NCVT കോഴ്സുകൾ, 1 വർഷ SCVT കോഴ്സുകളാണുള്ളത്. SC 51%, ST 25% എന്ന ക്രമത്തിൽ സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ഓരോ ട്രേഡിലും പെൺകുട്ടികൾക്ക് 30% സംവരണം അനുവദിച്ചിരിക്കുന്നു. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 30. സംശയങ്ങൾക്കായി ബന്ധപ്പെടാം 9444752081 അല്ലെങ്കിൽ 9048600751.
1: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സംവദിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗ്യാലൻഡറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷ്ണി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് വന്ദ്ര, മൊഹീന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിക്ടോറിയയിലെ നവശക്തി വിനായകർ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശ്രീ മോദി പീസ് പാർക്കിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. സെയ്ഷൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്നലെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത അദ്ദേഹം പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വിവിധ ധാരണാപത്രങ്ങളും

0: ഇരുരാജ്യങ്ങളും കൈമാറി. പ്രതിരോധ ഗവേഷണ രംഗത്തെ DRDO പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക അധികാര ചട്ടക്കൂട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വ്യവസായ മേഖലയുമായും അക്കാദമിക രംഗവുമായും കൂടുതൽ ശക്തമായ സഹകരണം ഉറപ്പാക്കാനും പുതിയ ചട്ടക്കൂട് സഹായിക്കുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംയുക്ത സേനാ മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യ, DRDO ചെയർമാൻ രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിലെ ആരോഗ്യ സേവനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സമിതിയുടെ 16-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പൊതുജനാരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങളാണ് ഇന്ത്യയുടേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Many new initiatives have taken place in the past 12 years. The National Health Authority and the Pradhan Mantri Jan Arogya Yojana has expanded the health facility and made it accessible and affordable throughout the length and the breadth of the country. And incorporates 62 crore people, and now India is the world's largest digital public infrastructure healthcare.
0: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. ത്രിഭാഷാ പഠനം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10-ാം ക്ലാസിലെത്തുമ്പോൾ 3-ാമത്തെ ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശ ഭാഷകൾ ഇതിനകം തെരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം 1 ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 8 രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ശ്രീലങ്കയിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. Track 2 ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ആദ്യമായല്ല നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെയല്ല ഇത്തരം സ്വകാര്യ ചർച്ചകളെന്നും ഇത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി.
3: As far as the government of India is concerned, there is no official participation, no official support or involvement in these visits. Anybody from India who is participating in these events, whether it is retired diplomats, retired military officials, members of civil society, when they participate in such events, they speak for themselves. They represent their own point of view. They do not in any way represent the view of the government of India.
0: രാജ്യത്തെ വ്യവസായ ഉൽപാദന വളർച്ചാ നിരക്ക് 5 മാസത്തിൽ 5.1% രേഖപ്പെടുത്തിയതായി കേന്ദ്ര സ്ഥിതിവിവര മന്ത്രാലയം. ഏപ്രിലിൽ ഇത് 4.9%. തമിഴ്നാട്ടിൽ 1 AIADMK MLA കൂടി രാജിവെച്ചു. കരൂർ മണ്ഡലത്തിൽ നിന്നുള്ള MR വിജയഭാസ്കർ ആണ് ഇന്ന് സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയത്. ഇതോടെ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് രാജിവെച്ച AIADMK MLA മാരുടെ എണ്ണം 7 ആയി. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്തിന് വെള്ളി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചൈനീസ് തായ്പേയുടെ സു ലി യാങ്ങിനോടാണ് ശ്രീകാന്ത് പരാജയപ്പെട്ടത്. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇറാനും ഒമാനും സംയുക്തമായി രൂപീകരിച്ച ഹോർമുസ് കമ്മിറ്റിയുടെ ആദ്യ യോഗം മസ്കറ്റിൽ നടന്നു. ഒമാൻ വിദേശകാര്യ സഹമന്ത്രി അബ്ദുൽ അസീസ് അൽ ഹിനായിയും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖരീബാബാദിയുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് അന്താരാഷ്ട്ര നാവിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒമാന്റെ നയതന്ത്ര ശ്രമം. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാനും അമേരിക്കയും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് ഇടിഞ്ഞ് 76728 നിഫ്റ്റി 110 പോയിന്റ് നഷ്ടത്തിൽ 23946 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. രാവിലെ പവന് 680 രൂപ കുറഞ്ഞ് 104880 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ താഴ്ന്ന് 104080 രൂപയും ഗ്രാമിന് 13010 രൂപയുമായി. ഹരിയാനയും രാജസ്ഥാനും തമ്മിൽ ജലം പങ്കുവയ്ക്കൽ കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ, ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവർ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ഭരണപരമായ പ്രക്രിയകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ കൃത്യമായ നയരൂപീകരണത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര. ന്യൂഡൽഹിയിൽ നടന്ന 20-ാമത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സ്ഥിതിവിവര സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്നും ശ്രീ പി കെ മിശ്ര പറഞ്ഞു. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി അടുത്ത മാസം 11 വരെ നീട്ടി ഡൽഹി കോടതി. കേസിൽ ഇതുവരെ 13 പ്രതികളെ സിബിഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് സിബിഎസ്ഇ. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

തരളിതകൾ സങ്കൽപ്പ സുഷമകൾ ചാമരം വീശി തങ്കത്തരിവള ഇളകി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽപ്പ

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി പെരുമ്പടവം ശ്രീധരൻ സംസാരിക്കുന്നത് കേൾക്കാം.

0: പതിനാറാമത്തെയോ പതിനേഴാമത്തെയോ വയസ്സിലാണ് ഞാൻ ആദ്യമായി ദസ്തേവ്സ്കിയെ വായിക്കുന്നത്. ആ പുസ്തകം ദസ്തേവ്സ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ്, കുറ്റവും ശിക്ഷയും എന്ന നോവലായിരുന്നു. അന്ന് പെരുമ്പടവത്തൊന്നും ദസ്തേവ്സ്കിയെ ടോൾസ്റ്റോയിയൊന്നും കിട്ടുന്ന കാലമല്ല. എങ്കിലും ഒരു സ്നേഹിതൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എരന്ന് വാങ്ങിച്ചൊരു പുസ്തകമാണ് വായിക്കാൻ. വായിച്ചു, രാത്രിയും പകലും കൊണ്ട് വായിച്ച് തീർത്തിട്ട് പിറ്റേ ദിവസം തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് വായിക്കാൻ തുടങ്ങി. വായിച്ചു കഴിഞ്ഞു. വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരു സമുദ്രകോപം രൂപം കൊള്ളുന്നത് പോലെ എനിക്ക് തോന്നി. പ്രക്ഷുബ്ധമായൊരു കടൽ പോലെ എൻ്റെ മനസ്സിളകി മറിഞ്ഞു. എനിക്കതുവരെയുള്ള വായന നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി കേശവദേവ, പൊൻകുന്ന വർക്കി, ലളിതാംബി അന്തർജനം, കാരൂർ തുടങ്ങിയിട്ടുള്ള ആളുകളെ വായിച്ചിട്ടുള്ളൊരു വായനയുടെ സംസ്കാരമാണ് എനിക്കുള്ളത്. അവരൊക്കെ വലിയ മഹാപ്രതിഭകൾ. നമ്മുടെ നാം ജീവിക്കുന്ന കാലത്തെയും മനുഷ്യാനുഭവങ്ങളെയും ജീവിതാവസ്ഥകളെയും ഒക്കെ അവരുടെ കഥകളിലൂടെ ആവിഷ്കരിക്കുകയും ആ ഒരു പരിചയമാണ് സാഹിത്യത്തിൽ എനിക്കുള്ളത്. പക്ഷെ ദസ്തേവ്സ്കിയുടെ ഈ നോവൽ കുറ്റവും ശിക്ഷയും വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ഇളകി മറിഞ്ഞു. അശക്തനാണ് ഞാൻ, അത് വിവരിച്ച് പറയാൻ അശക്തൻ തന്നെയാണ് ഞാൻ. ആ റെസ്കോൾനിക്കോഫ്, സോനിയ, മർമൽഡാവ് തുടങ്ങിയ കഥാപാത്രങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ, എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. എൻ്റെ രാത്രി സ്വപ്നങ്ങളിൽ അവർ കടന്നു വരാൻ തുടങ്ങി. അവരെ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. ഈ ദസ്തേവ്സ്കി കഥ പുറമെയുള്ള കഥകൾ പറയുകയല്ല, വ്യക്തികളുടെ കഥകൾ പുറമെയുള്ള വ്യക്തികളെയല്ല ആവിഷ്കരിക്കുന്നത്, അവരുടെ ആന്തരിക ലോകങ്ങൾ, അവരുടെ അന്തർലോകങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ റെസ്കോൾനിക്കോഫിൻ്റെ അന്തർലോകം എന്ന് പറയുന്നത്, അയാളൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റായിരുന്നു. അയാൾ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു വീട്ടുടമയുടെ ഒരു സ്ത്രീയാണ് അവർ. അവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു. അയാൾക്ക് വേണ്ടത്ര പണമില്ല, അസൗകര്യങ്ങളുണ്ട് ജീവിക്കാൻ. അപ്പോൾ ഈ പണം പലിശയ്ക്ക് കൊടുത്ത് കാശ് മേടിച്ചു വെക്കുന്നതൊക്കെ ഇയാൾ കാണാറുണ്ട്. ഒരു ദിവസം ഏതോ ഒരു ഒരു അവിശക്തമായ നിമിഷത്തിൽ അയാൾക്ക് തോന്നുന്നു, ഈ അമ്മച്ചിയെ ഒരു മഴ കൊണ്ട് അടിച്ചു കൊല്ലുക. അടിച്ചു കൊന്നെങ്കിൽ പണം എടുക്കുക എന്നുള്ളതാണ് അയാൾക്കുള്ള ഉദ്ദേശ്യം. പക്ഷേ അടിച്ചു കൊന്നു കഴിഞ്ഞ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പുറത്ത് അയാളുടെ അവരുടെ അനിയത്തി നിൽക്കുന്നുണ്ട്. അനിയത്തി ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തെളിവാകും. അയാൾ പോയിട്ട് ആ അനിയത്തിയെയും കൊല്ലുന്നു. ഒരു കൊല നടത്താൻ വിചാരിച്ചയാൾ യാദൃശ്ചികമായി രണ്ട് കൊല ചെയ്യേണ്ടി വരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള കൊലപാതകത്തിൻ്റെ അടയാളങ്ങളൊക്കെ തൂത്ത് മാച്ചു കളഞ്ഞിട്ട് ആ മഴ കൊണ്ട് വിറക് വരെ ഇട്ട് അയാൾ ഇറങ്ങിപ്പോകുന്നു. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇയാൾക്കറിയാം താൻ കൊല ചെയ്തത് താൻ തന്നെയാണല്ലോ എന്ന് ഓർത്തിട്ട് പിന്നീട് ഇയാൾക്ക് അയാളുടെ മനസ്സിങ്ങനെ അയാളോട് കലഹിക്കാൻ തുടങ്ങുന്നു. അയാളൊരു ഭ്രാന്തനെ പോലെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അപ്പോഴാണ് വഴിക്ക് വെച്ച് മുൻ പരിചയമുള്ള ഒരു പെൺകുട്ടി സോനിയയെ കാണുന്നു. സോനിയെ കാണുന്നത് സോനിയ മർമൽഡാഫ് എന്ന് പറയുന്ന ഒരു കിഴവൻ്റെ മകളാണ്. അപ്പോൾ അയാളെന്താണ് കുടിച്ച് കുന്തം പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് ഈ അച്ഛൻ. ഒരു ദിവസം കണ്ണിഷാപ്പിൻ്റെ മുമ്പിൽ കുടിച്ച് ബോധം കെട്ടി കിടക്കുന്ന അയാളോട് അനുകമ്പ തോന്നിട്ട് ഈ ഇയാൾ റെസ്കോൾനിക്കോഫ് എടുത്ത് തോളത്തിട്ടുകൊണ്ട് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയാക്കുന്നു. കൊണ്ടുപോയാക്കുമ്പോഴത്തേക്ക് അയാളുടെ രണ്ടാം ഭാര്യ ചോദിച്ചു, എന്തിനാ ഇയാൾ ചുവന്നുകൊണ്ട് ഇങ്ങോട്ട് വന്ന്, അവിടെ എങ്ങനെയും കടന്നുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ സാരയില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരാൻ തുടങ്ങുമ്പോൾ അപ്പുറത്ത് ജനാലയ്ക്കകത്ത് അപ്പുറത്ത് രണ്ട് കണ്ണുകൾ ഇയാൾ കാണും, ആ പെൺകുട്ടിയുടെ, സോനിയയുടെ. അപ്പോൾ അന്ന് മുതൽ തുടങ്ങുന്ന ഒരു ബന്ധം അവർ വഴിയിൽ വെച്ച് കാണും. വഴിയിൽ വെച്ച് കാണുമ്പോൾ അങ്ങനെ പരിചയമുണ്ടായിട്ട് ഒരു ദിവസം ഇയാൾ ചെയ്ത കുറ്റബോധം, ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള കുറ്റബോധവും പാപബോധവും കൊണ്ട് വീർപ്പുമുട്ടി ഇയാൾ പൊട്ടിത്തെറിക്കുമെന്നുള്ള അവസ്ഥയിലെത്തുമ്പോൾ ഈ പെൺകുട്ടിയെ വഴിയിൽ വെച്ച് കണ്ടിട്ട് അവളോട് ചെന്ന് പറയും, അവളോട് ചെന്ന് കുറ്റസമ്മതം നടത്തും, ഞാനിങ്ങനെ ഒരു കൊലപാതകയാണ്, യാദൃശ്ചികമായിട്ടത് ചെയ്യേണ്ടി വന്നു എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുറ്റം ആ നാൽക്കൂട്ട പെരുവഴിയെ പോയി നിന്ന് ലോകത്തോട് ഏറ്റു പറയുകയെന്ന് പറയും. അയാൾ ഏറ്റു പറയുകയും ചെയ്യുന്നു, കുറ്റവാളിയായിത്തീരുന്നു. അയാളെ പോലീസ് പിടിക്കുകയും കോടതി വിചാരണയ്ക്ക് ശേഷം അയാളെ സൈബീരിയയിലേക്ക് നാട് കടത്തുകയും ചെയ്തു.
1: സാറേ, ഇപ്പൊ ഈ ഈ പറഞ്ഞ ഓരോ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഇപ്പോൾ ദസ്തോവ്സ്കി അദ്ദേഹത്തിന്റെ ഒരു രചനയുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആത്മസംഘർഷങ്ങൾ അദ്ദേഹം അനുഭവിക്കുന്ന രീതിയിൽ വായിക്കുന്നവരെയും കൂടെ അതിലൂടെ കടത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തിനൊരു
0: അതാണ് ദസ്തോവ്സ്കിയുടെ കഴിവ്.
1: അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട് 40 വർഷങ്ങളാണ് അദ്ദേഹത്തിന്റെ നിരവധി കൃതികൾ വായിച്ച് അത് ഹൃദയസ്ഥമാക്കിയതിനു ശേഷമാണ് ഒരു സങ്കീർത്തനം പോലെയിലേക്ക് എത്തിയത്. എങ്ങനെയാണ് ഒരു റഷ്യൻ എഴുത്തുകാരൻ അദ്ദേഹത്തെ ഇത്രത്തോളം മനസ്സിലേക്ക് ആവാഹിച്ചത്?
0: 10-40 വർഷത്തെ സുദീർഘമായൊരു വായനയുണ്ട് എനിക്ക് ഈ ദസ്തേവ്സ്കിയെ, അദ്ദേഹത്തിന്റെ നോവലുകൾ, അദ്ദേഹത്തിന്റെ കഥകൾ, അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചുള്ള പഠനങ്ങൾ, ഇതൊക്കെ ഇതൊരു 10-40 വർഷം നീണ്ട ഒരു വായനയാണ്. ആ വായന കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ദസ്തേവ്സ്കി സൃഷ്ടിച്ചിട്ടുള്ള ഏത് കഥാപാത്രത്തെക്കാളും മിഴിവുള്ള ഒരു കഥാപാത്രമാണ് ദസ്തേവ്സ്കി എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതം അത്രയ്ക്കും സ്തോഭജനകമായിരുന്നു. അന്തസംഘർഷങ്ങളുടെയും ആത്മവ്യഥകളുടെയും ജീവിതത്തിലെ വലിയ തകർച്ചകളുടെയും വക്കിലൂടെ കടന്നുപോയ ഒരാളാണ് അദ്ദേഹം. ഒരു മനുഷ്യന് ഇത്രയേറെ സങ്കടങ്ങൾ സഹിക്കാൻ കഴിയുമോ എന്ന് അത്ഭുതപ്പെട്ടു പോകും അദ്ദേഹത്തെ കുറിച്ച് വായിച്ച് കഴിയുമ്പോൾ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, അപ്പൊ അന്ന് ഒരു ഞാൻ തിരുവനന്തപുരത്ത് വൈകുന്നേരങ്ങൾ ഒന്നിച്ച് നടക്കാൻ പോകുന്ന എൻ്റെ എഴുത്തിൽ എൻ്റെ ആത്മീയ ഗുരു എന്ന് ഞാൻ വിചാരിക്കുന്ന കെ സുരേന്ദ്രനുണ്ട്. സുരേന്ദ്രൻ സാറാണ് ദസ്തേവ്സ്കി മലയാളികൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തിയത്. ദസ്തേവ്സ്കിയുടെ കഥ ഒക്കെ എഴുതി അത് വായിച്ചു. അപ്പം ഞാൻ നടക്കാൻ പോകുമ്പോൾ ഒരു ദിവസം സാറിനോട് ഈ ആശയം പറഞ്ഞു, സാറേ ഞാൻ ഈ ദസ്തേവ്സ്കിയുടെ ജീവിതം വെച്ചൊരു നോവൽ എഴുതിയാലോ എന്ന് ചോദിച്ചു. അത് നല്ല ഐഡിയ ആണല്ലോ, അത് ചെയ്യണം, ശ്രീധരൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു സന്തോഷത്തോടുകൂടി ആ പ്രചോദനത്തോടുകൂടി ഞാൻ പോയിരുന്ന് ഒരു 3-3.5 മാസം കൊണ്ട് ഇത് എഴുതി തീർത്തു. പെട്ടെന്ന് എഴുതി തീർക്കാൻ കഴിയും, പക്ഷെ 10-40 വർഷത്തെ വായനയും പഠനവും ചിന്തയും ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. പെട്ടെന്നെന്ന് പറയുമ്പോൾ എഴുതി തീർത്തത് പെട്ടെന്നാണെന്നേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇതൊന്ന് വായിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ വായിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വായിച്ചു. ഒരു 4-5 ദിവസം കഴിഞ്ഞ് അദ്ദേഹം എന്നെ നടക്കാൻ പോകാനായിട്ട് വിളിച്ച് ഞങ്ങൾ പൂജപ്പുര മണ്ഡപത്തിൽ അദ്ദേഹം കാത്തിരിക്കുമ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ നടക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ സാർ ശ്രീധരൻ ഇരിക്കെ എനിക്ക് സ്വല്പം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു സങ്കീർത്തനം പോലെ വായിച്ചു, ഇറ്റ് ഇസ് എ ഗ്രേറ്റ് വർക്ക്. അപ്പോൾ ഞാൻ നടുങ്ങി പോയി. പിന്നെ സാറ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ, എന്തൊരു ഭാഷയാണത്, ഇത്ര ലളിതമായി ഇത്ര ഗഹനമായി ഒരു ഭാഷ സൃഷ്ടിക്കാൻ ശ്രീധരന് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചു, ഈ ഹൃദയത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ആൾ എന്ന് എങ്ങനെ എഴുതാൻ തോന്നി കുഞ്ഞെ എന്നൊരു അത്ഭുതത്തോടു കൂടി എന്നോട് നോക്കി. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. അപ്പോൾ പറഞ്ഞു, അത് മഹത്തായൊരു നോവലാണത് എന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ നടക്കാൻ പോകുന്നു. നടക്കാൻ പോകുമ്പോൾ നെടുനീളെ ആ യാത്രയിൽ സാർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കൽ തിരിഞ്ഞ് നിന്ന് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇതിന് എന്തെങ്കിലും ഈ നോവലിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ പറ, അത് ഞാൻ തിരുത്താം. അപ്പോൾ സാറിന് ചുണ്ടി വന്നു, ഞാൻ മലയാളത്തിൽ ഒരു മേജർ റൈറ്ററോടാണ് സംസാരിക്കുന്നത്, ആ ഗൗരവത്തിൽ കേൾക്കാമെങ്കിലേ ഞാൻ സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതിനകത്തെ ഭാഷയെക്കുറിച്ച് ആ കഥാപാത്രങ്ങളെ കഥാപാത്രം ദസ്തേവ്സ്കി തന്നെയാണുള്ളൂ കൂടുതലും ആവിഷ്കരിക്കുമ്പോഴൊക്കെ ദസ്തേവ്സ്കിയെ ഇത്രയേറെ അനുഭവിച്ച ശ്രീധരനെക്കുറിച്ച് എനിക്ക് വലിയ സ്നേഹവും ബഹുമാനവും തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനന്ദിച്ചു. അതായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ അനുഗ്രഹം ഈ നോവലിന്.
2: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ കവിതകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തളിയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തലി തുടരുന്നു. കണ്ണാന്തലിയിൽ ഇനി കേൾക്കാം നാടകം.
1: മാറിയിട്ടും മാറാത്ത മറയുടെ കറുത്ത ശീലയിൽ ഒരു കീറൽ വെളിച്ചം. റേഡിയോ നാടകം ജാതക കാഴ്ചകൾ.
2: മോന്റെ നാളെന്താ?
0: കാർത്തിക

ಓಂ ಹರಿಶ್ರೀ ಗಣಪತಾಯೇ ನಮಃ. ಅಭಿಜ್ಞಮಸ್ತು ಗುರುಭ್ಯೇ ನಮಃ. കൊല്ലവർഷം 1965 ആണ്ട് കർക്കിടക മാസം 2 ഇംഗ്ലീഷ് വർഷം 1990 ജൂലൈ 18 ബുധനാഴ്ച ഉദയാൽപരം 13:39 ഇന്ത്യൻ സമയം 11:42 വെളുപ്പിന് കാർത്തിക നക്ഷത്രം ചതുർത്ഥി പദത്തിൽ കന്നി ലഗ്നം പുരുഷ ജനനം സിദ്ധാർത്ഥ നാമധേയം

0: ഒരു തേങ്ങന മഴ. സിദ്ധു നീ ഇതെവിടൊക്കെ പോണ?
1: ഞാൻ ആ മുകേഷ് മണിക്കരുത്തേക്കടാ.
2: ഇത് എത്രാമത്തേടാ നിന്റെ ഒക്കെ ഒരു കാര്യം.
1: എന്തൊട്ട് പറയാനാ മോനെ, ജാതകം അത് നമ്മളെ കൊണ്ടേ പോവും. ഈ പണിക്കർക്ക് കൊണ്ട് കൊടുത്ത പൈസ ഉണ്ടായിരുന്നേ, ഇപ്പം എൻ്റെ വണ്ടിയുടെ ലോൺ അടഞ്ഞു തീർന്നേനെ. കോപ്പ്
2: നിനക്ക് അശ്വതീനെ തന്നെ നാഞ്ഞു നോക്കിയാൽ മതിയായിരുന്നേ.
0: അല്ല പിന്നെ
1: ഏ, അതൊക്കെ നിങ്ങളായിട്ട് എന്നെ പറഞ്ഞുണ്ടാക്കിയല്ലാ ബ്ലാഡിഫുൾസ്. നിങ്ങൾക്കറിയാലോ ചേട്ടന്മാർ രണ്ടാളും അടിച്ചുകൊണ്ട് വന്നതാ. നിങ്ങൾക്കൊക്കെ വേണ്ടി കുപ്പി പൊട്ടിച്ചു എന്നല്ലാതെ നാട്ടുകാർക്ക് അറിഞ്ഞൊരു സദ്യ കൊടുക്കാൻ പറ്റിയിട്ടില്ല മോനെ. പെണ്ണുങ്ങളെക്കാൾ കഷ്ടമാടാ വീട്ടിലെ എൻ്റെ അവസ്ഥ. വീട്ടിൽ വെച്ചെങ്ങാണോ ഒരു ഫോൺ കോൾ വന്നാൽ അമ്മയ്ക്ക് പേടിയാ. ഇനിയിപ്പോൾ ഞാനെങ്ങാനും ശോകമെന്ന് പറഞ്ഞാൽ എമ്മാതിരി കട്ട ശോകമെന്നറിയോ.
0: നമ്മുടെ മോൻ്റെ പ്ലാൻ എന്താ? മഴ മാറി.
1: അല്ല നിങ്ങളങ്ങട്ടാ, എന്നെ പ്രതാപേട്ടൻ്റെ വർക്ക്ഷോപ്പിലോട്ടൊന്ന് ഇറക്ക്, എൻ്റെ വണ്ടി എടുക്കണം.
2: സമയങ്ങളത് കേടാ. ഇതും കൂടി നോക്ക്, ശരിയായില്ലെങ്കിൽ നീ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്ക്. എന്നിട്ട് കുപ്പി പൊട്ടിക്കാനുള്ള പണി നോക്കടാ. വേണേ നമുക്കൊരു വൻ സദ്യ ഒരുക്കിക്കളയാം.
1: നിനക്ക് തമാശ, എനിക്ക് പ്രാന്ത് പിടിച്ചു തുടങ്ങി. തേങ്ങ ലീവും തീരാറായി. കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ.
3: ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസാ.

0: നീ എന്തുട്രൈ നോക്കി പഠിപ്പിക്കണേ, അങ്ങോട്ട് അടിക്കേ. ആ ബെസ്റ്റ്, നിനക്ക് ആ ബ്ലാക്കിനെ ചാർജ് ചെയ്യാറുന്നില്ലേ, ഇപ്പൊ എന്റെ ത്രൂ പോയിന്റ് കൂടി നശിപ്പിച്ചു.
1: ഡോണ്ട് വരെ ജോണി ചേട്ടാ, അടുത്തില് നമ്മൾ പൊളിക്കൂ, നിങ്ങൾ കളിക്കൂ.
0: ഉവ
2: ജോണി ചേട്ടാ, എന്തായി കളി? ബാക്കി ടീംസ് ഒക്കെ ഇവിടെ.
0: ആ സിദ്ധു, എടാ സുബൈറും വിനോദം കൂടി ചെപ്പാണ്ട് അറിഞ്ഞിട്ടോ, നീ ഇരിക്കടാ റൗണ്ട് കളിക്കാം. എന്താടാ നിന്റെ പെണ്ണ് കാണല്ലേ, നിന്റെ ലീവ് തീരുമ്പോഴേക്കും ശരിയാവോ?
2: ആ ഇങ്ങനെയാണേ നമ്മൾ രണ്ടാമണ പോയിട്ട് വരേണ്ടി വരും.
0: അല്ലടാ, കഴിഞ്ഞ ദിവസം നീ ഒരുങ്ങി പോണാണ്ടല്ലോ, എന്തായി?
3: മോൾക്ക് ജാതകത്തിൽ ചെറിയ ദോഷമുണ്ട്, ശുദ്ധജാതകം ചേരുമെന്ന് അറിയില്ല. എന്നാലും നിങ്ങളൊന്ന് പോയി നോക്ക്. ബാനു, ആ കുറിപ്പ്
1: നടത്തേ. അത് മൂഞ്ചി.
2: ആ അത് ശരിയായില്ല ചോണ്ടി ചേട്ടാ.
1: അല്ലടാ സിദ്ധു, നിന്റെ ജാതകം നമുക്കൊന്ന് മാറ്റി വെച്ചാൽ പ്രശ്നം തീർന്നില്ലേ?
0: അതൊക്കെ നമുക്ക് ശരിയാക്കാടാ.
1: നീ ഒന്ന് പെണ്ണ് കെട്ടാൻ നിക്കണ്ടടാ, കെട്ടിക്കഴിഞ്ഞാ പിന്നെ എല്ലാം തീരും. അനുഭവത്തിന്ന് പറയേ വിളിക്കണം. ഹലോ, എന്താ? ആ ഞാൻ ചത്ത്, നീ വെച്ചിട്ട് പോയേ, ഞാനങ്ങോട്ട് വരാം. വായി നോക്കി നിൽക്കാണ്ട് കളിക്കടാ.
4: ഹലോ ജോണി ചേട്ടാ, നിങ്ങൾ എന്തായിരുന്നു ഗൾഫിലേക്ക് തിരിച്ചു പോണേ?
0: സിദ്ധു കയറി രണ്ടു ദിവസം കഴിഞ്ഞ് ഞാനും കയറൂടാ.
2: ഓം ഹരിശ്രീ ഗണപതായ
5: നമഃ. അയ്യോ,
2: ഈ കുട്ടിയുടെ ജാതകം നല്ല ദോഷമുണ്ട്, ഇത്
5: ചേരില്ല,
2: ഭയങ്കര ദശാസന്ധിയേ.
5: മോനെ അതും ചേരില്ലെന്നാ പണിക്കര് പറഞ്ഞത്, ഭയങ്കര ദശാസന്ധി അത്രേ.
3: ശരി, ഇപ്പൊ നിങ്ങൾ വാടക വീട്ടിലാ? ഗൾഫിലെന്താ ജോലി?

0: ചെക്കനൊക്കെ
1: 8 മണിക്കല്ലേ ഡ്യൂട്ടി ഉള്ളു. ഒന്നും ഉള്ളിട്ട് പോവാൻ സമ്മതിക്കില്ല അല്ലേ. സിദ്ധു നീ എണീറ്റാ, രാത്രി 11 മണിക്കല്ല എന്റെ ഫ്ലൈറ്റ്.
2: ആ ജോണി ചേട്ടാ, ജോണി ചേട്ടൻ നേരത്തെ എത്തൂല്ലേ?
1: ആടാ ഞാൻ നേരത്തെ എത്തും, നീ കമ്പനിക്കാരോട് വരണ്ടെന്ന് പറഞ്ഞോട്ടോ.
2: അതല്ലേലും ഞാൻ പറഞ്ഞിട്ടുണ്ട്.
1: നിന്റെ ഹാൻഡ് ലഗേജിൽ ഒരു ബാർബി ഡോളിനും കൂടി ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ലേ? മോൾക്ക് ഇന്നലെ ഒരേ ഒരു വാശി ബാർബി ഡോൾ വേണമെന്ന് പറഞ്ഞ്. ആരതിപ്പോ കാണിച്ചു കൊടുത്തെന്നറിയില്ല. അല്ലെങ്കിൽ അപ്പന്മാരെ അടുത്തില്ലാത്ത മക്കളൊക്കെ ഇങ്ങനെ വാശി പിടിക്കടാ. ഞാൻ അടുത്തുണ്ടെങ്കിൽ എന്റെ നെഞ്ചത്ത് അങ്ങനെ ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടക്കും. തൽക്കാലം അപ്പം വരണവരെ അവളോട് ബാർബി ഡോളിനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറഞ്ഞിട്ട്.
2: ജോണി ചേട്ടൻ പോയിട്ട് നേരത്തെ വാ, എന്റെ ഹാൻഡ് ബാഗിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്.
3: ഹലോ, നീ ഒന്ന് ലൈനിൽ കിട്ടാ ഒരു മിനിറ്റ്. എടാ സിദ്ധു, ആ പാസ്പോർട്ട് ഐ ഡി ടിക്കറ്റ് ഒക്കെ എടുത്തില്ലേ?
1: ഡമ്മി ഇതിനെ നീ വരുന്നില്ലേ? ഓ, എന്റെ പെണ്ണിന് കുറച്ചെങ്കിലും റെസ്റ്റ് കൊടുക്കടേ.
3: ആ നിങ്ങൾ പോയിട്ടോ. ഓക്കെ, കല്യാണമൊക്കെ അടിച്ചു വിളിച്ചു പോയോ? ഓൾ ദി ബെസ്റ്റ്.
2: അപ്പോൾ ഓക്കെ അല്ലയാ.
3: ഡാ സിദ്ധു, വാട്സപ്പിൽ ഉണ്ടാവില്ലേ? അവിടെ എത്തിയ മെസ്സേജ് ഇട്ടോട്ടോ.
2: ആടാ നാട്ടിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾക്കൊരു പ്രത്യേക ഫീലിംഗ് അല്ലേ ജോണി ചേട്ടാ? ഹലോ
4: ഹലോ ഹലോ മോനെ, നീ എന്താ ഇന്നലെ വിളിക്കാൻ?
2: അത് ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് ലേറ്റായമ്മേ, പിന്നെ ഭയങ്കര തലവേദനയും, ഞാൻ വന്നപാടെ കിടന്നു.
4: എന്നിട്ട് മരുന്ന് കഴിച്ചില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്?
2: ഓ, അതൊന്നും ഉറങ്ങി എണീറ്റപ്പോ റെഡിയായി.
4: ആ പിന്നെ മോനെ, ആ പാലക്കാട് അമ്മ പോയി കണ്ട കുട്ടിയില്ലേ?
2: ഏത്? പാലക്കാട് കുറെ കണ്ടിട്ടുണ്ടല്ലോ.
4: എടാ, രഘുവിന്റെ ഭാര്യയുടെ ബന്ധുവില്ലേ, ഫോട്ടോ കണ്ടിട്ട് നീ കൊള്ളാന്ന് പറഞ്ഞിരുന്നല്ലോ.
2: ആ അതോ, എന്തായി?
4: ആ കുട്ടിയുടെ ജാതവും നിന്റെ ജാതവും തമ്മിൽ നല്ല ചേർച്ചയാ. എന്തുകൊണ്ട് ഉത്തമമാണെന്നാ പണിക്കര് പറഞ്ഞത്.
2: ഇനിയിപ്പോ ദശാസന്ധി വല്ലതും ഉണ്ടോ അതില്?
4: ദശാസന്ധി ഒന്നും ഇല്ല, അമ്മ അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
2: ജാതകം മാത്രം ചേർന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ വീടിന്റെ സ്ഥിതി, എന്റെ ജോലി, പഠിപ്പ് ഇതൊക്കെ ഒക്കണ്ടേ? ജാതകം നോക്കുമ്പോ എന്റെ ജോലി ഇഷ്ടപ്പെട്ടില്ല, ജോലിയും മറ്റും ഓക്കെ ആകുമ്പോ വിലങ്ങുതടി പോയ ജാതകവും.
4: ഇതെന്തായാലും ശരിയാവുന്ന അമ്മയ്ക്ക് തോന്നണത്.
2: ആ എന്തായാലും നോക്ക്, നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഓക്കെ ആണെങ്കിൽ മാത്രം മതി.
1: നീ എന്തുട്രീ ആലോചിച്ചിരിക്കണത്? എയർപോർട്ട് എത്താറായി? സിദ്ധു, പെണ്ണുകാണല്ല റെക്കോർഡിനെങ്കിൽ അത് നിനക്കെന്നെ കിട്ടിയിരുന്നുട്ടാ. എന്തോരം പെൺകുട്ടികളോടാ നീ കണ്ടത്. നിന്റെ ഒരു ജാതകം മണ്ണാങ്കട്ടിയും കോപ്പും, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ട.
2: കല്യാണത്തിന് മുന്നേ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണമെന്ന് എനിക്ക് എൻ്റെ ജീവിതം തന്നെ കാട്ടിത്തന്നു. നാള്, ജാതകം, ജോലി, ദശാസന്ധി, പങ്കാളിക്കോ അവരുടെ സ്വപ്നത്തിനോ ഇവിടെ ഒരു വിലയില്ല.
1: ഒക്കെ ശരിയാ ഇവിടെ, നിന്റെ അമ്മേനെ പറഞ്ഞിട്ടും കാര്യമില്ല. വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന ഏതൊരമ്മയ്ക്കും മക്കളുടെ കാര്യത്തിൽ അല്പ സ്നേഹക്കൂടുതൽ കൊണ്ടുള്ള ഈ ജാഗ്രതയൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാം നല്ല തന്നെ. പിന്നെ കല്യാണം അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ നടക്കും. നീ കേട്ടിട്ടില്ലേ, മണ്ണും പെണ്ണും അതിനൊക്കെ ഓരോരോ സമയമുണ്ട് മോനെ. പിന്നെ നമ്മുടെ പിള്ളേരോട് പറയണം കല്യാണത്തിൻ്റെ ലൈവ് വീഡിയോടാ. ആ ഇല്ല വേണ്ട, അതൊക്കെ ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്. നീ ഇനി കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളിൽ ശ്രദ്ധിച്ചോ.
5: പിള്ളേരൊന്ന് മാറി. എടാ വിനോദേ, സമയം കളയാതെ തുടങ്ങടാ. പിള്ളേരെ ഒന്ന് മാറി നിൽക്ക അങ്ങോട്ടെ.
6: അങ്ങനെ വർഷങ്ങളോളം മണ്ണു നോക്കി നടന്ന ഇത്രയും ശുദ്ധനായ നമ്മുടെ ഈ ശുദ്ധജാതക്കാരനെ കല്യാണത്തിന്റെ അന്ന് തേച്ചു പോയ ആ കൊച്ചുമങ്ങൾക്ക് ഭാവിയിൽ എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പേരിലും എൻ്റെ പേരിലും ആശംസിക്കുന്നു. പിന്നൊരു കാര്യം, പ്രേമിക്കുന്നതിന് ഞാൻ ഉതിരൊന്നുമല്ല, പക്ഷെ കാര്യങ്ങൾ ഇത്ര വരെ എത്തിക്കാൻ നിൽക്കരുതെന്ന് പ്രണയിക്കുന്നവരോടും കല്യാണം ആലോചിക്കുമ്പോൾ പെൺകുട്ടികളുടെ മനസ്സറിയണമെന്ന് വീട്ടുകാരോടും അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോണേ.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ടനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.

நீரழகினொடு சமாஸ்வாச எந்தம் நிதாந்தம் க்ஷீராம்போதௌ புஜங்காதிபசயனதலே யோக நித்ராமுதாராம் நேரே கை கொண்டு லக்ஷ்மி குளிர்முல புணரும் பத்மநாபம் பஜேதா. புருஷார்த்த சதுஷ்டயத்தை சாதிப்பானாய் கொண்டு அகில ஜகதாதாரபூதனாய் சச்சிதானந்தஸ்வரூபனாய் பக்தவத்சலனாயிருக்கிறீநாராயணன் ஸ்ரீமல் பாதாரவிந்தங்களே ஹய கமலகர்ணிக மத்தியத்திங்கலம் மாறுவச்சு நிஸ்துலக்தி புரஸ்ஸரமாகும் வண்ணம் உபாசிச்சு கொள்ளணம். குரு காருண்யலக்ஷ்மி நியோகால் எங்கிலோ பண்ட யதுவம்சிரேஷ்டனாயிருக்க பகவான் ஸ்ரீகிருஷ்ணன் பாண்டவருட தௌத்தியத்தை நிர்வகிப்பானாய்கொண்டு தாருகோபஸ்தாபிதமாயிருக்கிற ரதத்தில் கேறி ஹஸ்தினாபுரியை பிராபிச்சு அன்னுராத்திரி விதுரபவனத்திங்கள் கழிஞ்ச பித்தேந்த பிரபாதத்திங்கள் கௌரவசபியங்கிலேக்கு புறப்படுகையும் செய்து ஆ சமயத்திங்கள் கௌரவச்சக்கரவர்த்தி துரியோதனன் தன் சபாவாசிகளோடாய்கொண்டு இவண்ணம் பரையூதம் செய்து ஆயது எப்பிரகாரமாகுனது. ஹே பூபா ஷ்ணுதாதராது பகதோதூத பிரதா ஜன்மநாம் மாயா மோஹித மூடலோக கலித ப்ரௌடி ச கோபாலக பிரத்யுத்தாஸ்யதி யோஸ்யதாஸ்யதி சமே தண்டிய சுவர்ணமிதம் பாரத்வாதசகேன சசன நிராகர்த்தா ஜகத்யாமிதி. ஹே பூபா ஸ்ரேணுத அல்லே பூபன்மாரே நீங்கள் ஸ்ரவிக்கணும், அல்லே ராஜாக்கன்மாரே நீங்கள் கேட்கணும். ஈ கேட்கணும்னு பரையல பல விதத்திலாவாம் லே. எங்கனையா ஞான் சில காரியங்களொக்கே பரையானாய்ட்டா இவட வந்துள்ளது, அது பரையணுண்டு. நீங்கள் எல்லாவரும் அது தயவாய் கேட்கணே. ஒரு அபேட்சையாய்ட்டு இங்கனாவாம், இனி வேறொரு தரத்திலாவாம். அதே ஞான் சில காரியங்களொக்கே பரையணுன்னு அது பரையும் செய்யும், வேணி கேட்காம். இனிப்ப கேட்டில்லன்னு வச்சு எனிக்கு வலிய விரோதம் இல்லாட்டோ. இனிப்ப அது ரெண்டும் அல்லாண்டு மூணாமதொரு மார்க்கம் உண்டு. எந்தாது? ஞான் சில காரியங்களொக்கே பரையானாய்ட்டா இவட வந்துள்ளது. ஞான் பரண காரியங்கள் நீங்கள் எல்லாவரும் ஆத்யந்தம் சஸ்ரத்தம் சநிஷ்கரிஷம் கேட்கணும் கேட்டோளணம். அதுவா ஆர்க்கெங்கிலும் கேட்கான் பாவில்லெங்கில் ஞான் கேள்விக்கும் ஒரு சாசனையிட்டு. இதா துரியோதனன் உண்டாயது, கேட்டோளணம். அல்ல ராஜாக்கன்மாரு, ஞான் பரண காரியங்கள் நீங்கள் எல்லாவரும் கேட்கணும். ஆ மகாராஜாவின் அத்த நிர்பந்தாங்க கேட்காம். ஈச்சை கூட கேட்டுட்டு ஈச்சை கூட அங்கிட்டு கழஞ்சேக்காம் ஆனில் அங்கே வெறத கேட்டா போரா. பின்னையோ ஆதரால் ஸ்ரேணுத ஆதரவோடு கூடி சிரவிக்கணும். ஞான் பரண காரியங்கள் நீங்கள் எல்லாவரும் ஆதரவோடு கூடி கேட்கணும். அதுங்கனையா ஒராள் இருந்து கேட்கண கண்ட ஆதரவோடு கூடிட்டாணோ அல்லாண்டாணோ ஒன்று மனசிலக்கா பற்றோ? பின் எங்கனையா அது சாதிக்கானாங்கில் பரையண காரியம் கேட்டு கழிஞ்சு செய்யண பிரவர்த்தி கண்டால் மனசிலக்கா பற்றும் ஆதரவோடு கூடிட்டாணோ அல்லாண்டாணோ கேட்டதுன்னு. அல்லே ராஜாக்கன்மாரு, ஞான் பரையண காரியங்கள் நீங்க எல்லாவரும் ஸ்ரத்தையோடு கூடி கேட்கணும். இனி எந்த எனிக்கு நீங்களோடு பரையானதுன்னே தூத உபகத ஒரு தூதன் வரவுண்டு இவடக்கு, அதா எனிக்கு நீங்களோடு பரையானது. ஆஹா இதா பத்திரக்கேமாய்ட்டு கேட்கணும் கேட்டோளணும் கேள்விக்கன்னு ஒரு தூதன் வரவுண்டு. ஒரு ராஜ்யவும் ராஜதானியൊക്കെ ആകുമ്പോ പതിവുള്ളതല്ലേ, അന്യരാജ്യത്തു നിന്ന് ദൂതന്മാർ ഇങ്ങോട് വരാ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞേക്ക ഇതൊക്കെ പതിവുള്ളതല്ലേ എന്നാണെങ്കിൽ ആരുടെ ദൂതനാ ഇന്ന് ഇവിടേക്ക് വരണതെന്നാ? ആരുടെ ദൂതനാ? പൃഥാ ജന്മനാം ദൂത, പൃഥാ ജന്മാക്കളുടെ ദൂതനാണ് ഇന്ന് ഇവിടേക്ക് വരണത്. ആ പൃഥാ ജന്മാക്കൾ ഉണ്ടല്ലോ, ആ കുന്തി പുത്രന്മാര്, അവരുടെ ദൂതനാണ് ഇന്ന് ഇവിടേക്ക് വരണത്. ദുര്യോധനൻ പാണ്ഡവര് എന്ന് പറയില്ല, പാണ്ഡുവിന്റെ പുത്രന്മാരല്ല എന്നാ വാദം. അതുകൊണ്ട് എന്നെ അപ്പൊ ഒന്നും കൊടുക്കണ്ടെന്ന് നിശ്ചയിച്ചുള്ളതേ. ആ കുന്തി പുത്രന്മാരുണ്ടല്ലോ, നാലഞ്ചു കൂറ്റന്മാര്, അവരുടെ ദൂതനാണ് ഇവിടേക്ക് വരണത്. ഇപ്പൊ സംശയിക്കണ്ടാവും, അവരുടെ ദൂതൻ ഇതിനു മുമ്പൂടെ വന്നിട്ടുണ്ടല്ലോ, പിന്നെന്താ ഇത്ര പ്രത്യേകിച്ച് പറയാന്നാണെങ്കിൽ ആരാണ് അവരുടെ ദൂതനായിട്ട് ഇന്ന് ഇവിടേക്ക് വരണത് എന്നാ? ആരാ? സ ഗോപാലക
ബാലക ആ ഗോപാലകനുണ്ടല്ലോ, അവനാണ് അവരുടെ ദൂതനായിട്ട് ഇന്ന് ഇവിടേക്ക് വരുന്നത്. ആ ഗോപാലകൻ എന്ന് പറഞ്ഞാൽ അവനെ അറിയാതെ കണ്ട് ഇന്ന് ഈ ലോകത്ത് വേറെ ആരുമില്ല എന്ന് വേണം പറയാൻ. ആ കൃഷ്ണൻ കൃഷ്ണൻ എന്നൊക്കെ പറയണില്ലേ, ഒരു വിദ്വാൻ, ഒരു കള്ളൻ, വഷളൻ, കൊള്ളരുതാത്തവൻ, അവൻ തന്നെ. ആ പശുക്കളെ മേച്ച് നടക്കണില്ലേ ഒരു യാദവൻ, അവനേക്കാളും വഷളനായിട്ടുള്ള ഒരാള് വേറെ ഇല്ല എന്ന് വേണം പറയാൻ. ചെറുപ്പത്തിൽ തന്നെ അവന്റെ ശീലം എന്താ അറിയോ, മോഷണ. നന്നേ ചെറുപ്പത്തിൽ തന്നെ അന്യഭവനങ്ങളിൽ പോയിട്ട് വെണ്ണയും പാലൊക്കെ കട്ട് ഭക്ഷിക്കുക. കുറച്ചുകൂടി പ്രായമായപ്പോഴോ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല, സാധനം മാറിയേ ഉള്ളൂ. സ്ത്രീകൾ കുളിക്കണോടത്തുനിന്ന് വസ്ത്രങ്ങൾ അപഹരിക്കാന്നായി. കുറച്ചുകൂടി പ്രായമായപ്പോഴോ സ്ത്രീകളെ തന്നെ അപഹരിക്കാന്നായി. ഇങ്ങനെ അവന്റെ കഥകള് പറയാൻ പറ്റാത്തതാ. അത്രയ്ക്ക് വഷളനായിട്ടുള്ള ഒരാളാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന വിദ്വാൻ. ഇപ്പൊ സംശയിക്കണ്ടാവും, ഇത്ര വഷളനായിട്ടുള്ള ഒരാൾക്ക് വരാൻ പറ്റിയതാണോ ഈ സഭ? ഏതാ ഈ സഭ? കൗരവസഭ, ഭാരതസഭ, ഇതുപോലെ യോഗ്യമായിട്ടുള്ള ഒരു സഭയിലേക്ക് ഇത്ര വഷളനായിട്ടുള്ള ഒരാൾക്ക് വരാൻ പറ്റുമോ എന്നാണെങ്കിൽ പറ്റുന്നുണ്ട് അല്ലേ. കാലത്തിന്റെ വൈഭവം എന്ന് വേണം പറയാൻ. ഭൂരിപക്ഷത്തിനാണല്ലോ ഇപ്പൊ വില. മഹാകേമനായിട്ടുള്ള ഒരാളെ കേമൻ എന്ന് പറയാൻ നാലാളേ ഉണ്ടാവുള്ളൂ. അയാൾക്ക് എവിടെയും പോവാനും പറ്റില്ല, ആരും എവിടെയും പറഞ്ഞയക്കില്ല. എന്നാൽ ആറു വഷളനായിട്ടുള്ള ഒരാളുടെ പിന്നില് അനവധി ആൾക്കാര് ജയ് ജയ് പാടാൻ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് എവിടെ വേണമെങ്കിലും പോവുകയും ചെയ്യാം, ആരും എവിടെ വേണമെങ്കിലും പറഞ്ഞയക്കുകയും ചെയ്യും. ഇപ്പൊ സംശയിക്കണ്ടാവും, അനവധി ആൾക്കാര് പിന്നിൽ കൂടണമെങ്കിൽ അതിനും വേണ്ടേ ചില യോഗ്യത എന്നാണെങ്കിൽ അതിനുള്ള ചില യോഗ്യതയ്ക്ക് അവനുണ്ട്. എന്താ അത്? മായാമോഹിതമൂഢലോകലിത പ്രൗഢി. മായ കൊണ്ട് മോഹിതങ്ങളായിട്ടുള്ള മൂഢലോകങ്ങളാൽ കലിതയായിട്ടുള്ള പ്രൗഢിയോടുകൂടിയവനാണ് കൃഷ്ണൻ. ഇവന് ചില മായാശക്തികളൊക്കെ ഉണ്ട്. ഇവന്റെ മായാശക്തികൾക്ക് അധീനരായിട്ടുള്ള വിഡ്ഢികളായുള്ള ജനങ്ങളാണ്, ഒരു കഥയില്ലാത്ത ജനങ്ങളാണ് ഇവൻ കേമനാണ് കേമനാണ് എന്നൊക്കെ പറയണത്. മാത്രല്ല, ചിലരിപ്പവൻ ഭഗവാനാണ് ഈശ്വരനാണ് എന്നൊക്കെ പറഞ്ഞ് നാമം ജപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയ്ക്ക് വഷളനായിട്ടുള്ള ഒരാള് വേറില്ല എന്ന് വേണം പറയാൻ. വന്നോട്ടെ പൊക്കോട്ടെ, അതിനിപ്പോ ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണെങ്കിൽ അല്ലേ സഭാവാസികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതല്ല. പിന്നെയോ, ആ കൃഷ്ണൻ ഈ സഭയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ, നിങ്ങളാരും അവനെ മാനിക്കരുത്. യോഗ്യന്മാരായിട്ടുള്ള ഭൂമിപാലന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ സഭയില് ഒരു പശുപാലൻ വന്ന് എന്ത് ചെയ്യേണ്ടത്? അവനെ അപമാനിച്ച് അങ്ങോട്ട് അയക്കണം. ഇപ്പൊ സംശയിക്കണ്ടാവും, ഒരാൾ വരുമ്പോ മാനിക്കല്ലേ വേണ്ടത്, അപമാനിക്കാണോ എന്നാണെങ്കിൽ ആ കൃഷ്ണൻ ഈ സഭയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളാരും അവനെ ആദരിക്കരുത്. ആദരിക്കരുത് എന്നൊക്കെ പറയുമ്പോ പല തരക്കാരും ഉണ്ടാവും സഭയില്, ആദരിക്കണം എന്നുള്ളവരും ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും എന്റെ വാക്ക് കണക്കാക്കാതെ കണ്ട് യപ്രത്യുത്ഥാസ്യതി അവനെ പ്രത്യുത്ഥാനം ചെയ്താൽ, ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് അവനെ ആദരിക്കാൻ പുറപ്പെട്ടാൽ സമേതണ്ഡ്യ അവനെ ഞാൻ ശിക്ഷിക്കും.

മനുഷ്യന്റെ കൈകളിൽ നിന്ന് മതം ഒരു വിമോചന മാർഗമല്ലാതായി, ഒരു തടവറയായി മാറുന്നതിന്റെ ദാർശനികമായ ദുരന്തം ഈ ഗാനത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നു. ഗാനത്തിന്റെ തുടക്കം തന്നെ സാമൂഹിക ചിന്തയുടെയും ഏറ്റവും അടിസ്ഥാനപരമായ സത്യത്തെ തലകീഴായി നിർത്തുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചോ മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചോ? പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. എന്നാൽ വയലാർ ഈ ക്രമം തിരുത്തിക്കൊണ്ട് മനുഷ്യന്റെ ആവശ്യങ്ങളിൽ നിന്നാണ് മതങ്ങളും മതങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്നാണ് ദൈവങ്ങളും രൂപപ്പെട്ടത് എന്ന് സ്ഥാപിക്കുന്നു. മനുഷ്യന്റെ മനഃശാസ്ത്രപരമായ ആവശ്യങ്ങളെയും സാമൂഹിക കെട്ടുപാടുകളെയും കവി ഇവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്നുള്ള ഈ കൂട്ടുകെട്ട് ഭൂമിയിൽ ഇറങ്ങി വരുമ്പോൾ സൗഹൃദത്തിനോ സ്നേഹത്തിനോ വേണ്ടിയല്ല ശ്രമിക്കുന്നത്. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. മണ്ണിന്റെ പങ്കുവയ്ക്കൽ സ്വാഭാവികമാണ്. എന്നാൽ മനുഷ്യന്റെ മനസ്സിനെ പങ്കുവച്ച് അതിരുകൾ സൃഷ്ടിക്കുന്നതിലെ ദുരന്തമാണ് കവി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മതസൃഷ്ടി സമൂഹത്തിൽ ഉണ്ടാക്കിയ വിഭജനത്തിന്റെ ഫലമാണ് അടുത്ത വരികളിൽ അവതരിപ്പിക്കുന്നത്. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാൽ അറിയാതായി, ലോകം ഭ്രാന്താലയമായി. മനുഷ്യൻ എന്ന പൊതുസ്വത്വം നഷ്ടപ്പെട്ട് വ്യക്തികൾ മതത്തിന്റെ ലേബലുകളായി ചുരുങ്ങുന്നു. മതത്തിന്റെ അതിർവരമ്പുകൾ കാരണം നമ്മളെ കണ്ടാൽ അറിയാതെയായി എന്ന പ്രയോഗം മനുഷ്യബന്ധങ്ങളിലെ വലിയ വിള്ളലിനെയാണ് സൂചിപ്പിക്കുന്നത്. ആയിരമായിരം മാനവഹൃദയങ്ങൾ ആയുധപ്പുരകളായി മാറുന്നു. സ്നേഹവും കാരുണ്യവും നിറയേണ്ട ഹൃദയങ്ങളിൽ വിദ്വേഷവും യുദ്ധക്കൊതിയും നിറയുന്ന ഭീകരമായ അവസ്ഥയാണിത്. മനുഷ്യന്റെ ഈ വിഭജനം ലോകത്തെ ഒരു ഭ്രാന്താലയമായി മാറ്റിയെന്ന് വയലാർ പ്രഖ്യാപിക്കുന്നു. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യർ തമ്മിലുള്ള യുദ്ധത്തിൽ ദൈവത്തിന്റെ സന്ദേശങ്ങൾ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ദൈവികമായ മൂല്യങ്ങൾ ഇല്ലാതാകുമ്പോൾ ചെകുത്താൻ സന്തോഷത്തോടെ ചിരിക്കുന്നു എന്ന ബിംബം ഈ അവസ്ഥയുടെ ദാർശനികമായ അധപതനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗാനത്തിന്റെ അവസാന ഖണ്ഡിക മാനവരാശിയോടുള്ള തീവ്രമായ ചോദ്യങ്ങളാൽ സമ്പന്നമാണ്. സത്യമെവിടെ? സൗന്ദര്യമെവിടെ? സ്വാതന്ത്ര്യമെവിടെ? നമ്മുടെ രക്തബന്ധങ്ങൾ എവിടെ? നിത്യസ്നേഹങ്ങൾ എവിടെ? മതങ്ങൾ വിഭജനം സൃഷ്ടിച്ചപ്പോൾ നഷ്ടപ്പെട്ട അടിസ്ഥാനപരമായ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചാണ് കവിയുടെ ചോദ്യം. സത്യം, സൗന്ദര്യം, സ്വാതന്ത്ര്യം തുടങ്ങിയവയ്ക്ക് മതഭിത്തികൾക്കുള്ളിൽ സ്ഥാനമില്ലാതാകുന്നു. എല്ലാറ്റിനും ഉപരിയായി രക്തബന്ധങ്ങളെയും നിത്യസ്നേഹങ്ങളെയും പോലും മതം എങ്ങനെ തകർത്തു എന്ന് കവി വിലപിക്കുന്നു. ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ളൊരു അവതാരങ്ങൾ എവിടെ? മനുഷ്യനെ നേർവഴിക്ക് നടത്താൻ യുഗങ്ങളായി അവതാരങ്ങൾ വരാറുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യൻ സ്വയം സൃഷ്ടിച്ച ഈ അന്ധതയിൽ ആ അവതാരങ്ങൾ പോലും എവിടെ പോയി എന്ന് കവി നിസ്സഹായതയോടെ ചോദിക്കുന്നു. മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. ഗാനം അവസാനിപ്പിക്കുന്നത് ശക്തമായ ഒരു തിരിച്ചടിയോടെയാണ്. ആദ്യ ഖണ്ഡികയിൽ ദൈവം മരിക്കുമ്പോൾ ചെകുത്താൻ ചിരിക്കുന്നു. എന്നാൽ അവസാന ഖണ്ഡികയിൽ മനുഷ്യൻ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. മതങ്ങളുടെ ലക്ഷ്യം മനുഷ്യന്റെ നന്മയാണെങ്കിൽ മനുഷ്യൻ മരിക്കുമ്പോൾ മതങ്ങൾ സന്തോഷിക്കുന്ന അവസ്ഥ മനുഷ്യനേക്കാൾ വലുതായി മതസ്ഥാപനങ്ങൾ വളർന്നു എന്നതിന്റെ ക്രൂരമായ സത്യം വിളിച്ചു പറയുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഈ ഗാനം മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ ഏറ്റവും ധീരവും ദാർശനികവുമായ വിമർശനങ്ങളിൽ ഒന്നാണ്. മതത്തെ ഒരു കെട്ടുപാടായി കണ്ട് മനുഷ്യന്റെ സ്നേഹബന്ധങ്ങളെയും സ്വാതന്ത്ര്യത്തെയും അതെങ്ങനെ ഇല്ലാതാക്കിയെന്ന് ഈ ഗാനം ഓർമ്മിപ്പിക്കുന്നു. മതം തിന്നു ജീവിക്കുന്നവർക്ക് നേരെയുള്ള ഒരു ചാട്ടുളിയാണ് ഈ ഗാനമെന്ന് പറയാതെ വയ്യ. വർഗവർണ്ണ മതവ്യത്യാസങ്ങൾക്കപ്പുറം മനുഷ്യൻ എന്ന ഒറ്റ സ്വത്വത്തിലേക്ക് ലോകം തിരിച്ചു വരേണ്ടതിന്റെ അനിവാര്യതയാണ് വയലാർ ഈ ഗാനത്തിലൂടെ പ്രവചിക്കുന്നത്.

0: കണ്ണാന്തലിയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
1: പെണ്ണെഴുത്തിൽ ഇന്ന് മിനി കവിതകളിലെ മൊഴിയഴക്. മിനി ഗോപിനാഥ് എഴുതിയ മിനി കവിതകൾ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥാലോകത്തിൽ തിരുമല ശിവൻകുട്ടി എഴുതിയ കുറിപ്പ്. മിനി ഗോപിനാഥ് എഴുതിയ മിനി കവിതകളിൽ അർത്ഥവ്യാപ്തിയും മൊഴിയഴകുമുള്ള

401 കുറും കവിതകൾ ഉൾച്ചേർത്തിരിക്കുന്നു. ഈ കൃതിക്ക് ഹ്രസ്വവും അർത്ഥസമ്പുഷ്ടവുമായ കാവ്യ പ്രവേശികയാൽ അനുഗ്രഹിച്ചിരിക്കുന്നത് പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയാണ്. മിനി ഗോപിനാഥിന്റെ കുറും കവിതയ്ക്ക് കുന്നിമണിയുടെ അഴകും മഞ്ചാടിക്കുരുവിന്റെ മനോഹാരിതയുമുണ്ട്. വിപുലമായ ആശയപ്രപഞ്ചം സമ്മാനിക്കുന്ന ലഘുകവിതകൾ, ഒരു വിത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മഹാവൃക്ഷം പോലെ, ഒരു ജലബിന്ദുവിൽ രൂപം കൊള്ളുന്ന മഹാസാഗരം പോലെ, സപ്തവർണ്ണങ്ങളുടെ മാരിവില്ലും സപ്തസ്വരങ്ങളുടെ സംഗീതവും ഓരോ രചനയിലും വായനക്കാരന് അനുഭവപ്പെടും. ചെറിയവ കാഴ്ചയിൽ മനോഹരമാണ്. ഒട്ടകപ്പക്ഷിയെ കാണുന്നതിനേക്കാൾ സൗന്ദര്യം അടയ്ക്കാക്കുരുവിയെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഈ മാനസികാവസ്ഥയിലാണ്. മിനിയുടെ ചെറുകവിതകളിൽ സ്ത്രീപക്ഷം, രാഷ്ട്രീയം, ജീവിതം, പ്രണയം, സാമൂഹികം, ഭാഷയുടെ പദച്ചേർച്ചയിലുണ്ടാകുന്ന വിസ്മയം എന്നിവ പ്രത്യക്ഷീഭവിക്കുന്നു. പല കവിതകളും തത്വചിന്തയും ദാർശനികതയും കൊണ്ട് ഉജ്ജ്വലമാകുന്നു. അവ ജീവിതത്തിന്റെ ചൂടും ചൂരും പകർന്നു തരുന്നവയുമാണ്. ചില കവിതകളെടുത്ത് ഉദാഹരിക്കുന്നതിനേക്കാൾ നല്ലത് അത് വായിച്ച് ചിന്തകൾക്ക് തീ കൊടുക്കുകയാണ് ഈ കവിയോടും അവരുടെ രചനകളോടും നമുക്ക് ചെയ്യാനുള്ളത്. 3-3 അക്ഷരങ്ങൾ, 3-3 വാക്കുകൾ, ഇവയിലൂടൊരു യാത്ര, ജനനം, ജീവിതം, മരണം, 3 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ജീവിതാവസ്ഥകൾ ഏറെ ചിന്തിക്കാൻ വക നൽകുന്ന കവിതയാണ്. പെൺമയുടെ സ്വരം ഉച്ചത്തിൽ മുഴക്കുമ്പോഴും ആൺമയെ നിഷേധിക്കുന്നില്ല കവി. ആണിനു വേണ്ടത് നട്ടല്ലാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വെട്ടത്തും മറയത്തും പെണ്ണിനു പെൺമയും നട്ടല്ലാണിന്നും നന്ന്. പെണ്ണിന്റെ സാമൂഹിക അവസ്ഥ ഇന്നും പരിതാപകരമാണെന്ന് പല കവിതകളിലും സൂചന നൽകുന്നു കവി. പദങ്ങളുടെ ചേർച്ചയിലുണ്ടാകുന്ന നക്ഷത്ര ശോഭ ചില കവിതകളിൽ വേറിട്ട് കാണുന്നു. അർത്ഥവ്യതിയാനങ്ങളുടെ സൂചന വാക്കുകളുടെ മാസ്മരിക ഭാവമായി ചിത്രീകരിക്കുന്ന കവിതകളും ധാരാളം. കണ്ണീരുപ്പിന്റെ രുചിഭേദത്തിൽ അലിയുമ്പോഴും കടലാഴത്തിലെ മഴവില്ല് ദർശിക്കുന്ന മിനി ഗോപിനാഥിന് കാവ്യലോകത്ത് ഒരിടമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ മിനി കവിതാ പുസ്തകം.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദം. പ്രിയ ശ്രോതാക്കളെ, ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയെക്കുറിച്ച് കേൾക്കാം. ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി അപ്രതീക്ഷിതമായി സംഗീതത്തിന്റെ മഹാപ്രവാഹത്തിൽ വന്നു ചേർന്ന ഒരു അഭ്രവാളിയുടെ കഥ. മലയാള ഗാനശാഖയുടെ ഭക്തിഭാവങ്ങൾക്ക് ചിരഞ്ജീവത്വം നൽകിയ കവി ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി. വിധിയൊരുക്കിയ ഒരു പരീക്ഷണശാലയിൽ സാക്ഷാൽ വയലാർ രാമവർമ്മയുടെ നിഴലിൽ നിന്നുകൊണ്ട് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എന്ന ആലാപന സൃഷ്ടാവ് സിനിമയിൽ പിറന്നുവീണ കഥ കാലം കാവ്യാത്മകമായി എഴുതിവെച്ച ഒരു അത്ഭുതമാണ്. 1976 എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത തുലാവർഷം എന്ന ചിത്രത്തിന്റെ പിറവിയോടെയാണ് ആ വിസ്മയം ബന്ധപ്പെട്ട് കിടക്കുന്നത്. അന്ന് പാട്ടെഴുത്തിന്റെ ലോകം തന്റെ മുന്നിൽ ഒരു താമര പുയക പോലെ വിടരുമോ, അതോ ഒറ്റയടിപ്പാതയിൽ അവസാനിക്കുമോ എന്ന ആകാംക്ഷയിൽ ഒരു പാവം തൃശൂർക്കാരൻ കവി ചെന്നൈ നഗരത്തിലെ ഹോട്ടൽ മുറിയുടെ ഏകാന്തതയിൽ തന്റെ വിധി കാത്തിരുന്നു. കാരണം ആ വിധി നിർണയിക്കേണ്ടത് സംഗീതലോകത്തെ അധികായനായ സലിൽ ചൌധരിയുടെ വിരൽത്തുമ്പിൽ നിന്നായിരുന്നു. വയലാറിനു വേണ്ടി കാത്തുസൂക്ഷിച്ച കസേരയിലേക്ക് തന്റെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള ഒരവസരമായി ആ വിളി ചൊവ്വല്ലൂരിനെ തേടിയെത്തിയത് യാദൃശ്ചികം മാത്രമായിരുന്നില്ല, അത് നിയോഗമായിരുന്നു.

അക്കാലത്തെ ചെന്നൈ നഗരത്തിലെ ഒരു ഹോട്ടൽ മുറി തീവ്രമായ കലാസൃഷ്ടിയുടെ ഒരു രംഗവീതിയായിരുന്നു. അവിടെ അക്ഷമനായി കാത്തിരുന്നത് ലോകോത്തര സംഗീതജ്ഞൻ സലിൽ ചൗധരി അഥവാ സലിൽദ ആയിരുന്നു. അദ്ദേഹത്തിന് അന്ന് രാത്രി തന്നെ മുംബൈയിലേക്ക് മടങ്ങിയെത്തേണ്ട അടിയന്തര സാഹചര്യമുണ്ടായിരുന്നു. സിനിമയിലെ യമുനെ നീ ഒഴുകൂ, കേളി നളിനം വിടരുമോ എന്നീ ഗാനങ്ങൾ എഴുതി വയലാർ രാമവർമ്മ സ്ഥലം വിട്ടിരുന്നു. എന്നാൽ അവശേഷിക്കുന്ന ഒരു ഗാനം കൂടി അദ്ദേഹത്തിന്റെ തോലികയിൽ നിന്ന് പിറക്കേണ്ടതുണ്ടായിരുന്നു. നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ നായർ ഗാനരചയിതാവിനെ തേടി ചെന്നൈ നഗരം അരിച്ചുപെറുക്കിയെങ്കിലും വയലാർ എത്തിച്ചേരാതെ വന്നതോടെ ആ മുറിയിലെ ആകാംക്ഷയും സമ്മർദ്ദവും അണപൊട്ടിയൊഴുകാൻ തുടങ്ങി. ഈ സമ്മർദ്ദത്തിന്റെ തീച്ചുളയിൽ നിന്നാണ് ലളിതഗാന രചനയിൽ തന്റെ പ്രാവീണ്യം നിർമ്മാതാവിനും ഒപ്പമുണ്ടായിരുന്ന രാമു കാര്യാട്ടിനും അറിയാമായിരുന്ന ചൊവല്ലൂർ കൃഷ്ണൻകുട്ടിക്ക് പാട്ടെഴുതാൻ ക്ഷണമെത്തുന്നത്. ഹാർമോണിയത്തിന്റെ കട്ടകളിൽ സലിൽദായുടെ നേർത്ത വിരലുകൾ ഒഴുകി അപ്രത്യക്ഷമാവുന്നത് ഒരു ചെറിയ ഉൾക്കിടിലത്തോടെ നോക്കിയിരുന്ന ചൊവല്ലൂർ തന്നോട് തന്നെ പറഞ്ഞു, ഇതാ നിന്റെ പരീക്ഷണ ഘട്ടം. ഇവിടെ ജയിച്ചാൽ നിനക്ക് സിനിമാ പാട്ടെഴുത്തുകാരനാകാം, അല്ലെങ്കിൽ ഈ മോഹം എന്നേക്കുമായി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വണ്ടി കയറിക്കൊള്ളുക. സിനിമാ സംഗീതത്തിലെ ഏറ്റവും വലിയ പ്രതിഭകളായ ശൈലേന്ദ്രയുടെയും ഗുൽസാറിന്റെയും വയലാറിന്റെയും ഒക്കെ സിംഹാസനത്തിലിരുന്ന് ആദ്യമായി ഈണത്തിനനുസരിച്ച് പാട്ടെഴുതേണ്ടി വന്ന ഒരു പാവം ചൊവല്ലൂർക്കാരന്റെ മനസ്സിലെ തീവ്രമായ ഉൾവലിച്ചിൽ ആ മുറിയിൽ നിറഞ്ഞു നിന്നു.

സിനിമാ ഗാനരചന എന്ന മഹാമേരുവിന് മുന്നിൽ പകച്ചു നിന്ന ആ നിമിഷം ചൊവ്വലൂർ അനുഭവിച്ച മാനസിക സംഘർഷം ചെറുതായിരുന്നില്ല. സലിൽദ മൂന്ന് തവണ ഈണം മൂളി കേൾപ്പിച്ചിട്ടും അതിന്റെ സ്കെയിലും ഭാവവും ഉൾക്കൊള്ളാനാവാതെ അദ്ദേഹം മീഴ്ച്ചു നിന്നു. ഹോട്ടൽ മുറിയുടെ തണുപ്പിലും മനസ്സിനുള്ളിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ആ ലോകപ്രശസ്ത സംഗീതത്തിന്റെ താളവും ഗതിയും തിരിച്ചറിയാൻ കഴിയാതെ അദ്ദേഹം വിഷമിച്ചു. അപ്പോഴാണ് ആശാഭംഗത്തിന്റെയും പ്രതീക്ഷയുടെയും കനംതൂങ്ങിയ നോട്ടവുമായി രാമകരിയാട്ട് ഒരു നോട്ടുബുക്കും പെൻസിലും നീട്ടിയത്. വരരുട്ടി പേടിക്കണ്ട, ഈശ്വരമാരെ മുഴുവൻ ധ്യാനിച്ച് അപ്പുറത്തെ മുറിയിൽ പോരുന്ന് എഴുതിക്കൊള്ളു. ഈ വാക്കുകൾ വലിയൊരു ആശ്വാസമായിരുന്നു. അപ്പുറത്തെ മുറിയുടെ ഏകാന്തതയിലേക്ക് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞ കടലാസ് തൊണ്ടുകൾക്കിടയിലേക്ക് തന്റെ സിനിമാ മോഹങ്ങളുടെ ഭാരം മുഴുവൻ ചുമലിലേറ്റിയാണ് അദ്ദേഹം തളർന്നിരുന്നത്. ഏകാന്തമായ ആ മുറിയിൽ വെച്ച് സിനിമാ ഗാനരചന എന്ന ദുർഘടമായ പാതയുടെ ആദ്യ ചുവടുവയ്പ്പിൽ അദ്ദേഹം വിജയത്തിനായി സർവശക്തിയും എടുത്തുപൊരുതി.

ആ ഏകാന്ത ധ്യാനത്തിന്റെ നിമിഷങ്ങളിൽ ചുവല്ലൂരിന്റെ മനസ്സിൽ ഓടിയെത്തിയത് ലളിതഗാനരചനയിൽ അദ്ദേഹത്തെ പിച്ചവെച്ച് നടത്തിയ ഗുരുതുല്യനായ രാഘവൻ മാഷ്ടരുടെ രൂപമാണ്. ആകാശവാണിയിൽ ലളിത സംഗീത പാഠത്തിനു വേണ്ടി ഒരു പാട്ടെഴുതാൻ മാഷ് ആവശ്യപ്പെട്ടതും താൻ സർഗഭാവനയുടെ ഒരു സാഗരം പോലെ വാക്കുകൾ കടലാസിലേക്ക് ഒഴുക്കിവിട്ടതും അദ്ദേഹം ഓർമ്മിച്ചു. അന്ന് ചുവല്ലൂർ എഴുതിക്കൊടുത്തത് 24 വരികളുള്ള ഒരു മഹാകാവ്യമായിരുന്നു. ആ കവിതയും രചയിതാവിന്റെ മുഖവും മാറി മാറി നോക്കി രാഘവൻ മാഷ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇതെന്താ മഹാകാവ്യമോ? പാട്ടല്ലേ തന്നോട് എഴുതാൻ പറഞ്ഞത്? നിർദ്ദയമായി മാഷ് ആ മഹാകാവ്യത്തിന്റെ പകുതി ഭാഗം വെട്ടിമാറ്റിയതും എന്നിട്ട് ഇതിത്ര മതി എന്ന് പറഞ്ഞതും ഒരു പാഠപുസ്തകമായി അദ്ദേഹത്തിന് മുന്നിൽ തെളിഞ്ഞു. പല്ലവി, അനുപല്ലവി, ചരണം എന്നിങ്ങനെയുള്ള ചിട്ടവട്ടങ്ങൾ ലളിതഗാനത്തിനുണ്ടെന്ന് ചുവല്ലൂർ മനസ്സിലാക്കിയതെന്നാണ്. ആ ദിവസത്തിനു ശേഷം ലളിതഗാന രചനയിൽ അദ്ദേഹം ഒരിക്കലും പിന്നോട്ടു പോയിട്ടില്ല. രാഘവൻ മാഷിന്റെ ആ കണിശമായ പാഠം തന്നെയാണ് സനൽദായിയുടെ ഈണത്തിന്റെ കെട്ടുപാടുകൾക്കുള്ളിൽ തളരാതിരിക്കാൻ അദ്ദേഹത്തിന് ആത്മബലം നൽകിയത്.

0: എങ്കിലും രാഘവൻ മാഷിന്റെ ലളിതഗാന ലോകത്തു നിന്ന് സലീൽ ചൗധരിയുടെ വിശ്വമാതൃകയിലുള്ള സിനിമാ ഈണത്തിലേക്ക് പ്രവേശിക്കുക എന്നത് കഠിനമായ ഒരു മലകയറ്റം തന്നെയായിരുന്നു. ഈണത്തിന്റെ സ്കെയിലിൽ വാക്കുകൾ ഒതുക്കി നിർത്തുക എന്നത് അത്ര എളുപ്പമുള്ള ഇടപാടല്ലെന്ന് ചൊവ്വലൂർ തിരിച്ചറിഞ്ഞത് ആ പാംഗ്രൂ ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ഈണവുമായി മല്ലിടേണ്ടി വന്നപ്പോഴാണ്. എഴുതിക്കൊടുത്താൽ മാത്രം പോരാ, ഈണത്തിന്റെ ഓരോ ചുവടിലും ഓരോ കയറ്റിറക്കത്തിലും ഭാവവും അർത്ഥവും ചോർന്നു പോകാതെ വാക്കുകൾ കൃത്യമായി വന്നൊതുങ്ങണം. ഹോട്ടൽ മുറിയിലെ മണൽത്തരികൾ പോലും അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷത്തിന് സാക്ഷ്യം വഹിച്ചു. എങ്കിലും വലിയൊരവസരം തന്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. ആത്മസമർപ്പണത്തിന്റെയും ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെയും ശക്തി കൊണ്ട് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ധൈര്യം അദ്ദേഹം സംഭരിച്ചു. ആ നിമിഷം തന്റെ എല്ലാ കവിതാമോഹങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഏകാന്തതയുടെ ആ മുറിയിൽ അദ്ദേഹം പരീക്ഷണം ഏറ്റെടുത്തു. ഇനിയൊരു തിരിഞ്ഞുപോക്കില്ല, മുന്നോട്ട് മാത്രം.
1: നാണയം കണ്ടാൽ നക്കിയെടുക്കും, നാണമില്ലാത്തോരിസഹാകേ, കേട്ടാൽ കുളിക്കണം നിങ്ങളുടെ തട്ടിപ്പും, നാട്ടിൽ പാട്ടല്ലേ മൂരാച്ചി.

വളരെയധികം ഏകാന്തമായ ധ്യാനത്തിന്റെ ഏതോ ഘട്ടത്തിൽ തന്റെ സർഗഭാവനയുടെ ആഴങ്ങളിൽ നിന്ന് സ്വപ്നാടനം എന്നൊരു മനോഹരമായ വാക്ക് കവിയുടെ മനസ്സിൽ വന്നു വീണു. തലേന്നത്തെ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ മനസ്സിൽ തങ്ങിയ ഒരു പദമാണെങ്കിലും ആ ഈണത്തിന് അതിനേക്കാൾ അനുയോജ്യമായ മറ്റൊരു വാക്ക് അപ്പോൾ ചിന്തിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ ഒറ്റ വാക്കിൽ നിന്ന് ദൈവാനുഗ്രഹം പോലെ അടുത്ത വാക്കുകളും പിന്നാലെ ഒഴുകിയെത്തി. അതൊരു കവിതയുടെ തുടക്കമായി മാറി. സ്വപ്നാടനം ഞാൻ തുടരുന്നു, എന്റെ സ്വപ്നാടനം ഞാൻ തുടരുന്നു, വിട തന്നാലും എന്റെ വിരഹദുഃഖ സ്മരണകളെ എന്ന് പല്ലവി പാടിക്കേൾപ്പിച്ചപ്പോൾ സലിൽദായുടെ കണ്ണുകളിലെ വിസ്മയം ചോവല്ലൂർ ഇന്നും ഓർമ്മിക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യമായി പാട്ടെഴുതുകയാണെന്ന് പറഞ്ഞത് വെറുതെയാണ് അല്ലേ എന്ന ചോദ്യം ഒരു അഭിനന്ദനമായിരുന്നു. എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിന്നപ്പോൾ രാമു കാര്യട്ട് പുറത്തു തട്ടി പറഞ്ഞു, പോരെ, തനിക്കിതിലും വലിയൊരു അവാർഡ് വേണോ? ആ പ്രതികരണങ്ങൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരങ്ങളായി ചോവല്ലൂർ മനസ്സിൽ സൂക്ഷിച്ചു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. പിന്നീട് പിറന്ന അടുത്ത വരികളും സലിൽദായുടെ ഈണത്തിന്റെ ചട്ടക്കൂടിൽ കൃത്യമായി ഒതുങ്ങി നിന്ന ഭാവനയുടെ മനോഹരമായ ആവിഷ്കാരമായിരുന്നു. വിടരും മുമ്പേ കൊഴിയുന്നു രാഗം, വിരൽ തൊടും മുമ്പേ വിതുമ്പുന്നു, അടുക്കും മുമ്പേ അകലുന്നു മോഹം, ഉണരും മുൻപേ മരിക്കുന്നു, എന്നിലുണരും മുമ്പേ മരിക്കുന്നു. ഈ വരികൾ വിരഹത്തിന്റെയും നഷ്ടസ്വപ്നങ്ങളുടെയും ആഴമായ വേദനയാണ് പകർന്നു നൽകിയത്. വിരൽ തൊടും മുമ്പേ വിതുമ്പിപ്പോകുന്ന രാഗങ്ങളെക്കുറിച്ചും ഉണരും മുൻപേ മരിക്കുന്ന മോഹങ്ങളെക്കുറിച്ചും എഴുതിയപ്പോൾ ചോവല്ലൂരിന്റെ മനസ്സിൽ ഒരു കവി മാത്രമായിരുന്നില്ല, സാധാരണ മനുഷ്യന്റെ ഹൃദയത്തൊടുപ്പുകൾ അറിയുന്ന ഒരു തത്വചിന്തകൻ കൂടിയുണ്ടായിരുന്നു. ഈണത്തിന്റെ സ്കെയിലിൽ കൃത്യമായി ഒഴുകിയെത്തിയ ആ ഭാവന മലയാള ഗാനശാഖയ്ക്ക് അതുവരെ പരിചിതമല്ലാത്ത ഒരു കാൽപ്പനിക സൗന്ദര്യം നൽകി. തനിച്ചിരിക്കുമ്പോൾ മെഴിപൊത്തുന്നു, തിരിഞ്ഞു നോക്കുമ്പോൾ മറയുന്നു, എങ്കിലും ഒരു നോക്ക് കാണാൻ കൊതിച്ചെന്റെ സങ്കല്പ നടനം തുടരുന്നു, എന്റെ മൗന സംഗീതം തുടരുന്നു. ഈ വരികളിലൂടെ ആലാപനത്തിന്റെ പരകോടിയിലേക്ക് ആ ഗാനം സഞ്ചരിച്ചു. യുവത്വത്തിന്റെ നിരാശയും പ്രണയത്തിന്റെ കൗമാരഭംഗിയും ഒത്തുചേർന്ന ആ ഗാനം താരതമ്യേന പുതുമുഖമായിരുന്ന ശ്രീദേവിക്ക് ചുണ്ടനക്കാൻ ലഭിച്ചത് ആ ഗാനത്തിന്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടി.

തുലാവർഷത്തിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ച പുതിയ ഗാനരചയിതാവിനെ കാലം പെട്ടെന്നൊന്നും അംഗീകരിച്ചില്ല. എസ് ജാനകിയമ്മ പാടി അനശ്വരമാക്കിയ ആ ഗാനം സിനിമയിലെ മറ്റ് രണ്ട് ഹിറ്റ് പാട്ടുകൾ എഴുതിയ വയലാർ രാമവർമ്മയുടേതാണെന്ന് വിശ്വസിച്ചവർ അന്നുമുണ്ട്, ഇന്നും കുറവല്ല. ആ സിനിമയിലെ ഏറ്റവും ജനപ്രിയമായ ഗാനം തന്റേതല്ലെന്ന് തിരിച്ചറിയുന്ന ഒരു കവിയുടെ നിസ്സഹായത ഒരു വേദനയായി അദ്ദേഹത്തിന്റെ മനസ്സിൽ ബാക്കിയായിരുന്നു. പടത്തിലെ മറ്റു ഗാനങ്ങൾ വയലാർ എഴുതിയതിനാലും ഈ ഗാനത്തിന്റെ കാവ്യാത്മകത വയലാറിന്റെ ശൈലിയോട് ചേർന്ന് നിന്നതിനാലുമാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടായത്. എന്നാൽ കാലം സത്യത്തെ മറച്ചുവെച്ചില്ല. അടുത്ത കാലം വരെ ഈ ഗാനം വയലാറിന്റേതാണെന്ന് ധരിച്ചിരുന്ന എസ് ജാനകി സത്യം മനസ്സിലാക്കിയതിനു പിന്നാലെ ഒരു ഗാനമേളാവേദിയിൽ സ്വപ്നാടനം ആലപിച്ച് അതിന്റെ യഥാർത്ഥ സൃഷ്ടാവായ ചൊവ്വല്ലൂരിന് സമർപ്പിക്കാനുള്ള സന്മനസ് കാണിച്ചു. ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്ന ശേഷം ലഭിച്ച ആ അംഗീകാരം ചൊവ്വല്ലൂരിന്റെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായി മാറുകയായിരുന്നു.

തുലാവർഷം എന്ന ചിത്രം വൈകിയാണ് വെളിച്ചം കണ്ടതെങ്കിലും സാമ്പത്തികമായി ഭേദപ്പെട്ട വിജയം നേടുകയും മലയാള സിനിമയ്ക്ക് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എന്ന പുതിയ എഴുത്തുകാരനെ സമ്മാനിക്കുകയും ചെയ്തു. സ്വപ്നാടനം എന്ന ഗാനത്തിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധേയനായ അദ്ദേഹം ആ രംഗത്ത് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം കുറച്ച് ചിത്രങ്ങൾക്ക് വേണ്ടി കൂടി തൂലിക ചലിപ്പിച്ചു. കലോപാസനയിൽ ജയചന്ദ്രൻ പാടിയ ഉഷമലരികളുടെ നടുവിൽ ഇറങ്ങിയ കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഗാനമാണ്. സംഗീത സൃഷ്ടിയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കാളികളായവരുടെ നിരയും വലുതാണ്. നദി മുതൽ നദിവരയിൽ രഘുകുമാർ, ആനയിൽ ജെറിയ മൽദേവ്, പഞ്ചവടിപ്പാലത്തിൽ എം ബി ശ്രീനിവാസൻ, ചൈതന്യത്തിൽ രവീന്ദ്രൻ, അഷ്ടബന്ധത്തിൽ എച്ച് യു ഉമാർ എന്നിങ്ങനെ പ്രഗത്ഭരായ സംഗീത സംവിധായകരുമായി അദ്ദേഹം കൈകോർത്തു. സിനിമാ ഗാനരംഗത്ത് തന്റേതായ ഒരിടം കണ്ടെത്താൻ ഈ ഗാനങ്ങൾ അദ്ദേഹത്തിന് സഹായകമായി. എന്നാൽ അദ്ദേഹത്തിന്റെ സർഗജീവിതം സിനിമയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ശ്രീരാഗം എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത്, സർഗം എന്ന ചിത്രത്തിന്റെ സംഭാഷണ രചയിതാവ് എന്നീ നിലകളിലും സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചു.

എന്നാൽ ചുവല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ കലാസപരയിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായം കുറിക്കപ്പെട്ടത് സിനിമാ ഗാനങ്ങളിലായിരുന്നില്ല, മറിച്ച് ഭക്തിഗാനങ്ങളുടെ ആത്മീയ ലോകത്തായിരുന്നു. ജനപ്രീതിയിൽ അദ്ദേഹത്തിന്റെ സിനിമാ പാട്ടുകളെ പോലും അതിശയിപ്പിക്കുന്നവയാണ് അദ്ദേഹം എഴുതിയ ആയിരക്കണക്കിന് ഭക്തിഗാനങ്ങൾ. തുളസി തീർത്ഥം എന്ന തരംഗിണി ആൽബത്തിനുവേണ്ടി ടി എസ് രാധാകൃഷ്ണൻ ഈണമിട്ട് യേശുദാസ് പാടി അവിസ്മരണീയമാക്കിയ ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം എന്ന ഗാനം ഒരു തലമുറയുടെ ഹൃദയതാളമായി ഇന്നും നിലനിൽക്കുന്നു. അമ്പലപ്പുഴയിലൻ മനസ്സോടിക്കളിക്കുന്നു, മൂകാംബികേ ദേവി ജഗദംബികേ, അഷ്ടമിരോഹിണി നാളിലൻ മനസ്സൊരു തുടങ്ങിയ ഗാനങ്ങൾ മലയാളിയുടെ ഭക്തിയുടെ നിർവചനമായി മാറി. 3000-ലധികം ഭക്തിഗാനങ്ങൾ എഴുതി എന്ന് അദ്ദേഹം പറയുമ്പോൾ പലതിലും തന്റെ ആത്മാംശമുണ്ടായിരുന്നു എന്നുകൂടി ഓർമ്മിപ്പിക്കപ്പെടുന്നു.

കവിതകളിലെ ആഴമേറിയ ഭക്തിഭാവന ഗായകരെ പോലും വികാരഭരിതരാക്കിയെന്നതിന് തെളിവുകളുണ്ട്. ഒരു കൃഷ്ണ തുളസി ദളമായി ഞാനൊരു ദിനം എന്ന പാട്ട് റെക്കോർഡ് ചെയ്യാൻ മൈക്കിന് മുന്നിൽ നിന്നപ്പോൾ ഗായകൻ ജയചന്ദ്രൻ കരച്ചിലടക്കാൻ പ്രയാസപ്പെട്ടത് ആ വരികളുടെ വൈകാരിക തീവ്രത വിളിച്ചോതുന്നു. ആ വരികൾ അദ്ദേഹത്തെ അത്രയേറെ സ്പർശിച്ചുവെന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നു. അതുപോലെ ഗായിക കെ എസ് ചിത്രയ്ക്ക് ഏറെ പ്രിയമുള്ളൊരു പാട്ടാണ് ഗുരുവായൂർ ഓമനക്കണ്ണ്. ലളിതഗാന രചനയിൽ പിച്ചവച്ച ഒരു കവി ഒടുവിൽ ഭക്തിയുടെ ഉദാത്തമായ കാവ്യങ്ങൾ രചിച്ചുകൊണ്ട് മലയാളിയുടെ മനസ്സിൽ അനശ്വരമായ സ്ഥാനം നേടി. 2022 ജൂൺ 26 ചുവല്ലൂർ കൃഷ്ണൻകുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അദ്ദേഹം വാക്കുകളിലൂടെ സമ്മാനിച്ച സിനിമാ പാട്ടുകളും ഹൃദയത്തെ തൊട്ട ഭക്തിഗാനങ്ങളും എന്നും മലയാളികൾക്ക് ആശ്വാസത്തിന്റെയും ഓർമ്മയുടെയും ഒറ്റക്കമ്പി നാദമായി നിലനിൽക്കും.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ വിദ്യാർത്ഥി കോൺഗ്രസ് പ്രവർത്തകർക്കാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 1st anniversary, അതായത് 1948 ആവേശപൂർവം പാടാൻ ഒരു കവിത വേണം എന്ന് തോന്നിയത്. വിദ്യാർത്ഥികൾ ആവശ്യമുന്നയിച്ചത് വൈലോപ്പിള്ളിയോടായിരുന്നു. ഒരു ഒഴിവ് കഴിവും പറയാതെ പിറ്റേന്ന് വന്ന് കവിത വാങ്ങിക്കൊള്ളാൻ കവി പറയുകയും ചെയ്തു. അതിനുവേണ്ടി ആ ഒറ്റ രാത്രി കൊണ്ട് വൈലോപ്പിള്ളി എഴുതി ഏൽപ്പിച്ച കവിതയാണ് പന്തങ്ങൾ എന്ന കവിത. ചോര തുടിക്കും ചെറു കൈകളെ പേറുക വന്നീ പന്തങ്ങൾ. വെറുതെ വായിച്ചാൽ പോലും എന്തൊരാവേശം. കോൺഗ്രസ് സമ്മേളനത്തിൽ അത് പാടി അവതരിപ്പിച്ചപ്പോഴുണ്ടായ ആവേശവും ആരവവും അതിശയിപ്പിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. ചില കവിതകൾ അങ്ങനെയാണ്, വലിയ പേറ്റുനോവൊന്നും കൂടാതെ പെട്ടെന്ന് ജനിക്കും, വളരെ പ്രശസ്തി ആർജിക്കുകയും ചെയ്യും. ഒരു കവിതാ ചരിത്രം അങ്ങനെ പറഞ്ഞു. ഒരു പാട്ട്.

സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ 1953 സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണനാണ്, ഇന്ത്യൻ പ്രസിഡന്റ്. വള്ളത്തോൾ കവിത അവതരിപ്പിക്കുന്നു. കവിത അവതരിപ്പിക്കാൻ പി കുഞ്ഞിരാമൻ നായരെയും ക്ഷണിച്ചു. പക്ഷെ ക്ഷണിച്ചത് തലേന്നാണ്. രാത്രിയിൽ എന്തു ചെയ്യണമെന്നറിയാതെയാണ് കവി ഒറ്റപ്പാലത്ത് വണ്ടി ഇറങ്ങുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ ആളൊഴിഞ്ഞ മൂലയിൽ ചെന്നിരുന്നു. സിമൻ്റ് തറയിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചു. എഴുതി തുടങ്ങി അനർഗള പ്രവാഹം. കഥകളി നടൻ്റെ ആത്മലാപനമായി കവിത പരന്നൊഴുകി. കുറിയടത്ത് താത്രിയുമായി ബന്ധപ്പെട്ട് ഫ്രഷ്ട് കൽപ്പിക്കപ്പെട്ട കാവുങ്കൽ ശങ്കരപ്പണിക്കരുടെ ആത്മസംഘർഷങ്ങൾ കവി ഉൾക്കൊണ്ടിരിക്കണം. പിറ്റേന്ന് കവി സമ്മേളനത്തിൽ വള്ളത്തോടിൻ്റെ പാദം തൊട്ട് നമസ്കരിച്ച് പി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കുഞ്ഞിരാമൻ നായർ എന്ന ബാങ്ക് പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഏറെ നാളായി. അതിൻ്റെ പരസ്യപ്പലക ലേലം വിളിക്കാനാണ് ഞാനിവിടെ വന്നത്. ഇപ്രകാരം പറഞ്ഞിട്ട് കവി കവിത ചൊല്ലാൻ തുടങ്ങി. മൗനശില്പം കളിക്കോപ്പ് പുതുക്കുക എൻ ആനന്ദ ഹേമന്ത സന്ധികൾ ചൊൽകിലും, പിണ്ടലമേറിയ താരകൾ നിൻ കളി വീണ്ടും അരങ്ങേറുകെന്നറിയിക്കലും. സദസ് നിശബ്ദമായി. വരികൾക്കിടയിൽ കവിയോടൊപ്പം സദസ്സും കരഞ്ഞു. കവിയുടെ തൊണ്ടയിടറി. കവിത ചൊല്ലിക്കഴിഞ്ഞ് പി കുഞ്ഞിരാമൻ നായർ ഇരുന്നു. വൈലോപ്പിളി എണീറ്റു. സദസ്സിനോടായി ഇങ്ങനെ പറഞ്ഞു, അടുത്ത കാലത്തെങ്ങും ഇത്ര നല്ല ഒരു കവിത നമ്മുടെ ഭാഷയിൽ വിരിഞ്ഞിട്ടില്ല. അഞ്ചണയ്ക്ക് ഇന്നലെ രാത്രിയിൽ വാങ്ങിയ മെഴുകുതിരി വെളിച്ചത്തിലാണ് ഈ കവിത എഴുതിയതെങ്കിൽ ആ മെഴുകുതിരികൾ എത്ര ധന്യങ്ങളാണ്. ഒരു പാട്ട് കേട്ടാലോ?

കെ പി എസ് സിയുടെ ഭരതക്ഷേത്രം എന്ന നാടകത്തിന് ഗാനമെഴുതാൻ ഏൽപ്പിച്ചിട്ട് നാളേറെയായി. വയലാറിനെ കാത്തിരുന്ന് തോപ്പിൽ ഭാസിയുടെ ക്ഷമ നശിച്ചു. ഒരു ദിവസം വയലാർ കാറിൽ കെ പി എസ് സിയിലെത്തി. വഴക്കുണ്ടാക്കി പരിഭവിക്കാൻ തുടങ്ങിയ തോപ്പിൽ ഭാസിയോട് പുതിയ അയ്യപ്പ ഭക്തിഗാനം വായിച്ചു നോക്കാൻ പറഞ്ഞ് ഒരു കടലാസ് എടുത്തുകൊടുത്തു. തോപ്പിൽ ഭാസി അത് വാങ്ങി വായിച്ചു നോക്കി. ശബരിമലയിൽ തങ്കസൂര്യോദയം, ഈ സംക്രമ പുലരിയിൽ അഭിഷേകം, അതിസുന്ദരവും ഭക്തിസാന്ദ്രവുമായ ഗാനം. തോപ്പിൽ ഭാസി പറഞ്ഞു, ഇതിന് നേരെ വിരുദ്ധമായ ആശയമാണ് പുതിയ നാടകത്തിലേത്. അത് കേൾക്കാത്ത താമസം കാറിന്റെ ബോണറ്റിൽ തങ്കസൂര്യോദയം എഴുതിയ കടലാസ് മറച്ചുവെച്ച് വയലാർ എഴുതാൻ തുടങ്ങി. ശബരിമലയിലും കല്ല്, ശക്തീശ്വരത്തിലും കല്ല്, തിരുപ്പതി മലയിലും ഗുരുവായൂരിലും തൃച്ചംബരത്തും കല്ല്. കല്ലിനെ തൊഴുന്നവരെ, നിങ്ങൾ കൽപ്പണിക്കാരെ മറക്കരുതേ. ഒരു കടലാസിൻ്റെ രണ്ടു പുറം. ഒരു പുറത്ത് ഭക്തി നിറഞ്ഞൊഴുകുന്നു, മറുപുറത്ത് യുക്തിചിന്തയുടെ കൊടി ഉയർന്നു നിൽക്കുന്നു. എങ്ങനെയുണ്ട്? ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: കൊല്ലത്ത് പോളയത്തോടിലാണ് സംഭവം. കാക്കനാടനെ കാണാൻ പോയി വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് കുടിക്കാൻ വേണ്ടി മദ്യഷാപ്പിൽ ചെല്ലുന്നു. കുടിച്ചു കുറച്ചായി കാണും. ഒരു ചെറുപ്പക്കാരൻ കവിയുടെ അടുത്തു വന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാടല്ലേ എന്ന് ചോദിക്കുന്നു. അതെന്ന് കവിയുടെ മറുപടി. പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സാർ എസ് എൻ കോളേജിൽ വന്നിട്ടുണ്ടെന്നും കവിത ചൊല്ലിയിട്ടുണ്ടെന്നും ഒക്കെ ചെറുപ്പക്കാരൻ പറഞ്ഞു. എന്താണ് ഇത്ര വിഷാദമെന്ന് കവി ചെറുപ്പക്കാരനോട് ചോദിച്ചു. സാറേ, എനിക്കൊരു പ്രേമമുണ്ടായിരുന്നു. നാളെ അവളുടെ വിവാഹമാണ്. അച്ഛനമ്മമാരെ ധിക്കരിച്ച് അവൾ എന്നോടൊപ്പം വരില്ല. അവൾ കല്യാണത്തിന് എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. സാറേ, അവൾക്ക് സമ്മാനമായി എന്തെങ്കിലും കൊടുക്കണം. സാർ എനിക്കൊരു കവിത എഴുതി തരുമോ? പണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സാറിൻ്റെ കവിതകൾ വായിച്ചും ഉറക്കപ്പാടിയും ആസ്വദിച്ചിട്ടുണ്ട്. സാറിൻ്റെ കവിതകൾ അവൾക്ക് ജീവനാണ്. നാളെ അവൾക്ക് കൊടുക്കാൻ സാർ എനിക്കൊരു നാലുവരി കവിത എഴുതി തന്നാൽ ഉപകാരമായി. ചുള്ളിക്കാട് യുവാവിനെ ഒന്ന് തറപ്പിച്ചു നോക്കി. ആത്മാർത്ഥമാണ് ആഗ്രഹം. എഴുതി കൊടുക്കണം. ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖം എന്താനന്ദമാണ് എനിക്കോമലെ. എന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന. കവിത ആ ചെറുപ്പക്കാരൻ മാത്രമല്ല, നാളിതുവരെ സർവ്വ ചെറുപ്പക്കാരും ആ കവിത ഏറ്റെടുത്തു എന്നതാണ് സത്യം. ഒരു പാട്ട് കേട്ടാലോ?

വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാർഗവി നിലയം എന്ന തിരക്കഥ മോഷണം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ തീരൂ. ഭാർഗവി നിലയത്തിൻ്റെ തിരക്കഥ മോഷ്ടിച്ചു. മോഷ്ടിച്ചത് ആരാണെന്നറിയുമോ? സാക്ഷാൽ കെ ബാലകൃഷ്ണൻ. 1964 സംഭവം. കൗമുദിയാണ് അന്നത്തെ വാരിക. സാഹിത്യ വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധം. ഓണപ്പതിപ്പിനുള്ള സമയമായി. ബഷീറിന്റെ സൃഷ്ടിയില്ലാതെ പതിപ്പിറങ്ങില്ല. ബാലകൃഷ്ണൻ ബഷീറിന് കത്തയച്ചു. ഒന്നല്ല, നിരവധി കത്തുകൾ. മറുപടിയില്ല. കൗമുദിയിലാണെങ്കിലോ ഓണപ്പതിപ്പിൽ ബഷീറിന്റെ സൃഷ്ടിയെപ്പറ്റി ഉഗ്രൻ പരസ്യവും വന്നു. സൃഷ്ടിയില്ലാതെ കൗമുദി ഇറക്കാൻ പറ്റില്ല. കെ ബാലകൃഷ്ണൻ സുഹൃത്തുക്കളോടൊപ്പം ബഷീറിന്റെ വീട്ടിലെത്തി. ബഷീർ അവിടെയില്ല. പക്ഷെ മേശപ്പുറത്ത് ഭാർഗവി നിലയം തിരക്കഥ. ബാലകൃഷ്ണൻ തിരക്കഥയുമായി തിരുവനന്തപുരത്തേക്ക് പാഞ്ഞു. മോഷണത്തെക്കുറിച്ചറിഞ്ഞ ബഷീറും കൗമുദി ഓഫീസിൽ പാഞ്ഞെത്തി. ബഷീർ കൈകൂപ്പി പറഞ്ഞു, പൊന്നുബാല, അത് സിനിമക്കാരിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് എഴുതിയതാണ്. ദയവ് ചെയ്ത് പ്രസിദ്ധീകരിക്കരുത്. എങ്കിൽ വേറൊന്ന് വേഗം എഴുതിത്ത എന്നായി ബാലകൃഷ്ണൻ. 2 നോക്കും, കിട്ടാത്ത വർഷം ഭാർഗവി നിലയം കൗമുദിയിൽ അച്ചടിക്കും, ബാലകൃഷ്ണൻ കട്ടായമായി പറഞ്ഞു. ബഷീറിന് വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. വി ജെ ടി ഹാളിന്റെ പുറകിലത്തെ പോറ്റി ഹോട്ടലിന്റെ മുകളിലത്തെ മുറിയിലിരുന്ന് കൗമുദി ഓണപ്പതിപ്പിനു വേണ്ടി ഒരു നീണ്ട കഥ എഴുതി കൊടുത്തു 2 കൊണ്ട്. അതായിരുന്നു മതിലുകൾ എന്ന കഥ. ഒരു പാട്ട് കേട്ടാലോ?

അംബാസഡർ കാറിൽ എന്തോ ആവശ്യത്തിന് സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷ് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ആറ്റിങ്ങലിൽ ഇറങ്ങി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ട് നേരെ എതിരെ വെള്ളനാട് നാരായണൻ, നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ എഴുതിയയാൾ. നാരായണൻ തന്നെ ഇങ്ങോട്ട് വന്ന് കൈകൂപ്പി. എങ്ങോട്ട് പോകുന്നു എന്ന പരസ്പര ചോദ്യം. രണ്ടാളും തിരുവനന്തപുരത്തേക്ക് തന്നെ. എന്നാൽ പിന്നെ ഒപ്പം പോന്നോളൂ എന്നായി രവീന്ദ്രൻ. കാറിലിരുന്ന് കവിതയും പാട്ടും സംഗീതവും വർത്തമാനങ്ങളായി പെരുത്തു. ട്യൂണിട്ട് പാട്ടെഴുതുന്നതാണോ, പാട്ടെഴുതിയിട്ട് ട്യൂൺ ഇടുന്നതാണോ, അങ്ങനെയുള്ള ചർച്ചകളൊക്കെയായി. എങ്കിൽ പിന്നെ അത്ര എളുപ്പമാണെങ്കിൽ ദാ ഈ ട്യൂണിനനുസരിച്ച് രണ്ടുപേരി പറഞ്ഞു നോക്കുന്നായി രവീന്ദ്രൻ മാഷ്. കൈത്താളമിട്ട് വൈത്താരിയായി മാഷിട്ടുകൊടുത്ത ട്യൂണിനെ ഉൾക്കൊണ്ടുകൊണ്ട് വെള്ളനാട് നാരായണൻ കാറിലിരുന്നു കൊണ്ട് എഴുതാതെ വരി പാടിക്കൊടുത്തു. പൂവേ പുലി പാടാൻ വരും പൂവാലിക്കിളിയെ. കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: നോവു തിന്നും കരളിനെ പാടുവാനാവൂ നിത്യമധുരമായ ആർദ്രമായി. ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ്. സത്യത്തിൽ ഈ വരികൾ മറുപടി കൊടുത്ത വരികളാണ്. വിമർശകർക്ക് കവിതാരൂപത്തിൽ കൊടുത്ത പ്രതികരണമാണ്. അന്നത്തെ പ്രശസ്തരും പ്രഗത്ഭരുമായ നിരൂപകർ പലരും ജി ശങ്കരക്കുറുപ്പിന്റെ കവിതകളെ നിശിതമായി വിമർശിച്ചു. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്നൊരു പുസ്തകം തന്നെ സുകുമാർ അഴീക്കോട് എഴുതുകയുണ്ടായി. മുണ്ടശ്ശേരിയും ജിയെ വിമർശിച്ചു. എല്ലാറ്റിനും മറുപടിയായി ജി എഴുതി. തുമ്പികൾ കരിന്തുമ്പികൾ, ക്ഷുദ്രമാം കൊമ്പിനാലെ തുളക്കിൽ നിൻ മാറിടം, മന്ദിതോത്സാഹനാവത് അവയോട് നന്ദി ചൊൽക വനമുളെ, സൗമ്യമായി നോവു തിന്നും കരളിനെ പാടുവാനാവൂ നിത്യമധുരമായി ആർദ്രമായി. ഒരു പാട്ട് കേട്ടാലോ?

എഴുതി തൃപ്തി വന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഒന്നുകിൽ കീറിക്കളയും, അല്ലെങ്കിൽ അലസം ഉപേക്ഷിച്ചിട്ട് കയറിക്കിടന്നുറങ്ങും. ഇടശ്ശേരിയും അതേ ചെയ്തുള്ളൂ. എഴുതി പൂർത്തിയാക്കിയപ്പോൾ ഒരു പരാജയബോധം, ചാപിള്ളയെ പെറ്റതുപോലെ. അതുകൊണ്ട് ഒന്നുകൂടി വായിച്ചു നോക്കാൻ പോയില്ല. കടലാസുകൾ മുറിയിൽ ചിന്നിച്ചിതറിക്കിടന്നു. രാവിലെ അത് കണ്ട ഭാര്യ ജാനകിയമ്മ അതെല്ലാം പെറുക്കിയെടുത്ത് നല്ല വെള്ള കടലാസിൽ പകർത്തി എഴുതി. അത് വായിച്ചപ്പോഴാണ് കൊള്ളാമല്ലോ കവിത എന്ന് ഇടശ്ശേരിക്കും തോന്നിയത്. നേരിയ തിരുത്തുകളോടെ അത് കൈരളിക്ക് സമർപ്പിച്ചപ്പോൾ ഉത്കൃഷ്ടമായ ഒരു കാവ്യ വിരുന്ന് തന്നെയായി മാറി. ആ കാവ്യ സമ്മോഹനതയുടെ പേരാണ് പൂതപ്പാട്ട്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: ആലോചിച്ചെഴുതുന്ന കവിതകളെക്കാൾ മനോഹരമാവുന്നതും ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുന്നതും പലപ്പോഴും പെട്ടെന്നുണ്ടാകുന്ന സർഗാത്മകതകൾക്കായിരിക്കും. അല്ലെങ്കിലും ഭാവനാസമ്പന്നരായ സർഗഗായകരുടെ നാവിൻ തുമ്പിൽ നിന്ന് വരുന്ന ഏത് വാക്കുകളാവും പാഴായിപ്പോകുന്നത്. ഒരു വാക്കിനും അങ്ങനെ വൃദ്ധാവിലാവാൻ ആവില്ല തന്നെ. അത്രയേറെ ജന്മസിദ്ധമായ വാസന അവരിൽ അനുഗ്രഹീതമായിരിക്കുന്നു. അതിനുദാഹരണങ്ങളാണ് പൊടുന്നിനെ ഒരു സ്പാർക്ക് മനസ്സിനെ തൊട്ടുണർത്തി എഴുതപ്പെടുന്നത്, ആലോചിച്ചെഴുതുന്നതിലൊക്കെ ചിലപ്പോൾ കല്ലുകടിച്ചു എന്ന് വരും. സ്വാഭാവികമായി എഴുതുന്നതിൽ ഒരു കല്ലുകടി ഉണ്ടാവുകയുമില്ല. അത് എഴുത്തുകാരൻ്റെ ആത്മാവിൽ നിന്ന് വായനക്കാരൻ്റെ മനസ്സിലേക്ക് അനർഗളമായി പ്രവഹിക്കും. ഒരു പാട്ട് കേട്ടാലോ?

ഉയരും ഞാൻ നാടാകെ, ഉയരും ഞാൻ വീണ്ടും അങ്ങ് ഉയരും ഞാൻ, വയലാർ അലറിയിടുന്നു. പി ഭാസ്കരന്റെ വരികളാണ്. കവിത വയലാർ ഗർജിക്കുന്നു. ഖണ്ഡകാവ്യമാണ്, വികാരോജ്വലമായ ഒരു ലഘുകാവ്യം. അനേകം യുവാക്കൾ വെടിയേറ്റ് വീണ പുന്നപ്ര വയലാർ, അവിടുത്തെ മണ്ണിന്റെ ഖനമൗനത്തിൽ നിന്ന് ഉയർന്നു വന്ന കവിത, പോരാട്ട കാഹളത്തിന്റെ ഊർജം ഉൾക്കൊണ്ട ഖണ്ഡകാവ്യം. പക്ഷേ കവിത പ്രസിദ്ധീകരിച്ചത് പി ഭാസ്കരന്റെ പേരിലായിരുന്നില്ല, രവി എന്ന പേരിലായിരുന്നു. കാരണം കൃതി ലഘുവല്ല എന്ന സത്യം കവിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമായിരുന്നു. ഒരു പാട്ട് കേട്ടാലോ?

എല്ലാ രചനകൾക്ക് പിന്നിലും എടുത്തു പറയാനുള്ള പശ്ചാത്തലം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ചില സൃഷ്ടികൾക്ക് പിന്നിൽ രസകരമോ അല്ലെങ്കിൽ ഏറെ പ്രയാസകരമോ ആയ ചില കാര്യങ്ങളുണ്ടാവും. ഒരു തത്വശാസ്ത്രത്തിൻ തൈ നട്ടു ഞാൻ, എന്നും പിഴുതു നോക്കുന്നു വേരെണ്ണാൻ എന്നവസാനിക്കുന്ന ഒ എൻ വി കവിത ബാബുരാജ് സംഗീത സംവിധാനം ചെയ്ത കഥ എവിടെയോ വായിച്ചിട്ടുണ്ട്. കവിതയെ പെട്ടെന്നങ്ങ് സമീപിക്കാനാവുന്നില്ല ബാബുരാജിന്. എത്ര നോക്കിയിട്ടും സുഖതമായൊരു ഈണത്തിലേക്ക് എത്താനാവുന്നില്ല. സംഗീതജ്ഞന്റെ മനോവിഷമം കവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒ എൻ വി കടലാസ് തിരികെ വാങ്ങിയിട്ട് ബാബുരാജിനോട് പറഞ്ഞു, അത്രേ മുന്നിൽ രണ്ട് മൂന്ന് വരികൾ കൂടി വന്നാൽ എളുപ്പമാവും. അങ്ങനെ എഴുതി ചേർത്തതാണ് സൃഷ്ടിതൻ സൗന്ദര്യ മുന്തിരിച്ചാരനായി കൈക്കൊമ്പിൾ നീട്ടുന്നു നിങ്ങൾ. വേദനയിൽ, സർഗവേദനയിൽ എന്റെ ചേതന വീണെരിയുന്നു. സൃഷ്ടിതൻ വേദന ആരറിയുന്നു. പന്തുവരാളിയും കല്യാണിയും വലജിയും കൈകോർത്തു നിന്നുകൊണ്ട് ഒരു കാവ്യധാര കൈരളിക്ക് സമോഹനമായി കിട്ടിയത് അങ്ങനെയാണ്. ഒരു പാട്ട് കേട്ടാലോ?

സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ കർമ്മനിരതമായിരിക്കാൻ കഴിയൂ. കർമ്മനിരതമായിരുന്നാലല്ലേ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാകൂ. അതുകൊണ്ട് സുഖമായി ഉറങ്ങാം. ഉന്മേഷത്തോടെ ഉണരുന്നതിന് വേണ്ടി ഈ രാത്രി സുഖമായി ഉറങ്ങാം. ശുഭരാത്രി. സ്നേഹപൂർവം